ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 1, 2026 ജൂൺ 15 തിങ്കളാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂടെയുള്ളവരുടെ ഒരു തെറ്റ് കണ്ടാൽ അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാതെ അവരുടെ അടിമയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരുടെ ശത്രുവായി ശിഷ്ടകാലം ജീവിക്കുന്നതാണ്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം. 8:30 സുന്ദര സഞ്ചാരം, 9:30 സ്നേഹസ്പർശം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ, ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഉച്ചയ്ക്ക് 1:30 സമാഗമം, 3 മണിക്ക് തിരശീല, വൈകുന്നേരം 4 മണിക്ക് ജനപദം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് ഇന്നിസൈ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന്.

0: 1947 ജൂൺ 15 ആർക്കൻസാസ് അമേരിക്കയുടെ 25-ാമത്തെ സംസ്ഥാനമായി മാറിയത് 1836 ജൂൺ 15 ഹേഗ് സമാധാന സമ്മേളനം 2-ാം തവണ ഹേഗിൽ നടന്നത് 1907 ജൂൺ 15. ശേഷം ആദ്യമായി സ്പെയിനിൽ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് 1977 ജൂൺ 15. ജൂൺ 8 ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൽക്കട്ടയിൽ തുറന്നത്. 1846 ജൂൺ 15 US കനേഡിയൻ അതിർത്തി സ്ഥാപിച്ചത്. 1800 രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ മനുഷ്യരക്തപ്പകർച്ച നടത്തിയത് ഫ്രഞ്ച് വൈദ്യനായ ഡോക്ടർ ജീൻ ബാപ്റ്റിസ്റ്റ് ആയിരുന്നു. 1667 ജൂൺ 15 ഇത് നടത്തിയത്. ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള ഉടമ്പടിയായ ഒറിഗൻ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് 1846 ജൂൺ 15. ലോകത്തിലെ ആദ്യത്തെ ചലിക്കുന്ന ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞത് 1878 ജൂൺ 15. ചിത്രം എടുക്കാൻ ഉപയോഗിച്ചത് 12 ക്യാമറകളായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

சாந்தனம் 90.4 FM. Stay tuned. House music on my podcast.

ഗ്രാമ ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമ ഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്കിയയിൽ എത്തി. 52nd G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൗജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്കിയയിൽ എത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇന്നലെ രാത്രി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്ജല വരവേൽപ്പാണ് ലഭിച്ചത്. ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രിയെ സ്ലോവാക്യൻ വിദേശകാര്യമന്ത്രി യുറൈ ബ്ലാനർ സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്കുള്ള ഔദ്യോഗിക സ്വീകരണം ഇന്ന് രാവിലെ നടക്കും. നിരവധി ഇന്ത്യക്കാരാണ് പ്രധാനമന്ത്രിയെ കാണാനായി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്ലോവാക് ഗായക സംഘമായ ലുക്നിയ ഓൺ സാമ്പിൾ അവതരിപ്പിച്ച വന്ദേ മാതരവും ഏറെ ശ്രദ്ധേയമായി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് നീസ് സന്ദർശനം അവസാനിച്ചു. സന്ദർശനവേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. 52nd G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് രാവിലെ തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമാവുക. തിരിച്ചറിയുന്നതിന് ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. നിലവിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ ഇതുപോലെ 15 വരെ ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്കൊപ്പം 4-11 വരെ പ്രായക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിനി ടിക്കറ്റ് വാങ്ങിയ ശേഷം സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൗജന്യം ലഭ്യമാവുക. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായ KSRTC സർവീസുകളിലെ സ്ത്രീകളുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ കോഴിക്കോട്, താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം, തിരുവമ്പാടി എന്നീ ഡിപ്പോകളിലെ ബസ്സുകളിലാണ് സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം UDF ഗവൺമെന്റ് ലംഘിച്ചെന്നാരോപിച്ച് BJP ഇന്ന് സംസ്ഥാനത്ത് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും KSRTC ഓഫീസുകളിലേക്കും ഡിപ്പോകളിലേക്കുമാണ് പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി K. മുരളീധരൻ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ലഭിച്ച 8 പരിശോധനാ ഫലം ഉൾപ്പെടെ 11 ഫലങ്ങൾ നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ മുരളീധരനുമായി PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഷിഗല്ല രോഗ

0: പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട്ടിലെ കോളിയാടി AUP സ്കൂളിന്റെ അവധി ഈ മാസം 21 വരെ നീട്ടി. നെന്മേനി പഞ്ചായത്തിലെ AUPS ചീരാൽ, സെന്റ് ആന്റണീസ് AUPS പഴൂർ, സെന്റ് തോമസ് ALPS പുത്തൻകുന്ന്, തേജസ് നഴ്സറി സ്കൂൾ HSS ചീരാൽ, GHS ആനപ്പാറ, സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധിയിലെ സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി ആൻഡ് HS സ്കൂൾ, കുപ്പാടി ഹൈസ്കൂൾ, WMO ഇംഗ്ലീഷ് സ്കൂൾ, GHS ചേനാട്, നൂൽപ്പുഴ പഞ്ചായത്തിലെ മാതമംഗലം മർക്കസ് പബ്ലിക് സ്കൂൾ, അമ്പലവയൽ പഞ്ചായത്തിലെ വ്യാസവിദ്യാ മദർ സെവൻത് ഡേ സ്കൂളുകൾക്ക് ഈ മാസം 17 വരെയുമാണ് രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് യാത്രി സുവിധാ ദിവസ് ആചരിക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ് അറിയിച്ചു. യാത്രക്കാർക്ക് ലോകോത്തര സേവനവും തടസ്സമില്ലാത്ത യാത്രാ അന്തരീക്ഷവും ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കാറ്റാടി ഊർജ്ജം അഭിലാഷത്തിൽ നിന്ന് ത്വരിതപ്പെടുത്തലിലേക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഗോവയിൽ ആഗോള കാറ്റാടി ദിന സമ്മേളനം സംഘടിപ്പിക്കും. നമ്മുടെ കാറ്റ് നമ്മുടെ സമൂഹം എന്നതാണ് ഈ വർഷത്തെ കാറ്റാടി ദിന പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിത്തറയിലാണ് ശക്തവും ആധുനികവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്. 12 വർഷത്തിനിടയിൽ ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനയാത്രയാണ് ആരംഭിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ നയിക്കുന്ന വികസനം അതിന്റെ നാഴികക്കല്ലായി. ഈ മേഖലയിൽ ചെലവ് 6 മടങ്ങായി വർദ്ധിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് ഉദാഹരിക്കുന്നത്. 2014-15 2 ലക്ഷം കോടിയിൽ നിന്ന് ഇത് നടപ്പ് സാമ്പത്തിക വർഷം 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ നഗര ഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. ഇന്ത്യയുടെ മെട്രോ റെയിൽ ശൃംഖല 5 മടങ്ങാണ് വികസിച്ചത്. 248 കിലോമീറ്ററിൽ നിന്ന് അത് 1500 കിലോമീറ്ററായി. നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കാനും കാര്യക്ഷമമായ യാത്രാ സൌഹൃദത്തിനും ഇത് വഴിവെച്ചു. ഇന്ന് ലോകത്തിലെ 2-ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയുടേതാണ്. 2014 91,000 കിലോമീറ്റർ ആയിരുന്ന ദേശീയപാതാ ശൃംഖല ഇപ്പോൾ 146,000 കിലോമീറ്ററായി വികസിച്ചു. റെയിൽവേയുടെ ബജറ്റ് വിഹിതം 9 മടങ്ങായി വർദ്ധിച്ചു. 12 വർഷം മുൻപ് ഇത് 32,000 കോടിയായിരുന്നു. ഇപ്പോഴത് 2.78 ലക്ഷം കോടി രൂപയായി. രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് ശക്തി നൽകാൻ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സാധിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ 4-ാം ദിവസമായ ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് എഫിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ജപ്പാൻ മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനിയുടെ വേഗത്തിനും കരുത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കൊച്ചുരാജ്യം കുറസോവയ്ക്കായില്ല. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കരീബിയൻ ടീമിന്റെ വരയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. ആദ്യ പകുതിയിൽ 1-1 ബലാബലത്തിൽ എതിരാളികളെ പിടിച്ചു നിർത്തിയെങ്കിലും 2-ാം പകുതിയിൽ കുറസോവയ്ക്ക് സമനില കൈവിട്ടെന്ന് മാത്രമല്ല, എത്ര ഗോളുകൾ വേണമെങ്കിലും അടിക്കാമെന്ന തരത്തിലുള്ള ആധിപത്യം ജർമ്മനി നേടിയെടുക്കുകയും ചെയ്തു. 20-ാം മിനിറ്റിൽ ലിവാനോ കൊമൻസി നേടിയ ഗോളിന്റെ പേരിൽ ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കുറസോ അഭിമാനിക്കാം. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചു നിർത്തി. ഗോൾരഹിതമായ 1-ാം പകുതിക്ക് ശേഷം വിജയദാഹവുമായി ആഞ്ഞടിച്ച ഡച്ചുകാർ 2 തവണ മുന്നിലെത്തിയെങ്കിലും ജപ്പാന്റെ പോരാട്ട വീര്യം വിജയം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇഞ്ചോടിഞ്ച് ബല പരീക്ഷണത്തിന് അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ മത്സരഫലം നെതർലാൻഡ്സ് 2-2.
0: ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് നിലത്ത് ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ ഉച്ചറക്കളിയെക്കുറിച്ച് കൊല്ലത്ത് നിന്ന് നീരജ് ലാൽ.
3: മിഥുനം 1-2 തീയതികളിലാണ് ആയോധനകലയിൽ ഓണാട്ടുകറിയുടെ പാരമ്പര്യം പ്രകടമാകുന്ന ഓച്ചിറക്കളി. പോയ കാലത്തെ പോരാട്ടവും പടയോട്ടവും ഓർമ്മിപ്പിച്ച് 2 ദിവസം പടനിലത്ത് അങ്കം വെട്ട് നടക്കും. മിഥുനമഴയുടെ അന്തരീക്ഷത്തിൽ ചെളി നിറഞ്ഞ 8 കണ്ടത്തിലും തകടിക്കണ്ടത്തിലും ഇറങ്ങി അങ്കം വെട്ടുന്ന യോദ്ധാക്കളുടെ പോരാട്ടവീര്യം കാണികളിൽ ആവേശം നിറയ്ക്കും. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടാകും. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ

0: അളരികളിൽ ഒരു മാസം വ്രതാനുഷ്ഠാനത്തോടെ അടവും ചുവടും ഗുരുക്കന്മാരിൽ നിന്നും പരിശീലിച്ചാണ് യോദ്ധാക്കൾ പവിത്രമായ പരബ്രഹ്മ സന്നിധിയിൽ ഓച്ചിറക്കളിക്ക് എത്തുക.
1: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52nd G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൗജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-0.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്കിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കുറാസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്കിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലോവാക് റിപ്പബ്ലിക്കിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് ബ്രാറ്റിസ്ലാവയിൽ എത്തിയ ശേഷം പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉള്ള ചർച്ചകൾ അടക്കം നിരവധി പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ ഉള്ളത്.
1: 52nd G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ ആരംഭിക്കും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, ഉക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യം എന്ന നിലയിൽ 13rd തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. വ്യാപാര തന്ത്രപര പങ്കാളിത്തത്തിനപ്പുറം പൊതു താൽപര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധം മുന്നോട്ട് പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
3: दुनिया में अलग अलग देश एक दूसरे के साथ व्यापार करते हैं. अलग अलग देशों के बीच स्ट्रेटेजिक पार्टनरशिप भी होती है, लेकिन कुछ रिलेशंस ऐसे होते हैं जो शेयर्ड इंटरेस्ट के साथ साथ शेयर्ड विजन से भी ड्राइव होते हैं. भारत और फ्रांस का रिश्ता कुछ ऐसा ही है.
1: പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നിവ ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ തന്ത്രപര പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഈ കാലയളവിൽ മോദി സർക്കാർ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പ്രമുഖ പദ്ധതികൾ നടപ്പിലാക്കി. 2047 ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക അടിസ്ഥാന സൌകര്യ നിർമ്മിതിക്കായി സർക്കാർ വിവിധ നടപടികളാണ് സ്വീകരിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2 ലക്ഷം കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിലെ മെട്രോ റെയിൽ ശൃംഖല 5 ഇരട്ടി വികസിച്ചത് നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതിനും സഹായിച്ചു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1st ഘട്ടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി.

0: നഗരസഭാ പരിധിയിൽ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായി നിരീക്ഷണവും നടത്തി. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
1: ആദ്യഘട്ടത്തിൽ KSRTC യുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര ലഭ്യമാകും. വരുമാന പരിധിയോ സാമൂഹ്യ പദവിയോ ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും ബാധകമല്ല. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. യാത്രക്കിടെ കണ്ടക്ടറിൽ നിന്ന് 0 ടിക്കറ്റ് അല്ലെങ്കിൽ പ്രിയദർശിനി ടിക്കറ്റ് കൈപ്പറ്റിയാൽ മാത്രം മതിയാകും. ഇതുവഴി ഓരോ യാത്രയുടെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും സുതാര്യമായ കണക്കെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിലും US ഇറാനും അന്തിമരൂപം നൽകി. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കുവാനും ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടാനും കരാർ വ്യക്തമാക്കുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലാൻഡിൽ കരാറിൽ ഒപ്പുവയ്ക്കും. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനു ശേഷം വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും യുദ്ധവും സൈനിക നടപടികളും ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. സ്വീഡനും ടുണീഷ്യയും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഗ്രൂപ്പ് എയിൽ ഇന്നലെ നടന്ന കളിയിൽ ജർമ്മനി ലോകകപ്പിലെ പുതുമുഖമായ കുറാസോയെ 1-7 പരാജയപ്പെടുത്തി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഇക്വഡോറിനെ കളിയുടെ 90th minute നേടിയ മിന്നും ഗോളിൽ വീഴ്ത്തി ആഫ്രിക്കൻ ടീം ഐവറി കോസ്റ്റ് വരവറിയിച്ചു. യോഗ്യതാ മത്സരങ്ങളിൽ തെക്കേ അമേരിക്കയിലെ വമ്പന്മാരെ വീഴ്ത്തി മുന്നേറിയ ഇക്വഡോറിന് തോൽവി അപ്രതീക്ഷിതമായി. കുറുസോവയെ തകർത്ത് തരിപ്പണമാക്കി 4 ലോകകപ്പ് നേടിയ ജർമ്മനി ലോകകപ്പിലെ തങ്ങളുടെ അരങ്ങേറ്റം അതിഗംഭീരമാക്കി. എണ്ണം പറഞ്ഞ 7 ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കരീബിയൻ ടീമിന്റെ വലയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചുനിർത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഇന്നലെ ബെർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ 64 പാകിസ്ഥാൻ പരാജയപ്പെട്ടത്. ഇന്ത്യയുടെ 171 വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 17 106 എല്ലാവരും പുറത്തായി. 44 68 നേടിയ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 വിജയം നേടി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 km വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 കപ്പലിൽ ഉള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2nd സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനുള്ള കരാറിന് അന്തിമ രൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുറോസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന 2026 ഫിഫ വേൾഡ് കപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ജൂൺ 11 കിക്കോഫോടെ തുടങ്ങിയ ഈ മഹാമേള ഇതിനകം തന്നെ ആവേശകരമായ മത്സരങ്ങൾക്കും മറക്കാനാവാത്ത മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളുടെ മണ്ണിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ടീമുകൾ കിരീട പോരാട്ടത്തിനായി ഏറ്റുമുട്ടുമ്പോൾ ഫുട്ബോൾ ജ്വരം ലോകമെമ്പാടും പടർന്നിരിക്കുകയാണ്. ഗോളുകളുടെ ആഘോഷവും ആരാധകരുടെ ആർപ്പുവിളികളും ലോകമെമ്പാടും മുഴങ്ങിക്കേൾക്കുന്ന ഈ ദിനങ്ങളിൽ പുതിയ ചാമ്പ്യന്മാരെ തേടിയുള്ള പോരാട്ടവും പുതിയ നായകന്മാരെ കണ്ടെത്താനുള്ള കാത്തിരിപ്പും ലോക ഫുട്ബോളിനെ കൂടുതൽ ആവേശഭരിതമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകകപ്പ് ആവേശത്തിനിടയിൽ ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയായ ഫിഫ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് ഒരു യാത്രയായാലോ? അപ്പോൾ ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ ഫിഫ വേൾഡ് കപ്പിന്റെ ചരിത്രത്തെപ്പറ്റി കൂടുതൽ അറിയാം. ഫിഫ ലോകകപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ് ഫിഫ എന്നതിന്റെ പൂർണ്ണ രൂപം. ഫ്രഞ്ച് ഭാഷയിലെ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ എന്നതിന്റെ ചുരുക്ക രൂപമാണ് ഫിഫ. ലോക ഫുട്ബോളിന്റെ നിയന്ത്രണവും നടത്തിപ്പും നിർവഹിക്കുന്ന ഈ സംഘടനയുടെ നേതൃത്വത്തിലാണ് ലോകകപ്പ് എന്ന മഹാമേള അരങ്ങേറുന്നത്. ഈ അന്താരാഷ്ട്ര സംഘടന 1904 രൂപം കൊണ്ടത്. എന്നാൽ ഒരു ലോക ചാമ്പ്യൻഷിപ്പ് എന്ന ആശയം യാഥാർത്ഥ്യമായത് 1930 ഫിഫയുടെ മൂന്നാമത്തെ പ്രസിഡന്റായ ജൂൾസ് റിമേയുടെ നേതൃത്വത്തിൽ ആദ്യ ഫിഫ വേൾഡ് കപ്പ് സംഘടിപ്പിച്ചു. ആദ്യ ലോകകപ്പിന് വേദിയായത് ഉറുഗ്വേ ആയിരുന്നു. വെറും 13 ടീമുകൾ മാത്രം പങ്കെടുത്ത ആ ടൂർണമെന്റിൽ ആതിഥേയരായ ഉറുഗ്വേ തന്നെയായിരുന്നു ആദ്യ ചാമ്പ്യന്മാർ. അർജന്റീനയെ 4-2 അവർ പരാജയപ്പെടുത്തിയത്. 1934 സ്വന്തം മണ്ണിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ ചെക്കോസ്ലോവാക്കിയെ 2-1 പരാജയപ്പെടുത്തി ഇറ്റലി ആദ്യമായി ലോക ചാമ്പ്യന്മാരായി. 4 ശേഷം 1938 ഫ്രാൻസിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ ഹംഗറിയെ 4-2 തോൽപ്പിച്ച് ഇറ്റലി കിരീടം നിലനിർത്തി. ഫിഫ ലോകകപ്പ് 4 സംഘടിപ്പിക്കുന്നത്. 1930 മുതൽ ഈ രീതിയിൽ തന്നെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം കാരണം 1942 1946 ലോകകപ്പ് നടന്നിരുന്നില്ല. 1950 ലോകകപ്പ് വീണ്ടും തിരിച്ചെത്തി. വേദി ബ്രസീൽ. ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായി കണക്കാക്കപ്പെടുന്ന മെറക്കനാസോ എന്ന മത്സരത്തിൽ ഉറുഗ്വേ ബ്രസീലിനെ പരാജയപ്പെടുത്തി കിരീടം നേടി. 1950 ലോകകപ്പിൽ മെറക്കന സ്റ്റേഡിയത്തിൽ ബ്രസീലിനെ 2-1 പരാജയപ്പെടുത്തി ഉറുഗ്വേ കിരീടം നേടിയ സംഭവം മെറക്കനാസോ എന്ന പേരിലാണ് ഫുട്ബോൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ബ്രസീലിയൻ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്നായും ലോകകപ്പിന്റെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായും ആ മത്സരം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. 1958 സ്വീഡനിൽ നടന്ന ലോകകപ്പ് ഒരു പുതിയ ഇതിഹാസത്തിന്റെ ഉദയത്തിന് സാക്ഷിയായി. വെറും 17 ലോകത്തെ വിസ്മയിപ്പിച്ച പെലെ ബ്രസീലിനെ ആദ്യ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചത് ആതിഥേയരായ സ്വീഡനെ തോൽപ്പിച്ചായിരുന്നു. പെലെ ലോക ഫുട്ബോളിന്റെ പുതിയ അത്ഭുതമായി മാറിയതും ഈ ലോകകപ്പിലൂടെയായിരുന്നു. പിന്നീട് 1962 1970 ബ്രസീൽ ലോക ചാമ്പ്യന്മാരായി. 1974 ലോകകപ്പിൽ ഫ്രാൻസ് ബെക്കൻബോയുടെ നേതൃത്വത്തിൽ വെസ്റ്റ് ജർമ്മനി ലോക ചാമ്പ്യന്മാരായി. എന്നാൽ ആ ലോകകപ്പിന്റെ ഏറ്റവും

വലിയ ആകർഷണങ്ങളിലൊന്ന് യോഹാൻ ക്രൈഫിന്റെ നേതൃത്വത്തിലുള്ള നെതർലാൻഡ്സ് ആയിരുന്നു. ടോട്ടൽ ഫുട്ബോൾ എന്ന വിപ്ലവകരമായ ശൈലിയിലൂടെ അവർ ലോകത്തെ വിസ്മയിപ്പിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 1978 അർജന്റീനയിൽ നടന്ന ലോകകപ്പിൽ ആതിഥേയരായ അർജന്റീന മാരിയോ കെമ്പസിന്റെ മികവിൽ ആദ്യമായി ലോകകപ്പ് കിരീടം സ്വന്തമാക്കി.

യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ശക്തി പ്രകടമായി. 1982 ഇറ്റലി വീണ്ടും ലോക ഫുട്ബോളിൻ്റെ നെറുകയിലെത്തി. പൗലോ റോസിയുടെ അതുല്യ പ്രകടനമാണ് ആ കിരീടയാത്രയ്ക്ക് കരുത്തായത്. എന്നാൽ 1986 മെക്സിക്കോ ലോകകപ്പ് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്നത് ഡീഗോ മറഡോണയുടെ പേരിലായിരിക്കും. ഇംഗ്ലണ്ടിന് എതിരായ ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ, ഗോൾ ഓഫ് ദ സെഞ്ചുറിയുമൊക്കെ ഫുട്ബോൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ അർജന്റീന വീണ്ടും ലോക ചാമ്പ്യന്മാരായി. 1990 വെസ്റ്റ് ജർമ്മനി അർജന്റീനയെ പരാജയപ്പെടുത്തി കിരീടം തിരിച്ചുപിടിച്ചു. തുടർന്ന് 1994 അമേരിക്കയിൽ നടന്ന ലോകകപ്പിൽ ബ്രസീൽ 4 തവണ ലോകകപ്പ് സ്വന്തമാക്കി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലിയെ മറികടന്ന ആ വിജയത്തിന് പിന്നിൽ റൊമാരിയോയുടെ മികച്ച പ്രകടനമുണ്ടായിരുന്നു. 1998 ഫ്രാൻസ് സ്വന്തം മണ്ണിൽ ആദ്യമായി ലോകകപ്പ് ഉയർത്തിയപ്പോൾ സിനദീൻ സിദാൻ ലോക ഫുട്ബോളിന്റെ പുതിയ നായകനായി മാറി. ഈ ലോകകപ്പിലാണ് ആദ്യമായി 32 ടീമുകൾ പങ്കെടുത്തത്. 2002 ആദ്യമായി ലോകകപ്പ് ഏഷ്യയിലെത്തി. സൗത്ത് കൊറിയയും ജപ്പാനും സംയുക്തമായാണ് ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചത്. ആദ്യമായി 2 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ്. ഫൈനലിൽ ബ്രസീലും ജർമ്മനിയും ഏറ്റുമുട്ടിയപ്പോൾ റൊണാൾഡോ നസാരിയോയുടെ ഇരട്ട ഗോളുകളുടെ കരുത്തിൽ ബ്രസീൽ 2-0 വിജയിച്ച് തങ്ങളുടെ റെക്കോർഡ് 5 ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. റിവാൾഡോയും റൊണാൾഡീനോയും റൊണാൾഡോ നസാരിയോയും ചേർന്ന ബ്രസീലിന്റെ ആക്രമണ നിര ആ ലോകകപ്പിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു. റൊണാൾഡോ നസാരിയോ 8 ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കി. ഇന്നും ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം ബ്രസീൽ തന്നെയാണ്. 2002 ബ്രസീൽ 5 കിരീടം നേടിയതിനു ശേഷം 2006 ജർമ്മനിയിൽ നടന്ന ലോകകപ്പിൽ ഇറ്റലി ഫ്രാൻസിനെ പരാജയപ്പെടുത്തി വീണ്ടും ലോക ചാമ്പ്യന്മാരായി. ഫ്രാൻസിന്റെ സിനദീൻ സിഡാൻ പെനാൽറ്റി ഗോളിലൂടെ ഫ്രാൻസ് ആദ്യം മുന്നിലെത്തിയെങ്കിലും മാക്കോ മെറ്ററാസി ഇറ്റലിക്കായി സമനില ഗോൾ നേടി. തുടർന്ന് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയും ഇറ്റലി 5-3 വിജയിച്ച് തങ്ങളുടെ 4 ലോകകപ്പ് കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. സിനഡീൻ സിദാന്റെ റെഡ് കാർഡും വിവാദങ്ങളും നാടകീയതയും നിറഞ്ഞ ആ ഫൈനൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങളിലൊന്നായി ഓർമ്മിക്കപ്പെടുന്നു. 2010 ലോകകപ്പ് ആദ്യമായി ആഫ്രിക്കയിൽ എത്തി. സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ടൂർണമെന്റ് ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ മണ്ണിൽ നടന്ന ആദ്യ ലോകകപ്പ് എന്ന പ്രത്യേകത നേടിയിരുന്നു. 32 ടീമുകൾ പങ്കെടുത്തു. ഫൈനലിൽ സ്പെയിനും നെതർലാൻഡ്സും ഏറ്റുമുട്ടി. തങ്ങളുടെ ആദ്യ ലോകകപ്പ് കിരീടം സ്പെയിൻ സ്വന്തമാക്കി. മനോഹരമായ പാസിംഗ് ഫുട്ബോളിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച സ്പാനിഷ് സുവർണ തലമുറയുടെ ഏറ്റവും വലിയ നേട്ടമായിരുന്നു ആ ലോകകപ്പ് വിജയം. 2014 ബ്രസീലിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ ജർമ്മനിയും അർജന്റീനയും ഏറ്റുമുട്ടി. എക്സ്ട്രാ ടൈമിൽ മെരിയോ ഗോട്ട്സെ നേടിയ ഏക ഗോളിന്റെ കരുത്തിൽ ജർമ്മനി 1-0 വിജയിച്ച് 4 ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. തുടർന്ന് 2018 റഷ്യയിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ ഫ്രാൻസും ക്രൊയേഷ്യയും നേർക്കുനേർ വന്നപ്പോൾ 4-2 എന്ന സ്കോറിന് ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് തങ്ങളുടെ 2 ലോകകപ്പ് കിരീടം ഉയർത്തി. യുവതാരം കിലിയൻ എംബാപ്പയുടെ പ്രകടനവും ആ ലോകകപ്പിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു. 2022 ഖത്തറിൽ നടന്ന ഫിഫ ലോകകപ്പ് മിഡിൽ ഈസ്റ്റിൽ അരങ്ങേറിയ ആദ്യ ലോകകപ്പ് എന്ന പ്രത്യേകത നേടിയിരുന്നു. ഫൈനലിൽ അർജന്റീനയും ഫ്രാൻസും ഏറ്റുമുട്ടിയപ്പോൾ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഫൈനലുകളിലൊന്നിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ കളത്തിലിറങ്ങിയ അർജന്റീനയും കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും ഏറ്റുമുട്ടിയപ്പോൾ ആവേശകരമായ മത്സരത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീന വിജയിച്ച് 3 ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. 2022 ലോകകപ്പ് വിജയത്തോടെ അർജന്റീന തങ്ങളുടെ 3 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയപ്പോൾ ലയണൽ മെസ്സി തന്റെ ദീർഘകാല സ്വപ്നമായ ആദ്യ ലോകകപ്പ് നേട്ടവും കൈവരിച്ചു. 2026 ലോക ഫുട്ബോൾ മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ആദ്യമായി 3 രാജ്യങ്ങൾ അമേരിക്ക

0: കാനഡ, മെക്സിക്കോ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ടീമുകൾ, കൂടുതൽ മത്സരങ്ങൾ, പുതിയ താരങ്ങളുടെ ഉദയം, പുതിയ ചരിത്രങ്ങളുടെ പിറവി, ഇതെല്ലാം ചേർന്ന് 2026 ലോകകപ്പ് കൂടുതൽ ശ്രദ്ധേയമാകുന്നു. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ രാജ്യം ബ്രസീലാണ്. 5 ലോകകപ്പ് കിരീടങ്ങളുമായി ബ്രസീൽ ഇന്നും ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാരായി തുടരുകയാണ്. തൊട്ടുപിറകിൽ 4 തവണ കിരീടം ചൂടിയ ജർമ്മനിയും ഇറ്റലിയും, 3 സ്ഥാനത്ത് 3 തവണ ജേതാക്കളായ അർജന്റീനയും. പെലെയുടെ മാന്ത്രികതയും റൊണാൾഡോയുടെ ഗോൾ വേട്ടയും മെസ്സിയുടെ പ്രതിഭയും നെയ്മറിന്റെ ഡ്രിബ്ലിംഗും എംബാപ്പയുടെ വേഗതയും ലോകകപ്പിന്റെ ചരിത്രത്തെ കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്. പുതിയ താരങ്ങളും പുതിയ ചരിത്രങ്ങളും പിറക്കുന്ന ഈ ഫുട്ബോൾ മഹോത്സവം ഇനിയും ലോകത്തെ ആവേശഭരിതമാക്കട്ടെ. ഫിഫ ലോകകപ്പ് ഒരു ടൂർണമെന്റ് മാത്രമല്ല, ലോകത്തെ ഒരുമിപ്പിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്. 2026 ലോകകപ്പിൽ ആരാകും സ്വർണ കിരീടത്തിൽ മുത്തമിടുക, ആരാകും പുതിയ ലോക ചാമ്പ്യന്മാർ എന്നറിയാൻ ലോകത്തിനൊപ്പം നമുക്കും കാത്തിരിക്കാം. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രീത സുഗതൻ അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: പ്രിയ ശ്രോതാക്കളെ, സുന്ദര സഞ്ചാരത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. യാത്രകൾ എന്നത് വെറും സ്ഥലം മാറിപ്പോകലല്ല, മറിച്ച് പുത്തൻ അറിവുകൾ തേടിയുള്ളതാണ്. പൊതുവെ വിനോദസഞ്ചാരങ്ങൾ പുതുവഴികളെയും പുതു മനുഷ്യരെയും പരിചയപ്പെടുത്തി തരും. ചില അവസരങ്ങളിൽ യാത്രകൾ നമ്മളെ തന്നെ തിരിച്ചറിയാൻ അവസരമൊരുക്കും. ഓരോ മടക്കയാത്രയിലും കൈകളിൽ കരുതുന്ന സാധനങ്ങളെക്കാൾ ഹൃദയത്തിൽ സൂക്ഷിക്കാവുന്ന ഓർമ്മകളാണ് നിറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണ് പങ്കിട്ടുവരുന്നത്. അവിടുത്തെ ദ്വീപ് ചരിത്രവും തെരഞ്ഞെടുപ്പ് ചരിത്രവും പറഞ്ഞത് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. നാളികേരവും മത്സ്യവും മാത്രമാണ് ലക്ഷദ്വീപിൻ്റെ സമ്പത്ത്. ഈ വസ്തുക്കൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇവിടുത്തുകാർക്ക് കഴിയുന്നു എന്നതാണ് വിജയരഹസ്യം. എല്ലാ വസ്തുക്കളും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നതിനാൽ വില കൂടുതൽ സ്വാഭാവികം. എന്നാൽ രുചിയേറും ഭക്ഷ്യവിഭവങ്ങളുടെ നിർമ്മാണത്തിൽ മുൻപന്തിയിലുള്ള ലക്ഷദ്വീപിലെ ആഹാരത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാകില്ല. കുഴമ്പ് പോലെയുള്ള മീൻകറിയും കൂട്ടിയുള്ള ഊണിൻ്റെ മഹത്വം പറഞ്ഞപ്പോൾ തന്നെ നാവിൽ വെള്ളമൂറാൻ തുടങ്ങി. കിലാഞ്ചി എന്ന ലക്ഷദ്വീപിൻ്റെ സ്വന്തം പലഹാരത്തെക്കുറിച്ചും നേരത്തെ പരാമർശിച്ചിരുന്നു. സാഗര ജലകേളികളിൽ പ്രധാനിയാണ് സ്കൂബ ഡൈവിംഗ്. സമുദ്രാന്തർ ഭാഗത്തെ കാണാ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുവാൻ ഇതിലേറെ ഉപകാരപ്പെടുന്ന ഒരു സാഗര വിനോദം വേറെയില്ല എന്ന് പറയാം. കടലാഴം എന്തെന്നും അവിടെ കാണാൻ കഴിയുന്ന അത്ഭുത ലോകം നൽകുന്ന സമാനതകളില്ലാത്ത അനുഭൂതിയും പറഞ്ഞിരുന്നു. തുടർന്ന് നടത്തിയ കയാക്കിംഗ് വിശേഷങ്ങളും കടൽ നടത്തവും പ്രിയ ശ്രോതാക്കളുടെ മനതാരിൽ ഉണ്ടാകും എന്ന് കരുതുന്നു. ഗ്ലാസ് ബോട്ട് യാത്രയുടെ തുടക്കത്തിലാണല്ലോ കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. ഗ്ലാസ് ബോട്ട് യാത്രയിൽ കണ്ട കടലാമയുടെ വലിപ്പവും പവിഴാരാമത്തിൻ്റെ ഭംഗിയിൽ ഉല്ലസിക്കുന്ന നിറമത്സ്യങ്ങളുടെ കാഴ്ചയും പറഞ്ഞിരുന്നു. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. പച്ച നിറത്തിൽ പാഞ്ഞു നടക്കുന്ന പാരറ്റ് ഫിഷിൻ്റെ ദർശനം ആഹ്ലാദം സമ്മാനിച്ചു. ആൻഡമാനിലെ നേവൽ മറൈൻ അക്വോറിയത്തിലായിരുന്നു പാരറ്റ് ഫിഷിനെ ആദ്യം കണ്ടത്. എന്നാൽ കടലിനടിയിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നീന്തി തുടിക്കുന്ന പാരറ്റ് ഫിഷിൻ്റെ കാഴ്ച സമ്മാനിച്ച ആശ്ചര്യം ചെറുതല്ല. കാഴ്ച ബംഗ്ലാവിൽ കോട്ടിൽ കിടക്കുന്ന കടുവയെ കാണുന്നതും സഫാരി യാത്രയിൽ കാടിനുള്ളിൽ കാണുന്ന കടുവയും തമ്മിലുള്ള അന്തരം തന്നെയാണ് ഇവിടെയും കാണാനായത്. 2 മണിക്കൂറോളം നീണ്ട കടലാഴ കാഴ്ച അവസാനിപ്പിച്ച് ബോട്ട് കൽപ്പറ്റി ദ്വീപിലേക്ക് കുതിച്ചു. വളരെ വേഗത്തിലോടുന്ന ബോട്ടിലിരുന്നുള്ള സാഗരദർശനം അതീവ ഹൃദ്യമായിരുന്നു. ദൂരെ ബംഗാരം ദ്വീപും കൽപ്പേനി ദ്വീപും കാണാനായി. എന്നാൽ ബംഗാരം ദ്വീപിൽ ഇപ്പോൾ ദ്വീപുകാർക്ക് പോലും പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. വളരെ അകലെയല്ലാതെ ധാരാളം ബോട്ടുകൾ കൽപ്പേറ്റി ദ്വീപ് ലക്ഷ്യമാക്കി മുന്നിലും പിറകിലുമായി ചീറിപ്പാഞ്ഞു വരുന്ന കാഴ്ച തീർക്കുന്ന ആനന്ദം ചില്ലറയല്ല. കടൽപ്പരപ്പിൻ്റെ വിശാലതയിൽ ആകാശനീലിമ ചായം ചാലിച്ചിരുന്നു. ബോട്ടുകളുടെ വേഗയാത്രയിൽ ബോട്ടിന് പിന്നാലെ ഓടിമറയുന്ന വെളുത്ത ജലധാര ആകാശത്തിന് സൗന്ദര്യമേകി കാറ്റിനൊപ്പം നീങ്ങുന്ന വെൺമേഘങ്ങൾ, അതാ കൽപ്പേറ്റി ദ്വീപ് ദൃശ്യമായി. ബോട്ടിന്റെ വേഗത കുറയാൻ തുടങ്ങി. കണ്ടൽ ചെടികൾ കൊണ്ട് സമ്പന്നമായ കൽപ്പേറ്റി ഐലൻഡിന്റെ തീരത്തണഞ്ഞ ബോട്ടിൽ നിന്നും അത്യാഹ്ലാദത്തോടെ ഓരോരുത്തരായി ദ്വീപിനെ സ്പർശിച്ചു. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞതോടെ ദ്വീപിൽ പാലിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായി ഗൈഡ് പറഞ്ഞു തന്നു. കൂട്ടം തെറ്റിപ്പോകാതെ ഓരോ ബോട്ടിൽ എത്തിയവർ ചിട്ടയോടെ ഒന്നിച്ച് ദ്വീപ് സന്ദർശനം പൂർത്തിയാക്കണമെന്നും സംശയ നിവാരണത്തിന് ഗൈഡ് കൂടെ ഉണ്ടാകുമെന്നും അറിയിച്ചുകൊണ്ട് ചെടികളുടെ ഇടയിലൂടെയുള്ള നടപ്പാതയിലൂടെ നടക്കാൻ തുടങ്ങി. അല്പദൂരം പിന്നിടും മുമ്പ് തന്നെ അച്ച എന്നുള്ള മകളുടെ ഉറച്ച വിളി കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. മോള് ചൂണ്ടിക്കാണിച്ച ചെടിത്തണ്ടിലേക്ക് നോക്കിയപ്പോഴാണ് വിളിയുടെ രഹസ്യം മനസ്സിലായത്. ഒരു ചെടിക്കൊമ്പ് നിറയെ കടന്നൽ കൂട്ടം, കൂടാതെ ചുറ്റും കറങ്ങി നടക്കുന്ന ചെറിയൊരു സംഘവും. തിരമാലയുടെ ഒച്ചയിൽ അവയുടെ മൂളിപ്പാട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല. വേഗം തന്നെ ഞങ്ങൾ ഗൈഡിനെ പിന്തുടർന്നു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സന്ദനം 90.4 FM-ൽ സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. നാളിതുവരെ നിങ്ങൾ നൽകിയ പിന്തുണയാണ് സുന്ദരസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണല്ലോ നമ്മൾ സുന്ദരസഞ്ചാരത്തിലൂടെ ആസ്വദിക്കുന്നത്. ഗ്ലാസ് ബോട്ട് യാത്രയുടെ ആസ്വാദ്യതയും ഗ്ലാസിനുള്ളിലൂടെ സമുദ്രാന്തർഭാഗ ദർശനവും പറഞ്ഞിരുന്നു. കടലാമയും വർണ്ണ മത്സ്യങ്ങളും സമ്മാനിച്ച നേർക്കാഴ്ചയുടെ അനുഭൂതി ശ്രോതാക്കൾ ഓർക്കുമല്ലോ. അകലെ കണ്ട ബംഗാരൻ ദ്വീപിൽ ഇപ്പോൾ ദ്വീപ് നിവാസികൾക്ക് പോലും പ്രവേശനം ഇല്ല എന്ന ദുഃഖസത്യവും പറഞ്ഞിരുന്നു. വേഗത്തിലുള്ള ബോട്ട് യാത്രയിൽ ചുറ്റിലും സഞ്ചരിക്കുന്ന ബോട്ടുകളുടെ ഭംഗിയും പ്രയാണവും പറഞ്ഞിരുന്നത് ഓർക്കുമല്ലോ. ബോട്ടിൻ്റെ ലക്ഷ്യമായ കൽപ്പേറ്റി ദ്വീപിൽ കാലികുത്തി കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള നടപ്പാതയിലൂടെ ഗൈഡിനെ അനുഗമിക്കുന്ന വിവരം പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കൽപ്പേറ്റി വിശേഷങ്ങളിലേക്ക് കടക്കാം. മുറിച്ചിട്ട തെങ്ങുകൾ ചിലയിടങ്ങളിൽ വഴിമുടക്കി കിടക്കുന്നുണ്ടായിരുന്നു. സഞ്ചാരികളായ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു തടസ്സമായിരുന്നില്ല. നടന്ന് ഞങ്ങൾ എത്തിയത് കൽപ്പേറ്റി ഐലൻഡിൻ്റെ മറുഭാഗത്തെ കടൽ തീരത്തായിരുന്നു. ചെറിയ തിരമാലകൾ കരയെ തഴുകാൻ മത്സരിക്കുന്ന കാഴ്ചയുടെ കൗതുകം നിറന്ന് എല്ലാവരും കുറച്ചു നേരം നിൽപ്പായി. ഇവിടെ നിന്നുള്ള അസ്തമയ കാഴ്ച ആസ്വദിക്കുന്നതിനാണ് സഞ്ചാരികൾ ഈ ദ്വീപിൽ എത്തുന്നത്. അഗത്തി വിമാനത്താവളം വരുന്നതുവരെ ഈ ദ്വീപിൽ ജനവാസമുണ്ടായിരുന്നു. വിമാനങ്ങൾ താഴ്ന്നു പറക്കുമ്പോൾ അപകടം സംഭവിക്കാതിരിക്കുവാൻ ഈ ദ്വീപിലെ മുഴുവൻ തെങ്ങുകളും മുറിച്ചു മാറ്റിയിരുന്നു. കടലിലെ മത്സ്യസമ്പത്തും കരയിലെ നാളികേരവുമല്ലാതെ മറ്റൊരു കാർഷിക വിളയും ദ്വീപിൽ ഇല്ല എന്നത് അറിയാമല്ലോ. തെങ്ങെല്ലാം മുറിച്ചു മാറ്റിയതോടെ വരുമാനമാർഗം കുറഞ്ഞു, പോരാത്തതിന് ജലദൗർലഭ്യവും. കൽപ്പേറ്റി ദ്വീപിൽ താമസിക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ദ്വീപ്വാസികൾ ഇവിടം ഉപേക്ഷിച്ചു പോയി എന്നാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ് ഷഹീർ മുഹമ്മദ് പറഞ്ഞത്. ധാരാളം കണ്ടൽ ചെടികളും കുറ്റിച്ചെടികളുമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് കാണാനായില്ല. എന്നാൽ മുറിച്ചിട്ട ധാരാളം തെങ്ങിൻ തടികൾ പലയിടത്തും വഴിമുടക്കി കിടക്കുന്നത് കാണാൻ കഴിഞ്ഞു. ദ്വീപിൻ്റെ മറുപുറമുള്ള കടൽ തീരം മനോഹരമാണ്. തീരത്തുകൂടിയുള്ള നടത്തം സമ്മാനിച്ച നയന മനോഹര ദൃശ്യചാരുത പറയാതെ പോകുന്നത് ഉചിതമല്ല. മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ, സഞ്ചാരികളുമായി സാഗരദർശനത്തിനെത്തിയ ബോട്ടുകൾ ആകാശത്തിന് അതിര് പങ്കിട്ടുകൊണ്ട് ഒരു വെള്ളിരേഖ പോലെ അകലെ അഗത്തി വിമാനത്താവളത്തിൻ്റെ റൺവേ, സായന്തനത്തിൻ്റെ വരവറിയിക്കുന്ന നീലാകാശം, പരന്നുകിടക്കുന്ന അറേബ്യൻ സമുദ്രം, എന്തൊരു ഭംഗിയാണെന്നോ കണ്ണെടുക്കാൻ തോന്നില്ല. ലക്ഷദ്വീപിലെ 36 ദ്വീപുകളിൽ നിന്നും കൽപ്പേറ്റി ദ്വീപിനെ വ്യത്യസ്തമാക്കുന്നത് കടലിലും തീരത്തുമുള്ള പാറക്കല്ലുകളാണ്. ലാറ്ററേറ്റുകളാണോ അതോ പാറയാണോ എന്ന് തിരിച്ചറിയാനാകാത്ത വിധം സുന്ദരമാണ് ഈ കല്ലുകൾ. കല്ലുകളുടെ ധാരാളിത്തമാണ് ഈ ദ്വീപിന് കൽപ്പേറ്റി ദ്വീപെന്ന് നാമകരണം ചെയ്യാൻ കാരണമായതെന്നാണ് പണ്ഡിത മതം. സംഗതി എന്തു തന്നെയായാലും ഈ ദ്വീപിൽ എത്തുന്നവരെ ഏറെ ആകർഷിക്കുന്നത് കടൽ തീരത്തെ കല്ലുകൾ തന്നെയെന്ന് ഉറപ്പിച്ച് പറയാം. കടൽ തീരത്തുകൂടിയുള്ള നടത്തത്തിൽ ഞങ്ങളും ചില കല്ലുകളിൽ കയറി നിന്ന് വീഡിയോയും ഫോട്ടോകളും പകർത്തി. ഒട്ടും അകലെയല്ലാതെ നിലം പറ്റി കിടക്കുന്ന ഒരു പാറക്കെട്ടിന് സമീപം നല്ല തോതിൽ ആൾക്കൂട്ടം. എന്താണെന്നറിയാനുള്ള ജിജ്ഞാസയുമായി അങ്ങോട്ടെത്തുമ്പോൾ സഞ്ചാരികളുടെ തിരക്ക് തന്നെ ഫോട്ടോ എടുപ്പും വീഡിയോ പകർത്തലും തകൃതിയായി നടക്കുന്നു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി സുന്ദര സഞ്ചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഇന്ന് വരെ ശ്രോതാക്കൾ നൽകിയ പ്രോത്സാഹനമാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കുന്നത്. ഇന്നോളം നൽകിയ പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848 5585 8785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ പങ്കുവച്ചു വരുന്നത്. അവിടുത്തെ ഏറ്റവും ചെറുതും ആൾവാസമില്ലാത്തതുമായ കൽപ്പേറ്റി ദ്വീപിലേക്കുള്ള ഗ്ലാസ് ബോട്ട് യാത്രയിൽ കടലിനടിയിലെ ദൃശ്യങ്ങൾ കാണാനായ അപൂർവ നിമിഷങ്ങൾ പ്രതിപാദിച്ചിരുന്നു. ദൂരെ കണ്ട ദ്വീപുകളുടെ ഭംഗിയും വിശേഷങ്ങളും പറഞ്ഞിരുന്നു. കണ്ടൽ കാടുകൾക്കിടയിലൂടെയുള്ള നടപ്പാതയിലൂടെ ഗൈഡിനെ പിന്തുടർന്ന് നടന്നപ്പോൾ ലഭിച്ച നയനാനന്ദകരമായ കാഴ്ചകളുടെ നിറശോഭയാണ് ഇടവേളയ്ക്ക് മുമ്പ് പങ്കുവച്ചത്. കടൽ തീരത്തുള്ള ഒരു കൂട്ടം പാറകൾക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുവാനുള്ള തിരക്കും പറഞ്ഞിരുന്നു. ഇനി കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ആളൊഴിയാൻ കുറച്ച് സമയം അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. ഈ പാറകൾക്ക് മുന്നിൽ തിരക്ക് വരാനുള്ള കാരണവും ആ പാറയുടെ പേരും ഞങ്ങളുടെ ഗൈഡ് വിശദീകരിച്ചു വന്നു. മറ്റൊരു പാറക്കെട്ടിനും അവകാശപ്പെടാനില്ലാത്ത പേരും കഥയും ഞങ്ങൾക്ക് കൗതുകവും അതിലുപരി അത്ഭുതവും ഉളവാക്കി. ഗൈഡിൽ നിന്ന് കേട്ട കഥ പ്രിയ ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നു. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ലക്ഷദ്വീപും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. കൽപ്പേറ്റിയിൽ താമസിച്ചിരുന്ന സുന്ദരിയായ ബി കുഞ്ഞിയിൽ അനുരക്തനായ ഒരു ബ്രിട്ടീഷ് നാവികൻ ബി കുഞ്ഞിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ബി കുഞ്ഞിയോട് വിവാഹാഭ്യർത്ഥന നടത്തി. എന്നാൽ പാരതന്ത്രത്തിൽ പൊറുതിമുട്ടിയിരുന്ന ദ്വീപുകാർക്ക് ബ്രിട്ടീഷുകാരെ വെറുപ്പായിരുന്നു. ബി കുഞ്ഞിയും അതിൽ നിന്നും ഒട്ടും പിന്നിലായിരുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബി കുഞ്ഞിയുടെ വീട്ടുകാരോട് നാവികൻ വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. എന്നാൽ പ്രസ്തുത ആവശ്യം ബി കുഞ്ഞിയുടെ മാതാപിതാക്കൾ നിരസിച്ചതോടെ ബലപ്രയോഗത്തിലൂടെ ബി കുഞ്ഞിയെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. ഭയവും ഒപ്പം വെറുപ്പും ഉള്ളിലുള്ള ബി കുഞ്ഞി വീട്ടിൽ നിന്ന് ഇറങ്ങി കടൽ തീരത്ത് കണ്ട ഒരു പാറക്കെട്ടിൽ ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. വിവരം മനസ്സിലാക്കിയ നാവികൻ ബി കുഞ്ഞിയുടെ കുടുംബാംഗങ്ങളെ ആകെ വധിക്കുകയും ബി കുഞ്ഞിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയും ചെയ്തു.

എന്നാൽ ഗുഹ പോലെയുള്ള പാറക്കെട്ടിൽ ഒളിച്ചിരുന്ന ബി കുഞ്ഞിയെ കണ്ടുപിടിക്കാൻ കഴിയാതെ നാവികൻ പിന്തിരിഞ്ഞെന്നും തിരികെ ബ്രിട്ടനിലേക്ക് പോയെന്നും അങ്ങനെ രക്ഷപ്പെട്ട ബി കുഞ്ഞി വിവാഹിതയായി ജീവിച്ചെന്നും ഒരു കഥയുള്ളപ്പോൾ തന്നെ ബി കുഞ്ഞി ഒളിച്ചിരുന്ന ഗുഹ പോലെയുള്ള പാറക്കെട്ടുകൾ കല്ലുകൊണ്ട് മൂടി ബി കുഞ്ഞിയെ അപായപ്പെടുത്തിയെന്നും ഒരു കഥ കേൾക്കുന്നുണ്ട്. കഥകൾ എന്തായാലും കൽപ്പേറ്റി ദ്വീപിൽ എത്തുന്നവരെല്ലാം ഈ കൽക്കുഴിയിൽ ഇറങ്ങി നിന്നും പാറയ്ക്ക് ചുറ്റും കൈകോർത്ത് നിന്നും വീഡിയോയും ചിത്രങ്ങളും എടുക്കുന്നത് സർവ്വസാധാരണമാണ്. ഞങ്ങളും ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കാൻ മറന്നില്ല. കഥകളുറങ്ങുന്ന പാറക്കൂട്ടത്തിന് അടുത്തുകൂടി കുറച്ച് ദൂരം കൂടി നടന്നു. ആകാശം പ്രതിഫലിക്കുന്ന കടൽ കണ്ടുള്ള വെള്ള പഞ്ചാരമണലിലൂടെയുള്ള നടത്തം സമ്മാനിക്കുന്ന ആനന്ദം ചെറുതല്ല. തണുപ്പുമായി നമ്മെ വലയം ചെയ്യുന്ന കടൽക്കാറ്റിൻ്റെ ഉത്തേജനം ആവേശോജ്ജലം. കണ്ടൽക്കാടുകളുടെ കൂടുതൽ ഉള്ളിലേക്ക് ചെറു നടവഴികളുണ്ടെങ്കിലും അങ്ങോട്ട് കടക്കാൻ മടി തോന്നി. തീരം തേടിയെത്തുന്ന തിരമാല കൈകളുടെ സ്പർശ സുഖം ഏറ്റുകൊണ്ടുള്ള മടക്കയാത്ര. ഈ യാത്രയിൽ തീരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ജണ്ട സമാനമായ സ്തൂപം ശ്രദ്ധിച്ചിരുന്നു. ഏകദേശം 2 ഉയരമുള്ള സ്തൂപം കടലിന് കാവലാളെന്ന പോലെ നമ്മുടെ ദേശീയ മുദ്രയായ അശോകസ്തംഭം പതിച്ച് അങ്ങനെ നിൽക്കുന്ന കാഴ്ച അഭിമാനകരമായി തോന്നി. സ്തൂപത്തിന്റെ പീഠത്തിൽ കൽപ്പേറ്റി ഐലൻഡ് ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു. സ്തൂപത്തിന് മുന്നിൽ നിന്ന് കുറച്ച് ചിത്രങ്ങൾ എടുത്ത ശേഷം നേരെ ബോട്ട് അടുപ്പിച്ചിരിക്കുന്ന തീരത്തേക്ക് നടന്നു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
2: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പാൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITI ഒന്നായ ഈ ITI വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവേയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്നേഹസ്പർശം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മേരി റാണി CJ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. സ്നേഹസ്പർശത്തിലൂടെ അവതരിപ്പിക്കുന്ന വസ്തുതകൾ യാഥാർത്ഥ്യമാണ്, എങ്കിലും സ്വകാര്യതയ്ക്ക് വേണ്ടി പേരുകളും സ്ഥലങ്ങളും സാങ്കല്പികമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ സ്നേഹസ്പർശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സ്നേഹസ്പർശത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ മേരി റാണി CJ. സ്നേഹസ്പർശത്തിലൂടെ ഓരോ കഥ കേട്ട് നമ്മൾ നെഞ്ചിലേറ്റുമ്പോഴും ആ കഥ നമ്മുടെ അരികിലെത്തിക്കുന്ന റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് ടീമിന് ഒത്തിരി സ്നേഹത്തോടെ ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഓരോ ജീവനെയും ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകുന്ന കാര്യത്തിൽ ഒരു ചെറു പുഞ്ചിരിയോടെ അവരെ സമീപിക്കുവാനും അവരുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുവാനും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് തണലായും സാന്ത്വനമായും കരുതലായും അവരെ ഒക്കെ കൂടെ കൂട്ടുന്ന ഓരോ നിമിഷവും മറ്റുള്ളവരിൽ നൽകുന്ന നന്മയുള്ള ചിന്തകളെ ഉണർത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ചെറിയ രോഗം നമ്മളെ ബാധിച്ചാൽ എന്തൊക്കെ അസ്വസ്ഥതകളാണ് നമ്മൾ നേരിടുന്നു എന്നുള്ളത്. അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തി നിങ്ങൾക്ക് ഞങ്ങളുണ്ട് കൂടെ, ധൈര്യമായിരിക്കൂ എന്ന് ഉറപ്പ് നൽകി അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് സ്നേഹസ്പർശത്തിൽ രാജീവ് എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM. വെളുത്തുമെലിഞ്ഞ വളരെ ക്ഷീണിതനായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഒരു 25 വയസ്സ് തോന്നിക്കും ആ പെൺകുട്ടിക്ക്. അത് അയാളുടെ അനുജത്തിയായിരുന്നു. രണ്ടുപേരും കൂടി ഞങ്ങളുടെ ചിന്നക്കടയിലെ ക്ലിനിക്കിൽ ഒരു OP ദിവസം വന്നു. ആ പെൺകുട്ടി വളരെ പ്രയാസപ്പെട്ടിട്ടും അവർ വന്ന ഓട്ടോയിൽ നിന്നും അയാളെ ഇറക്കുവാൻ അവൾക്ക് സാധിച്ചില്ല. ഇത് കണ്ടുനിന്ന് ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് ഡോക്ടറിനെ വിവരം അറിയിച്ചതനുസരിച്ച് അയാളെ ഓട്ടോയിൽ വെച്ച് തന്നെ പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർ ക്ലിനിക്കിൽ നിന്നിറങ്ങി വന്നു. KCB ലൈൻമാനായിരുന്ന രാജീവിന് 30 വയസ്സായിരുന്നു. RCCയിൽ നിന്നുമുള്ള ഡിസ്ചാർജ് സമ്മറിയും പാലിയേറ്റീവ് കെയർ ട്രസ്റ്റുമായി ബന്ധപ്പെടാനുള്ള കുറിപ്പും അദ്ദേഹം ഡോക്ടറിനെ ഏൽപ്പിച്ചത് പ്രകാരം ഡോക്ടർ അത് വിശദമായി പഠിച്ചു. ലങ്സിനെ വല്ലാതെ ബാധിച്ചിരുന്ന ക്യാൻസർ മറ്റവയവങ്ങളിലേക്കും പടർന്നു പിടിച്ച അവസ്ഥയായിരുന്നു രാജീവിന്. ഇനിയുള്ള ഏക പോംവഴി ബുദ്ധിമുട്ടുകൾ കുറച്ച് വരും ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. അതുതന്നെയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ ഉദ്ദേശവും. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന മരുന്നുകളും മറ്റു നിർദ്ദേശങ്ങളും നൽകി രാജീവിനെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. അദ്ദേഹം വല്ലാതെ ക്ഷീണിതനായതുകൊണ്ട് തന്നെ ഓട്ടോ

0: യാത്ര ഒഴിവാക്കി ഞങ്ങളുടെ ആംബുലൻസിലാണ് തിരിച്ചയച്ചത്. ഒപ്പം എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഞങ്ങളെ ബന്ധപ്പെടണം എന്ന നിർദ്ദേശം കൊടുത്ത് ഒരു ഫോൺ നമ്പറും കുറിച്ചു കൊടുത്തു. രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും രാജീവിന്റെ അനുജത്തിയുടെ ഫോൺ കോൾ എത്തി.
1: ഹലോ, എന്റെ ചേട്ടന് വീണ്ടും അസുഖം കൂടി സാറേ, ഇവിടം വരെ ഒന്ന് വരുമോ?
0: അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ക്ലിനിക്കിൽ അർജന്റായിട്ടൊരു മീറ്റിംഗ് നടക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ എല്ലാ ഡോക്ടേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും വോളണ്ടിയേഴ്സും ക്ലിനിക്കിലുണ്ടായിരുന്നു. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. അപ്പോൾ തന്നെ രാജീവിനെ പരിശോധിച്ച ഡോക്ടറും നഴ്സിംഗ് സ്റ്റാഫ്സും വോളണ്ടിയേഴ്സുമായി ആംബുലൻസിൽ വേണ്ട സജ്ജീകരണങ്ങളോടെ രാജീവിന്റെ അഞ്ചാലുംമൂട്ടിലുള്ള വീട്ടിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ വേഗം തന്നെ അവിടെ എത്തി. റോഡിൽ നിന്ന് അല്പമുള്ളിലോട്ടായിരുന്നു രാജീവിന്റെ വീട്. രാജീവിന്റെ അനുജത്തി ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു റോഡരികിൽ. ഞങ്ങൾക്ക് വഴികാട്ടിയായി അവൾ മുൻപേ നടന്നു, അല്ല ഓടുകയായിരുന്നു. ഞങ്ങളെ രാജീവിന്റെ അടുത്തെത്തിക്കാൻ അവൾ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു. നിഷ്കളങ്കമായ സ്നേഹം തുളുമ്പുന്ന ഒരനുജത്തി രാജീവിന്റെ ഭാഗ്യമായിരുന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ചുപോയി ആ തിരക്കിനിടയിലും. ഒരു പുതിയ കൊച്ചു വീടായിരുന്നു രാജീവിന്റേത്. രാജീവിന്റെ അരികിൽ അദ്ദേഹത്തിന്റെ അമ്മ ഇരിപ്പുണ്ടായിരുന്നു, വെളുത്തു മെലിഞ്ഞ ഒരു പാവം അമ്മ. ഞങ്ങൾ വന്നതൊന്നും ആ അമ്മ ശ്രദ്ധിച്ചതേയില്ല. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മകനെ നോക്കി കരയുന്നുണ്ടായിരുന്നു. അംബുജ എന്നായിരുന്നു ആ അമ്മയുടെ പേര്. രാജീവിന്റെ കാര്യങ്ങളൊക്കെ അനുജത്തി ഡോക്ടറോട് വിശദീകരിച്ചു. ഡോക്ടറിന്റെ പരിശോധന കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി രാജീവിന്റെ അവസ്ഥ വളരെ ഗുരുതരമാണെന്ന്. ഡോക്ടർ രാജീവിന്റെ അനുജത്തിയോട് വളരെ തന്മയത്വത്തോടെ പറഞ്ഞു മനസ്സിലാക്കി സ്ഥിതി വളരെ മോശമാണ്. ക്ഷീണത്തിനൊരു ശമനം കിട്ടാൻ വേണ്ടി ഒരു ട്രിപ്പിട്ട് തരാം. ഞങ്ങളും അവിടെ തന്നെ നിന്നു. ഈ സമയം രാജീവിന്റെ സഹോദരി കുറേ വിവരങ്ങൾ രാജീവിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. രാജീവിന്റെ അച്ഛൻ അവരുടെ ചെറുപ്പത്തിലേ മരിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമതകൾ രാജീവിന് സഹിക്കേണ്ടി വന്നു. എന്ത് ജോലി ചെയ്യാനും തയ്യാറായിരുന്നു രാജീവ്. പഠനത്തോടൊപ്പം ചെയ്യാൻ പറ്റിയ ഒരു ജോലി നോക്കിയിരിക്കുകയാണ്. തയ്യൽ പഠിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്നും ചെയ്യാമല്ലോ എന്നാലോചിച്ചത്. അങ്ങനെ ഒട്ടും താമസിച്ചില്ല രാജീവ് തയ്യൽ പഠിക്കാൻ തുടങ്ങി. സ്വയമേ തീരുമാനിച്ചുറപ്പിച്ചതുകൊണ്ട് തന്നെ വേഗം പഠിച്ചെടുത്തു. അങ്ങനെ രാജീവിനെ തിരക്കി ചെറിയ ചെറിയ തയ്യൽ ജോലികളെത്തി. ഒരു പഴയ കടയിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് തയ്യൽ മെഷീൻ വാങ്ങി തയ്യൽ വളരെ വിപുലമായി തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ രാജീവിന് തോന്നി തുണികൾ ഇങ്ങനെ തയ്ച്ചാൽ മാത്രം പോരാ, അതൊന്ന് ഇസ്തിരി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി പൈസ കിട്ടുമല്ലോ. അങ്ങനെ രാജീവ് ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ഒരു ഇസ്തിരി പെട്ടിയും വാങ്ങി. തുണികൾ തയ്ച്ചും ഇസ്തിരിയിട്ടും അങ്ങനെ ജോലിയിൽ വളരെ സന്തോഷവാനായി മുന്നോട്ട് നീങ്ങി. തൻ്റെ അനുജത്തിയുടെ വിവാഹം നടത്തുക, അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. അതിനിടയിൽ തൻ്റെ അനുജത്തി രമയ്ക്ക് അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് ഗേളായ ജോലി കിട്ടി. അങ്ങനെ ആ കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങി. രമയ്ക്ക് നല്ലൊരു കല്യാണാലോചന വന്നു. സൽസ്വഭാവിയും കഠിനാധ്വാനിയുമായ നല്ലൊരു മിടുക്കൻ പയ്യൻ. തൻ്റെ അനുജത്തിയുടെ വിവാഹം എന്നത് രാജീവിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. വളരെ ഭംഗിയായിട്ട് ആ വിവാഹം നടന്നു. ഇലക്ട്രിക് അപ്ലയൻസസിൻ്റെ കടയും ഒപ്പം ഇലക്ട്രിക്കിൻ്റെ പണിയുമൊക്കെ അജിത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. രാജീവനും അമ്മയ്ക്കും വലിയ സന്തോഷമായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇരട്ടി മധുരം പോലെ വീണ്ടും ഒരു സന്തോഷ വാർത്ത അവരെ തേടിയെത്തി. രാജീവിന് KSEB ലൈൻ മാനായി ജോലി കിട്ടി എന്നുള്ളതായിരുന്നു ആ സന്തോഷ വാർത്ത. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. രാജീവ് അവൻ്റെ അനുജത്തിയോട് അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള കഷ്ടപ്പാടുകൾ നിറഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് സംസാരിച്ച് നെടുവീർപ്പിടുമായിരുന്നു. എന്നിട്ട് അവളോട് പറയും, നിന്നെ നല്ലൊരുത്തൻ്റെ കൂടെ വിടണം, അമ്മയെ നല്ലപോലെ നോക്കണം, എനിക്കത്രയും മതി, അമ്മയെ നല്ലൊരു വീട്ടിൽ താമസിപ്പിക്കണം, പാവമാണ് നമ്മുടെ അമ്മ. രാജീവിൻ്റെ ആ വാക്കുകളൊക്കെ അവളുടെ മനസ്സിൽ ചെന്ന് തട്ടുമായിരുന്നു. രണ്ടു മൂന്ന് വർഷങ്ങൾ കടന്നുപോയി. രാജീവിന് സ്ഥലമാറ്റം കിട്ടി. അമ്മ തനിച്ചായി പോകുമല്ലോ എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിലും തൻ്റെ അനുജത്തി അടുത്തു തന്നെ താമസമുള്ളതുകൊണ്ട് രാജീവിന് അതൊരാശ്വാസമായി. പിന്നെ അമ്മയ്ക്ക് ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലാതിരുന്നതും ഒരു ധൈര്യ കൂടുതലായിരുന്നു. പുതിയ ജോലിസ്ഥലത്തെത്തി ജോയിൻ ചെയ്തു. ആഴ്ചയിൽ അമ്മയും അനുജത്തിയും കാണാൻ വീട്ടിൽ വരുമായിരുന്നു. വരുന്ന സമയം രമയുടെ ഭർത്താവും അമ്മയും അങ്ങനെ എല്ലാവരും കൂടിയാവുമ്പോൾ ഒരാഘോഷമായിരുന്നു ആ വീട്ടിൽ. ഇതിനിടയിൽ രാജീവൻ പഴയ വീടിന്റെ സ്ഥാനത്ത് അത് പൊളിച്ച് ഒരു ലോണൊക്കെ തരപ്പെടുത്തി ഒരു കൊച്ചു വീട് പണിതു. രാജീവന്റെ ഒരു ആഗ്രഹമായിരുന്നു അമ്മയെ നല്ലൊരു വീട്ടിൽ താമസിപ്പിക്കണമെന്നത്. അവൻ ആ കൊച്ചു വീടിന് ഒരു പേരുമിട്ടു, അംബുജവിലാസം. അങ്ങനെ ആ സ്വപ്നവും നേടിയെടുത്തു. അധ്വാനശീലവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് വിജയിക്കാൻ സാധിക്കുമെന്ന് രാജീവിന് ബോധ്യമായ ഒരു നിമിഷമായിരുന്നു അത്. അങ്ങനെ 3-4 കൊല്ലം മുന്നോട്ട് പോയി. രാജീവിന് നല്ല നല്ല കല്യാണ ആലോചനകളൊക്കെ വരാൻ തുടങ്ങി. അവൻ ആകെ ഒരു ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവന്റെ കുടുംബത്തോടൊപ്പം ചേർന്നു പോകുന്ന ഒരു കുട്ടിയായിരിക്കണം താൻ കല്യാണം കഴിക്കുന്നത്. തികച്ചും ന്യായമായ ഒരു കാര്യം, കാരണം അവന്റെ എല്ലാമായിരുന്നല്ലോ കുടുംബം എന്നുള്ളത്. നാളുകൾ ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ അവന് പെട്ടെന്ന് ക്ഷീണം തോന്നി തുടങ്ങി. 1-2 ഇലക്ട്രിക് പോസ്റ്റിൽ കയറി തുടങ്ങുമ്പോൾ വല്ലാത്ത ക്ഷീണം. അങ്ങനെ ആയിരുന്നില്ല രാജീവ്. അവനത് കൂട്ടുകാരോട് പറഞ്ഞു. എന്നാൽ അവരത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അവർക്കറിയാവുന്ന ചില പൊടിക്കൈകളൊക്കെ പറഞ്ഞുകൊടുത്തു. പക്ഷേ ദിവസങ്ങൾ പോകുന്തോറും ക്ഷീണം കൂടിക്കൂടി വന്നു. വീട്ടിലെത്തിയാലും ഒരു ഉത്സാഹവും ഇല്ലാതായി രാജീവന്. ക്ഷീണത്തോടൊപ്പം കുത്തി കുത്തിയുള്ള ചുമയും തുടങ്ങി രാജീവന്. അങ്ങനെ സഹോദരിയായ രമയുടെ ഭർത്താവിന്റെ നിർബന്ധപ്രകാരം ഒരു ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്യാൻ നിർദ്ദേശിച്ചു. എന്തോ ഒരു പന്തികേട് തോന്നിയ ആ മിടുക്കനായ ഡോക്ടർ, നല്ല മെച്ചപ്പെട്ട കിടത്തി ചികിത്സയുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം എന്ന് നിർദ്ദേശിച്ചു. ആ ഡോക്ടർ വഴിയാണ് രാജീവൻ RCCയിലെത്തുന്നത്. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം പലവിധ ടെസ്റ്റുകൾ നടത്തി. രാജീവിന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് തിരിച്ചറിഞ്ഞു. ലങ് ക്യാൻസർ 4-ാമത്തെ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു. മറ്റവയവങ്ങളിലേക്കും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. പലവിധ ടെസ്റ്റുകൾ നടത്തി. രാജീവിന്റെ സ്ഥിതി വളരെ മോശമാണെന്നറിഞ്ഞ ഡോക്ടർ RCCയിൽ നിന്നും രാജീവിനെ പെയിൻ ആൻഡ് പാലിറ്റീവ് കെയറിലേക്ക് നിർദ്ദേശിച്ചു. അംബുജാലയത്തിലേക്ക് തിരികെ എത്തിയ രാജീവിനെ കണ്ടതും അമ്മ നിലവിളിച്ച് ബോധരഹിതയായി താഴെ വീണു. രാജീവിന്റെ വേദന ഇരട്ടിയായി. ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തില്ലല്ലോ ദൈവമേ, എന്തിനാ നീ എന്നെ ഇങ്ങനെ ഇത്രയും ക്രൂരമായി, എൻ്റെ അമ്മയുടെ നിലവിളി കാണുന്ന രീതിയിൽ എന്നോട് എന്തിനാ ഇത്ര ക്രൂരമായി പെരുമാറിയതെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രാജീവൻ കരയാൻ തുടങ്ങി. എൻ്റെ അമ്മയ്ക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി ആരാണുള്ളതെന്ന് ഓർത്ത് രാജീവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രാജീവിൻ്റെ ഈ വിവരങ്ങൾ ഓരോന്നും ഞങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ അനുജത്തെ രമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാജീവിൻ്റെ ട്രിപ്പ് തീർന്നു. അല്പം ക്ഷീണമൊക്കെ ഒന്ന് കുറഞ്ഞ് ചെറിയൊരു ഉത്സാഹമൊക്കെ കണ്ടു തുടങ്ങി. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് മടങ്ങി. ഞങ്ങളുടെ ആംബുലൻസ് കിടക്കുന്ന റോഡ് വരെ രമ കൂടെ വന്നു. അവൾ നിർത്താതെ കരയുന്നുണ്ടായിരുന്നു.
1: എന്റെ ചേട്ടൻ ഒരു പാവാചാരൻ, എനിക്കും എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ എന്റെ ചേട്ടൻ ജീവിച്ചത്. ചേട്ടന് വേണ്ടി ഒരിക്കലും പോലും ജീവിച്ചിട്ടില്ല. ചേട്ടൻ ചേട്ടനെ വേദന അനുഭവിക്കുന്നത് കാണാൻ വയ്യ സാറേ ഞങ്ങൾക്ക്. എന്റെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണേ സാറേ.
0: ഞങ്ങളുടെ മുമ്പിൽ കരഞ്ഞ് കൈകൂപ്പി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളവളെ ആശ്വസിപ്പിച്ചിട്ട് എല്ലാവരും ആംബുലൻസിൽ കയറി. ആംബുലൻസ് നീങ്ങി തുടങ്ങിയപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ഞങ്ങളുടെ ആംബുലൻസ് മറയും വരെ അവിടെ തന്നെ നിന്നിരുന്നു. ഞങ്ങളെ യാത്രയാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന രമയ്ക്ക് ചെറിയൊരു ആശ്വാസം പോലെ തോന്നി. കാരണം ക്ഷീണം മാറിയ തൻ്റെ ജ്യേഷ്ഠനെ കണ്ടപ്പോൾ. പക്ഷേ രാജീവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. രാജീവൻ അറിയാമായിരുന്നു താൻ ഇനി അധിക സമയമില്ല എന്നുള്ളത്. അമ്മയെ നീ നന്നായി നോക്കണം, നമ്മുടെ അമ്മ പാവമാണ്, ആരുമില്ലാതെ അനാഥയെപ്പോലെ ആവരുത് അമ്മ എന്നു മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു വളരെ പതിഞ്ഞ സ്വരത്തിൽ. ആ സ്വരം കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് കേട്ടില്ല. ഒരു മകൻ ചെയ്യേണ്ട, ഒരേട്ടൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി അവൻ നിറവേറ്റി. വേദനകളൊന്നുമില്ലാത്ത ലോകത്തേക്ക് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ രാജീവൻ യാത്രയായി.

0: നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോഴും ഇതുപോലെയുള്ള ആരുടെയെങ്കിലുമൊക്കെ ഓരോ കഥകൾ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്ന് കേൾക്കണം, അതേപ്പറ്റി ഒന്ന് ചിന്തിക്കണം. നല്ല ചിന്തകളോടെ, നന്മ നിറഞ്ഞ മനസ്സോടെ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. മാതൃവാത്സല്യം തുളുമ്പുന്ന ആ മകന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഇന്നത്തെ സ്നേഹസ്പർശത്തിൽ നിന്നും നിങ്ങളോട് ഞാൻ വിട പറയുന്നു. മേരി റാണി സി ജെ.
1: ഇതുവരെ കേട്ടത് സ്നേഹസ്പർശം. അവതരണം മേരി റാണി സി ജെ. സാങ്കേതിക സഹായം റയാൻടൈറ്റസ്. ഏകോപനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, കൊല്ലം.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൂട്ട് വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്ന് ഇത്ര നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്ര നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഞാൻ പാർവതിയാണ്. എന്റെ ഒപ്പം
1: ഞാൻ ബീനാഗുവേരയാണ്.
0: നമ്മുടെ കൂടെ ഇന്ന് ടെക്കായിട്ട് ശ്രീലക്ഷ്മിയാണ്.
1: അതെ, ഭീനശേഷി. മൂന്ന് പെൺകുട്ടികളാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഇന്നത്തെ ഈ ഒരു ഓണയർ സീറ്റിൽ, അല്ലേ?
0: അതെ.
1: ഇപ്പൊ പാർവതി, എന്താണ് രാവിലെ ഒരു ചെറിയ മഴയും ചെറിയൊരു വെയിലും, അല്ലേ? കാലാവസ്ഥ പോലും ഇങ്ങനെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലേ. വെറുതെ ആശിപ്പിച്ചു, അല്ലേ? അതിനാണോ എന്തിനെ ഈ സ്വപ്നം കാണിപ്പിച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നത്.
0: അതെ, എന്താണ് ഭീനശേഷി സ്വപ്നം കാണിച്ചത്? മഴയാണോ വെയിലാണോ എന്താണ്? രാവിലെ നല്ലൊരു മഴ പ്രതീക്ഷിച്ചു, അല്ലേ?
1: മഴ പ്രതീക്ഷിച്ചു, പക്ഷെ വെയിലായിരുന്നു. വെയിൽ പ്രതീക്ഷിച്ചു, പക്ഷെ മഴയായിരുന്നു.
0: അതെ, ഒരു നമുക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു ക്ലൈമറ്റിലാണ് നമ്മളിപ്പോ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എനർജറ്റിക് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ്. നമ്മളും ഭയങ്കര എനർജിയിലായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലേ? അപ്പൊ എനർജിയിൽ എല്ലാവരും മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ
1: 8848557885. അപ്പൊ പെട്ടെന്ന് തന്നെ വെയിലും മഴയൊക്കെ ഇങ്ങനെ മാറി മാറി വരും എന്ന് കരുതി നിങ്ങൾ ഇങ്ങനെ മനസ്സ് മാറ്റി വെക്കരുത്. നിങ്ങളുടെ ഈ ഒരു മണി ഒന്നര മണിക്കൂർ എന്ന് പറയുന്നത് ഞങ്ങളോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുക, മെസ്സേജുകൾ അയക്കുക, ഞങ്ങളെ എനർജറ്റിക് ആക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി നമ്പർ പറയുകയാണ്: 8848557885. അപ്പോൾ പാർവതി, അപ്പോൾ എന്തായാലും ശരി, അതിനെ നമ്മളിന്ന് നല്ലൊരു മോർണിംഗ് ആണല്ലേ. അപ്പോൾ ഈ ഒരു രാവിലെ നമുക്ക് നല്ലൊരു ശുഭചിന്തയോടുകൂടി തുടങ്ങാം.
0: അതെ, ഇന്നത്തെ ശുഭചിന്ത എൻ്റെ വക ആയിക്കോട്ടെ.
1: ആയിക്കോട്ടെ.
0: ഞാനിന്ന് സ്വപ്നമൊക്കെ കണ്ടോണ്ട് വന്നോണ്ട്, അല്ല, ഭീനശേഷി സ്വപ്നം കണ്ടോണ്ടാണല്ലോ വന്നത്. അപ്പൊ നമുക്ക് സ്വപ്നത്തിലേക്ക് അങ്ങ് പോകാം.
1: തീർച്ചയായിട്ടും.
0: ഇന്ന് സ്വപ്നങ്ങൾ കാണാൻ ധൈര്യമുള്ളവർക്കാണ് അവയെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത്. എങ്ങനെയുണ്ട് എന്റെ ശുഭചിന്ത?
1: തീർച്ചയായിട്ടും. എല്ലാവരും പറയാറുണ്ട് സ്വപ്നം കണ്ടിട്ടൊക്കെ എന്തോ കാര്യമൊന്നുമില്ലേ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും എല്ലാ നേട്ടങ്ങളുടെയും പിറകിൽ ഒരു ചെറിയ സ്വപ്നം ഇല്ലേ?
0: അല്ലേ? തീർച്ചയായും.
1: നമ്മുടെ സ്വപ്നത്തിൽ കൂടിയല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നത്. നമുക്കൊരു സ്വപ്നമാണ്, നേടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്, പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു സ്വപ്നമാണ്, അല്ലേ? അപ്പൊ സ്വപ്നം കാണുന്നതിന് മുമ്പ് ഉറങ്ങുമ്പോൾ മാത്രമല്ല,
0: അതെ, ഉണർന്നിരിക്കുമ്പോഴും.
1: ഇന്ന് നമ്മൾ രാവിലെ കണ്ടില്ലേ, അല്ലേ? ഇപ്പം നമ്മൾ വിചാരിച്ചു, നമ്മൾ സ്വപ്നം കണ്ടു, ഇപ്പം വെയിലായിരിക്കും, ഇപ്പം മഴയായിരിക്കും എന്നുള്ള സ്വപ്നം, അല്ലേ? അപ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങളാണ് നമ്മൾ കാണുന്നത്? ഓരോരുത്തരും ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു ജോലി, അല്ലെങ്കിൽ ഒരു വീട് സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സ്വന്തമായിട്ടുള്ള സന്തോഷം, അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യുക, ഇതൊക്കെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നങ്ങളെല്ലാം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഭയങ്കര രസമായിട്ടുള്ളത്, അല്ലേ? ഇപ്പം എൻ്റെ സ്വപ്നം ആയിരിക്കത്തില്ല പാർവതിയുടെ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ സ്വപ്നങ്ങളാണ് ഓരോ ദിവസവും ഉള്ളത്. അപ്പോൾ ആ സ്വപ്നങ്ങളെയൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ലതുപോലെ പ്രവർത്തിക്കാനും നല്ലതുപോലെ യത്നിക്കാനും നല്ലതുപോലെ എന്താ പറയുക, അവരെ നല്ല കഠിനാധ്വാനം ചെയ്യാനും ഒക്കെ കഴിയട്ടെ, അല്ലേ?
0: അതെ, നമ്മൾ നമ്മുടെ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വപ്നം സഫലമാകുന്നത് അത്ഭുതം കൊണ്ടല്ല, അർപ്പണ ബോധവും കഠിനാധ്വാനമാണ്. സ്വപ്നം നമുക്ക് ആർക്ക് വേണമെങ്കിലും കാണാം, അല്ലെ, എത്ര വേണമെങ്കിലും കാണാം, പക്ഷെ അത് യാഥാർത്ഥ്യമാക്കാൻ കൂടെ ചെയ്യുമ്പോഴാണ് ആ സ്വപ്നം കറക്റ്റ് ആകുന്നത്.
1: തീർച്ചയായിട്ടും. നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വിത്ത് നമ്മൾ മണ്ണിലേക്ക് ഇട്ടാൽ അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അത് നല്ലൊരു ഫലപുഷ്ടമായിട്ടുള്ള ഒരു മരമായി മാറുകയുള്ളൂ, അല്ലേ? അപ്പം അതുപോലെയാണ് നമ്മുടെ സ്വപ്നങ്ങളും. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ടെങ്കിൽ അതിന് ഇങ്ങനെ വളവും വെള്ളവും ഒക്കെ കൊടുത്ത് നിങ്ങളിങ്ങനെ വളർത്തി വളർത്തി എടുത്ത് നല്ല സ്വപ്നങ്ങളും നല്ല ചിന്തകളും ഒക്കെയാക്കി മാറ്റുക, അല്ലേ? ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളിപ്പം എല്ലാ വിത്തുകളും ഈ പറയുന്നത് പോലെ മുളയ്ക്കണമെന്നില്ല, അല്ലേ? അപ്പോൾ അല്ല എല്ലാ സ്വപ്നങ്ങളും ചിലപ്പോൾ പൂവണിയണം എന്നില്ല എങ്കിലും, അല്ലേ, ആ ഇതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കുകയേ വേണ്ട. നിങ്ങൾ നല്ല നല്ല സ്വപ്നങ്ങൾ കാണൂ, നല്ല നല്ല ചിന്തകൾ തേടൂ, അല്ലേ?
0: അതെ, എല്ലാവരും പറയും എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി. അതാണ്, പക്ഷെ അങ്ങനല്ല. സ്വപ്നങ്ങൾക്ക് ചിറക് നൽകണമെങ്കിൽ അതാദ്യം കാണാനും കൂടെ ഒരു ധൈര്യം വേണം. അപ്പം എല്ലാവരും സ്വപ്നങ്ങൾ കാണുക, നിങ്ങളുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഞങ്ങളെ അറിയിക്കുക, അല്ലേ?
1: അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ലോകം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ്

0: അല്ലെ? എന്താണ് ബീന ചേച്ചി അഭിപ്രായം?
1: തീർച്ചയായിട്ടും പ്രിയദർശിനി എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകൾക്കും അതുപോലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഒക്കെ KSRTCയിൽ നമുക്ക് സൗജന്യമായിട്ട് യാത്ര വരുന്നു എന്നുള്ളതാണ്. ഇന്ന് മുതലാണ് അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണെന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഒരു പ്രായമോ അല്ലെങ്കിൽ ഒരു വരുമാനമോ ഇതിൻ്റെ ഒന്നും ഒരു നിയന്ത്രണവും ഈ ഒരു സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിനോ എന്ന ആൾക്കാർക്കോ ഇല്ല എന്നുള്ളതാണ്. ആ ഒരു അതൊന്നും ഇല്ലാതെയാണ് ഇവർക്ക് ഈ ഒരു ആനുകൂല്യം കിട്ടുന്നത് എന്നാണ്. അതുപോലെ തന്നെ പിന്നെ ഈ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ 0 fare ടിക്കറ്റ് എന്നാണ്, ഇതാണ് ആ ഒരു ടിക്കറ്റാണ്. അത് ടിക്കറ്റ് വാങ്ങണം, പക്ഷേ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4 വയസ്സ് മുതലുള്ള ആൺകുട്ടികൾക്ക് അമ്മമാർ കൊണ്ട് കയറുകയാണെങ്കിൽ കുട്ടികൾക്ക് ടിക്കറ്റ് വാങ്ങണം.
0: അതാണ് അതായത് ഇന്ന് 3125 ബസ്സുകളാണ് ഇന്ന് മുതൽ നമുക്ക് യാത്രയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നത്. എല്ലാവരും ടിക്കറ്റ് എടുക്കണം, ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യരുത്. എങ്ങനെയാണോ നമ്മൾ ഇതുവരെ ഫോളോ അപ്പ് ചെയ്യുന്നത്, പൈസ കൊടുക്കാതെ ടിക്കറ്റ് വാങ്ങുക. 0 എന്ന് രേഖപ്പെടുത്തിയ ഒരു ടിക്കറ്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഇന്ന് രാവിലെ 9 മണി മുതൽ നമ്മുടെ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, നമ്മുടെ തമ്പാനൂർ ഡിപ്പോയിൽ വെച്ചിട്ടായിരുന്നു. സ്ത്രീകളുടെ കൂടെയുള്ള 5 മുതൽ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ് എടുക്കണം. സ്ത്രീകൾക്ക് നിലവിൽ ഓർഡിനറിയിലുള്ളതുപോലെ തന്നെ 15 കിലോ ലഗേജ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ സൗജന്യ യാത്രകൾ എല്ലാവരും യാത്ര ചെയ്യുക അല്ലേ? ഇനി മുതൽ ഈ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവരും ടൂറ് പോകുക എന്നുള്ളതല്ല, ഒരു ജോലിക്ക് ഒരു ജോലിയിൽ വളരെ തുച്ഛമായ വരുമാനമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു യാത്രാ ചെലവ് കുറച്ച് കുറയ്ക്കുക അല്ലേ, കൂടുതൽ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റട്ടെ, അല്ലെങ്കിൽ അവരുടെ ആ ലാഭം അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഈ ഒരു പദ്ധതി ഇറക്കിയിരിക്കുന്നത് അല്ലേ?
1: അപ്പോൾ കൂടാതെ മാത്രമല്ല, ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശിക തല ഉദ്ഘാടനങ്ങളും നടക്കും ഈ ഒരു പ്രിയദർശിനിയുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രാമവണ്ടി അതുപോലെ തന്നെ അങ്ങനെയുള്ള വണ്ടികളിലാണ്, ഓർഡിനറി ബസ്സുകളിലൊക്കെയാണ് നമുക്ക് സൗജന്യമായിട്ടുള്ള ടിക്കറ്റ് കിട്ടുന്നത്.
0: അതെ, ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ ബസ്സുകളിലാണ് നമുക്ക് നിലവിൽ സൗജന്യ യാത്ര ആയിട്ട് അനുമതി തന്നിരിക്കുന്നത്.
1: അപ്പോൾ എല്ലാവരും ഇത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് നേരത്തെ നമ്മുടെ പാർവതി പറഞ്ഞതുപോലെ മറ്റൊരു രീതിയിലല്ലാതെ നല്ല ചിന്തകളോടുകൂടി അല്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചിന്ത, ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുന്നു, നമുക്ക് പെട്ടെന്ന് ഓടി ചെന്ന് കയറാൻ, നമുക്കിടയിൽ ചിലപ്പോൾ ഒരു പക്ഷേ ബസ് ഫയർ ഉണ്ടാവില്ല, അപ്പോൾ പെട്ടെന്നൊരു യാത്ര പോകേണ്ടി വന്നാൽ നമുക്ക് പോകാം അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇത് ദുരുപയോഗം ചെയ്യാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയട്ടെ എന്ന് നമുക്കും ആശംസിക്കാം അല്ലേ?
0: അതെ, അതേപോലെ തന്നെ നമുക്കിപ്പം തോന്നും ഒരു കാര്യം നല്ലത് കിട്ടുമ്പോൾ അതങ്ങ് ദുരുപയോഗം ചെയ്യാം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങൾ ദുരുപയോഗം ചെയ്യാനായിട്ട് ഒരു സീറ്റ് എടുക്കുമ്പോൾ അതിന് അർഹതപ്പെട്ടവർക്ക് അത് കിട്ടാതെ ഒരവസ്ഥ വരും. അത് എന്ത് തന്നെ ആയാലും സൗജന്യമാണ് എന്ന് കരുതി അതൊരു മുതലെടുപ്പിലേക്ക് പോകരുത്. നമുക്ക് പോകാൻ പറ്റുന്നവർ അല്ലെങ്കിൽ കഴിവുള്ളവർ നമ്മൾ വേറെ ബസ്സിനെയൊക്കെ നോക്കുക, അല്ലാത്തവർക്ക് വേണ്ടി നമ്മളൊരവസരം കൊടുക്കുക അല്ലേ?
1: തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ സ്ത്രീകളുടെ ഒരു യാത്രാ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അവരുടെ നമ്മുടെ തൊഴിലോ വിദ്യാഭ്യാസമോ ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർക്കൊരു നല്ലൊരു അവസരത്തിലേക്കുള്ളൊരു പ്രവേശനം കൂടിയാണിത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് പദ്ധതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഒരു യാത്രയുടെ എന്തു പറയുക ചെലവ് ലാഭിക്കുന്നതിലുപരി അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നൊരു യാത്ര കൂടിയായിരിക്കും ഇങ്ങനെയുള്ള യാത്രകളെന്ന് പറയുന്നത്. ഇതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി രണ്ട് കൈയും നീട്ടി സന്തോഷത്തോടു കൂടി നമ്മൾ സ്ത്രീകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നല്ലൊരു യാത്ര നമ്മൾ നേരുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സമയം 10:12 ആയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ പ്രിയദർശിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മളുടെ ശ്രോതാക്കൾക്കും ഉണ്ടാവും അഭിപ്രായങ്ങൾ അല്ലേ പാർവതി? അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്,
0: 8848558785. അപ്പോൾ എല്ലാവരും പ്രിയദർശിനെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുക. അതേപോലെ ഇന്നത്തെ വിശേഷങ്ങൾ, ഇന്ന് മൺഡേ ആണല്ലേ, ഒരു ദിവസം നമ്മളിങ്ങനെ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായിട്ട് യാത്രയൊക്കെ പോയി ക്ഷീണമായിട്ട് ഇങ്ങനെ വന്ന് രാവിലെ എണീറ്റ് ജോലിക്ക് പോകണമല്ലോ ഇന്ന് ചിന്തിക്കുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അറിയിക്കുക. അതേപോലെ കൊച്ചുമക്കളൊക്കെ സ്കൂളിൽ പോകാനായിട്ടുള്ള പിടച്ചടിയിലായിരിക്കും അമ്മമാർ. അപ്പോൾ ഇപ്പോൾ സമയം 10:12, എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ക്ഷീണത്തിലൊക്കെ ഇരുന്ന് ഞങ്ങളെ കേൾക്കുകയാണെങ്കിൽ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക.
1: രാവിലത്തെ വീട്ടിൽ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അമ്മമാർ ഇങ്ങനെ ഒന്ന് വിശ്രമിക്കുന്ന സമയമായിരിക്കും ഇതല്ലേ. ഈ ഒരു വിശ്രമ വേളകൾ ആനന്ദകരമാക്കാനാണ് ഞങ്ങൾ റേഡിയോ സാന്ത്വന 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യം ഈ ഒരു 1.5 മണിക്കൂർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളോടൊപ്പം ആ നിമിഷങ്ങൾ ചിലവഴിക്കുക നിങ്ങളും. അപ്പോൾ ചിലവഴിച്ചിട്ട് ഈ 8 8 4 8 5 5 8

0: 7 8 5 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ച് ഞങ്ങളെ കൂടി ഒന്ന് എനർജറ്റിക് ആക്കുക. അപ്പം ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഏതായാലും നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം അല്ലേ പാർവതി? അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാൻസോനം 90.4 FM. ഇത്തിരി നേരം
1: ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് വീണ്ടും എത്തുമ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ബീന ഗുവരയും എന്നോടൊപ്പം
2: പാർവതിയാണ്.
1: അതെ, നമ്മളിങ്ങനെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അല്ലേ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ ശ്രോതാക്കൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്: 8848555875. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. പാർവതി, നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് മെസ്സേജൊക്കെ നോക്കിയാലോ.
2: അതെ, നോക്കാം.
1: ആദ്യം തന്നെ നമ്മുടെ ജോബിച്ചേട്ടൻ ജർമ്മനിയിൽ നിന്ന് അയച്ചിരിക്കുകയാണ്: ഫലമില്ലാത്ത വൃക്ഷത്തെയും കാശില്ലാത്ത മനുഷ്യരെയും പഴിക്കരുത്. വളവും വെള്ളവും കിട്ടിയാൽ വാടിപ്പോയ വൃക്ഷം വീണ്ടും ഫലം കായ്ക്കും. നാളത്തെ സ്ഥിതി എന്താകുമെന്നറിയാത്തത് കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ നോക്കി ആരെയും വിലയിരുത്തരുത്. ശുഭദിനം, ഗുഡ് മോർണിംഗ് എന്നയച്ചിട്ടുണ്ട് ജോബിച്ചേട്ടാ. ഗുഡ് മോർണിംഗ്, ശുഭദിനം തിരിച്ചും നൽകുകയാണ്. നല്ലൊരു മെസ്സേജാണ് നമ്മുടെ ജോബിച്ചേട്ടൻ അയച്ചിരിക്കുന്നത്. ഫലമില്ലാത്ത വൃക്ഷത്തെയും കാശില്ലാത്ത മനുഷ്യരെയും പഴിക്കരുത് അല്ലേ. ഏത് നിമിഷവും ഇത് രണ്ടും നഷ്ടപ്പെടാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് അല്ലേ. അപ്പോൾ ഫലമില്ലെങ്കിൽ നമുക്ക് ആ വൃക്ഷം വേണ്ടാന്നൊരു ചിന്ത വരും. പക്ഷേ ആ ഒരു ഫലമില്ലെങ്കിലും അതിനൊരു തണലുണ്ട് അല്ലേ, അത് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കാശില്ലാത്ത മനുഷ്യരെ കുറിച്ചും പറയുന്നുണ്ട് അദ്ദേഹം. കാശില്ല എങ്കിൽ പോലും ഇപ്പോഴാണല്ലോ കാശില്ലാതായത് അല്ലേ, അപ്പോൾ പിന്നീട് കാശുണ്ടാകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു മൈനസായിട്ട് എടുക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത്.
2: അത് മാത്രമല്ല, പണം മാത്രമല്ലല്ലോ, ഒരു കൈത്താങ്ങായിട്ട് ഒരാൾ കൂടുള്ളത് എപ്പോഴും നല്ലതല്ലേ.
1: തീർച്ചയായിട്ടും. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ഷീജ ചേച്ചിയാണ്, മുളങ്കാടകത്ത് നിന്ന്. ചേച്ചി അയച്ചിരിക്കുന്ന മെസ്സേജുകൾ നമ്മുടെ സുന്ദര സഞ്ചാരത്തെക്കുറിച്ചും നമ്മുടെ നൗഫൽ സാറിൻ്റെ തൂവാനത്തെക്കുറിച്ചും റിജി സാറിൻ്റെ പ്രോഗ്രാമിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ വാതോരാതെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഒരു ആ മെസ്സേജ് ഒന്ന് കേട്ട് നോക്കാം.
3: ഇന്ന് സദാശിവ സാർ അവതരിപ്പിച്ച സുന്ദര സഞ്ചാരം വളരെ വളരെ മനോഹരമായിരുന്നു. ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സാറ് കണ്ണാടി വോട്ടിലൂടെ വോട്ടിംഗ് അവതരിപ്പിച്ച് അത് കണ്ടതുപോലെ തന്നെ നമുക്ക് അനുഭവപ്പെട്ടത് അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ പ്രദീപ് സാർ അവതരിപ്പിച്ച ഗാനമന്ദാരവും വളരെ മനോഹരമായിരുന്നു. അതാണ് ഇത്രയും നല്ല പ്രോഗ്രാം അവതരിപ്പിക്കുന്ന റേഡിയോ സാന്ത്വനത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ശ്രീലക്ഷ്മി അവതരിപ്പിച്ച ഗ്രാമഭംഗി സൂപ്പർ ആയിരുന്നു കേട്ടോ. അതുപോലെ ബീന മാഡവും പാർവതിയും പോയി അവതരിപ്പിച്ച പ്രോഗ്രാമും സൂപ്പർ ആയിരുന്നു. അത് എല്ലാ പേരൻസിനും നല്ലൊരു എല്ലാ പേരൻസും കേട്ടിരിക്കേണ്ടുന്ന ഒരു പ്രോഗ്രാം തന്നെ ആയിരുന്നു. അത് നല്ലൊരു പ്രോഗ്രാമായിരുന്നു.
1: അപ്പോൾ നമുക്ക് നമ്മുടെ ഷീജ ചേച്ചി നല്ലൊരു അഭിപ്രായമാണ് തന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് മൂന്ന് പേർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, ഗുഡ് മോർണിംഗ് തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ബീന മാം, പാർവതിക്കുട്ടി, ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഞങ്ങളും ഷീജ ചേച്ചിക്ക് നല്ലൊരു മോർണിംഗ് ആശംസിക്കുകയാണ്. ഞങ്ങളെ ഇത്രയധികം ശ്രദ്ധയോടെ ഇത്രയേറെ കരുതലോടെ കേൾക്കുന്ന ചേച്ചി ഞങ്ങൾക്കെന്നും ഒരു എന്താ പറയുക, ഞങ്ങൾക്കെന്നും ഒരു നല്ലൊരു പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ചേച്ചി എല്ലാ പ്രോഗ്രാംസിനെ കുറിച്ചും ചേച്ചി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും അറിയുന്നുണ്ട്.
2: അതെ, കേൾക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു അഭിപ്രായം പറയുമ്പോൾ അല്ലേ. തീർച്ചയായും അഭിപ്രായങ്ങളൊക്കെ ശ്രീലക്ഷ്മി ഓൾറെഡി കേട്ട് കഴിഞ്ഞു, പിന്നെ ഞങ്ങളും കേട്ടു. പിന്നെ ഇല്ലാത്തവരുടെതൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും, ചിലപ്പോൾ അവരുടെതൊക്കെ കേൾക്കുന്നുണ്ടാവും.
1: തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരുടെയും നമ്മുടെ ശ്രോതാക്കളുടെ മെസ്സേജുകളാണ് നമുക്ക് എപ്പോഴും

0: ധൈര്യം അല്ലെങ്കിൽ എപ്പോഴും എനർജി എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555785. അപ്പോൾ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ പാർവതി, ഇന്ന് എന്താണ് വിശേഷമുള്ളത്?
1: ഇന്ന് നമ്മളൊരു വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മൾ ആദ്യം കണ്ടത് അല്ലേ. ഇന്ന് പത്രത്തിലൊക്കെ ഉണ്ട്, എല്ലാവരും ഇതിനോടൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അവയവദാനമാണ്. അതായത് ഒരു 24 വയസ്സുള്ള അരുൺ എന്ന ചെറുപ്പക്കാരൻ നടത്തിയ ഒരു അവയവദാനത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഇതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്.
0: അവയവദാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന ഒരു കുഞ്ഞുവാവയുണ്ട് നമ്മളുടെ മനസ്സിൽ അല്ലേ. ആലിൻ ഷിറിൻ എബ്രഹാം നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഒരു കാര്യമാണ്. നമ്മുടെ 10 മാസം പ്രായമുള്ള ആ കുട്ടി ഒരു അപകടത്തെ തുടർന്ന് കൊടുത്ത അവയവദാനം, ആ മാതാപിതാക്കളെ കൂടി ഈ ഒരു അവസരത്തിൽ നമുക്ക് ഓർക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ അവയവദാനം നൽകുന്നൊരു മഹാദാനം തന്നെയാണ്. കാരണം മരിച്ചുപോയ അല്ലെങ്കിൽ ഇനിയൊരു ജീവിതമില്ല എന്ന് തോന്നുന്ന മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ആ ഒരു നിമിഷത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ഒരു ജീവിതത്തിൻ്റെ പാതി എടുത്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് നമുക്ക് ഒരിക്കലും നമുക്കത് അതിനെ എന്താ പറയുക, നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ലപോലെ ആ ഒരു മനസ്സിനെ നമുക്ക് ഏറ്റെടുക്കുക എന്നുള്ളത് ഹൃദയപൂർവ്വമാണ് നമ്മളത് ചെയ്യുന്നത് എപ്പോഴും.
1: അതെ, കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 11:30 ജോലി കഴിഞ്ഞ് തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അരുൺ 24 വയസ്സേയുള്ളൂ അരുൺ അന്തരിച്ചത്. അത് അദ്ദേഹം മകൻ്റെ അവയവങ്ങൾ മസ്തിഷ്ക മരണമായിരുന്നു. അവയവദാനം ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിതാവും മാതാവുമായ ഹരികുമാറും ശ്രീലതയും അനുമതി നൽകി. അരുണിൻ്റെ അവയവദാനത്തിലൂടെ 10 പേർക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. 2 കണ്ണുകൾ, വൃക്ക, ഹൃദയം, കരള്, ശ്വാസകോശം, കുടൽ, ചർമ്മം, ഇതൊക്കെയാണ് ദാനം ചെയ്തിരിക്കുന്നത്.
0: അതെ, തീർച്ചയായിട്ടും നമുക്ക് ഈ അവയവദാനം എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും ചിലർ വിചാരിക്കും അവയവദാനം അയ്യോ എന്ത് നമുക്കതിന് പറ്റുമോ അല്ലയോ. പക്ഷേ ഈ ഒരു അവയവദാനത്തിൽ കൂടി മറ്റൊരു ജീവനെ നമ്മളൊരു ഒരു തിരികുളിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. സ്നേഹവും കരുണയുമുള്ള ആ ഒരു മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഈ ഒരു മകൻ എന്ന് പറയുന്നത് 24 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജീവിതത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ആ കുഞ്ഞാണ് മസ്തിഷ്ക മരണം സംഭവിച്ച് ഒരു ആക്സിഡൻറ്റിലായിരുന്നു അത് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക,
1: മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയിലാണ് 10 പേരിൽ മാറ്റിവെച്ചത്, അവയവങ്ങൾ മാറ്റിവെച്ചത്. അവയവങ്ങൾ സ്വീകരിക്കുന്നവരുടെ വിവരങ്ങൾ പിന്നീട് കുടുംബാംഗങ്ങൾ അറിയിക്കുക ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ദുഃഖമാണെങ്കിലും 10 പേർക്ക് പുതിയ ജീവൻ നൽകിയാണ് ഒരു ജീവൻ പോയി. എന്നാലും ആ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു മനക്കരുത്തിൽ ഇല്ലേ നമ്മളും ഒപ്പം ചേരുന്നുണ്ട്.
0: അപ്പോൾ മാതാപിതാക്കളുടെ സമ്മതത്തോടെ തന്നെയായിരുന്നു അവയവങ്ങൾ ദാനം ചെയ്തത്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നിമിഷത്തിനെ കരുതാം അല്ലേ. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക്
1: ഈ അതായത് ഈ ലോകത്തിൽ നിന്ന് ഒരാൾ നമ്മളെ വിട്ടുപോയി, പോയിട്ട് നമ്മുടെ ഒരു ഭാഗം മറ്റൊരാളിൽ ജീവിച്ചിരിക്കട്ടെ എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് അല്ലേ. നമ്മൾ ഇവിടുന്ന് പോയാലും നമ്മളുടെ ഒരു ഭാഗം കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപയോഗമോ ഉപകാരമോ ഉണ്ടാകട്ടെ എന്ന് വീട്ടുകാർ ചിന്തിച്ച് അവരതിനുള്ള നല്ലൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. 10 പേരെയാണ് അവർ പുതുതായി ജീവിതം നൽകിയത്. അത് അല്ലേ, ഈ ഒരു സമയത്ത് അരുണിൻ്റെ ആത്മാവിന് ഞങ്ങൾ നിത്യശാന്തി നൽകുന്നു.
0: അതെ, അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ കണ്ണീരിൽ പോലും മറ്റൊരു കുടുംബത്തിൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിയാൻ കാരണമാകുന്ന ഒരു നിമിഷമായിരുന്നു അല്ലേ. മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. കാരണം അവരുടെ ഒരു ഭാഗം, ശരീരത്തിൻ്റെ ഭാഗം മറ്റൊരു ശരീരത്തിന് ജീവൻ കൊടുക്കുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം അല്ലേ പാർവതി. അങ്ങനെയുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് തന്നെ കരുതാം. അപ്പോൾ ഏതായാലും ശരി തന്നെ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മുടെ ശ്രോതാക്കൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്,
1: 8848558785.
0: അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഇന്ന് നല്ലൊരു വിശേഷമാണല്ലേ പാർവതി ഉള്ളത്. മറ്റൊരു വിശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാറ്റ് ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത് അല്ലേ.
1: അതെ, എല്ലാവർക്കും കാറ്റാണ് ഇഷ്ടം.
0: കാറ്റ് ഇഷ്ടപ്പെടാത്ത ആരാണ്, എന്ത് രസമാണ് കാറ്റെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് June 15 ഇന്ന് ലോകമെമ്പാടും നമ്മളൊരു കാറ്റ് ദിനമാണ് ആഘോഷിക്കുന്നത്, കാറ്റാടി ദിനം എന്നും കൂടി പറയുന്നതാണ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലും നമ്മുടെ മുഖത്തും ഒക്കെ ഒരു ചെറിയ കാറ്റ് വീശിയല്ലേ, ആ ഒരു അനുഭവമല്ലേ നമുക്കിപ്പോൾ ഉള്ളത്.
1: നമ്മൾ എത്ര വിഷമം ആണെങ്കിലും നമുക്കൊരു ഇളം കാറ്റിങ്ങനെ നമ്മളിങ്ങനെ തലോടി പോകുമ്പോൾ തന്നെ നമ്മൾ പകുതി അവിടെ ഫ്രീ ആവും. കാറ്റടിക്കുന്ന ഒരു അല്പനേരത്തേക്കെങ്കിലും നമ്മൾ ആ കാറ്റിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ. എങ്ങോ വന്നിട്ട് എങ്ങോട്ടോ കാറ്റങ്ങ് പോകും.
0: ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ഈ കാറ്റെന്ന് പറയുമ്പോൾ. നമ്മൾ മഴയെക്കുറിച്ച് പറയാറുണ്ട്, നമ്മൾ വെയിലിനെ കുറിച്ച്

0: കുറിച്ച് പറയാറുണ്ട്, മഞ്ഞിനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ കാറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കാറ്റ് നൽകുന്ന ഒരു കുളിർമ അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു ഭൂമിയിൽ കാറ്റില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും?
1: ഒരിക്കലുമില്ല.
0: നമ്മൾ രാവിലെയൊക്കെ ഉണരുമ്പോൾ ഈ ഒരു മഴയത് അല്ലേ, ഈ നമ്മുടെ ജനലിൽ കൂടി വരുന്ന ഒരു കുളിർ കാറ്റ് അല്ലെങ്കിൽ മഴ വരുന്നതിൽ തന്നെ ഒരു സൂചന തരുന്ന നമ്മുടെ ഒരു കാറ്റാണ് തരുന്നത്. നമ്മളിപ്പം കടൽ തീരത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ തഴുകുന്നത് ഒരു കാറ്റാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കാറ്റ് ദിനം എന്ന് പറയുന്നത്, കാറ്റിനെ കുറിച്ച് ഓർക്കാനുള്ളൊരു ദിനം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും എന്താ പറയുക, ഇന്നത്തെ ദിനത്തിൽ ഈ ഒരു കാറ്റിൻ്റെ നൈർമല്യത്തോടുകൂടി മർമ്മരത്തോടുകൂടി ഈ ഒരു ദിനത്തെ നമുക്ക് ഓർക്കാൻ കഴിയും.
1: അതെ, കാരണം കാറ്റിനെ സത്യം അഭിനന്ദിച്ച് പറഞ്ഞത് കാറ്റിനെ ആരും ആലോചിക്കാറില്ല. കാരണം എനിക്കൊന്ന് മഴയോടൊപ്പവും വെയിലിനോടൊപ്പം കാറ്റുള്ളത് കൊണ്ടായിരിക്കും കാറ്റിനെ ആരും ശ്രദ്ധിക്കാത്തത്. ആ കാറ്റ് വന്ന് നമ്മളിങ്ങനെ വീശുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സമാധാനമുണ്ടോ? ഇത്രയും ചൂടെടുത്തിരിക്കുമ്പോൾ ഒരു കാറ്റ് വന്നിങ്ങനെ എന്തൊരു സുഖം അല്ലേ, നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും നല്ല സുഖമുണ്ട് ഈശ്വര എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇന്ന് കാറ്റാടി ദിനമാണ്. പ്രകൃതിയുടെ അദൃശ്യ ശക്തിയായ കാറ്റിൻ്റെ പ്രാധാന്യവും ശുദ്ധമായ ഊർജ്ജ സ്രോതസ്സായ കാറ്റാടികളുടെ പങ്കും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്.
0: തീർച്ചയായിട്ടും ഇപ്പോൾ കാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് എവിടെയും നിൽക്കാതെ മുന്നോട്ടിങ്ങനെ പോവും, എത്ര തടസ്സങ്ങൾ വന്നാലും അല്ലേ. അത് വഴിമാറി ഇപ്പോൾ ഒരു തടസ്സം വരുവാണെങ്കിൽ അത് വഴിമാറി യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. എത്ര കാറ്റ് വന്നാലും എത്രമായ ശക്തമായൊരു കാറ്റ് വീശിയാലും ശരി തന്നെ, അതിനെ നമ്മളിങ്ങനെ വഴിമാറ്റി വിട്ടുകൊണ്ട് നമ്മൾ മൃദുവായി തന്നെ നമ്മുടെ ആ ഒരു ജീവിതത്തെ നിശ്ചലമാക്കാതെ മുൻപോട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ കാറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഭാവി തലമുറക്ക് ശുദ്ധമായ ഒരു ഭൂമി സമ്മാനിക്കാൻ അല്ലേ ഏറ്റവും കണ്ടെത്തിയ ഒരു മികച്ച ഒരു മാർഗമാണ് ഈ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. വിൻഡ് മില്ലുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ, അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാറ്റിൽ നിന്ന് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പറ്റും എന്നുള്ളത് ഒരു ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ അല്ലേ.
1: അതെ, കാറ്റിന് പ്രത്യേകിച്ച് നിറമോ രൂപമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. എവിടുന്നോ വരുന്നു, എങ്ങോട്ടോ പോകുന്നു. പക്ഷേ ലോകത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുള്ളൊരു ഒരു ഘടകമാണ് കാറ്റ് അല്ലേ.
0: തീർച്ചയായിട്ടും കാറ്റ് എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു ഏറ്റവും ശക്തമായ ഒരു ഭൂമിയിലെ ഒരു പ്രതിഭാസം തന്നെയാണ് കാറ്റെന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാറ്റാടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാറ്റിനെ കൊണ്ട് മാത്രം വൈദ്യുതിയാക്കി മാറ്റുന്നതാണ് കാറ്റാടി എന്ന് പറയുന്നത്. അത് ഈ കാറ്റിനെ സംബന്ധിച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അത്ഭുത കാര്യമാണ് ഈ കാറ്റാടി എന്ന് പറയുന്നത്. ഈ വലിയ മലമുകളിൽ വിശാലമായിട്ട് പാടത്ത് ഈ വെളുത്ത യന്ത്രങ്ങൾ ഇങ്ങനെ കറങ്ങുമ്പോൾ ആ ഒരു കാറ്റിൻ്റെ ശക്തിയിൽ നമുക്ക് കറണ്ട് കിട്ടുക അല്ലെങ്കിൽ ഒരു വൈദ്യുതി കിട്ടുക എന്ന് പറയുന്നതൊക്കെ അത്ഭുതമാണ്.
1: അതെ, അതേപോലെ ഇന്ന് പരിസ്ഥിതിയിൽ ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ട് അല്ലേ. ഈ ഒരു സമയത്ത് നമ്മളെ കാറ്റിൽ നിന്നൊരു ഊർജ്ജം അത് നമ്മൾക്ക് ഒരു പ്രതീക്ഷയുടെ ഒരു വാതിൽ തന്നെ തുറക്കുകയാണ്. കാരണം ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിന് സംബന്ധമായ കാര്യങ്ങൾ. അപ്പോൾ കാറ്റിൽ നിന്ന് നമുക്ക് ഒരു ഊർജ്ജം കിട്ടുക എന്നുള്ളത് നമുക്കൊരു വാതിൽ തുറന്ന് തന്നെ തന്നിരിക്കുകയാണ്.
0: ഇപ്പം നമുക്ക് പെട്രോളിനൊക്കെ ഭയങ്കര പെട്രോളും ഡീസലും ഒക്കെ ഇങ്ങനെ വില കൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ കാറ്റെന്ന് പറയുന്ന പ്രകൃതി നമുക്ക് സൗജന്യമായി തരുന്ന ഒരു സമ്പത്താണ് ഈ ഒരു വൈദ്യുതി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം ഊർജ്ജമാണ് തരുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏതായാലും ശരി, നമ്മൾ ഈ കാറ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കാറ്റൊക്കെ കേട്ട് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാനുള്ള ടൈം ആയിരിക്കുകയാണ് അല്ലേ പാർവതി?
1: അതെ, അപ്പോൾ എല്ലാവരും ഒന്ന് ബ്രേക്കൊക്കെ എടുത്ത് ഒരു നല്ല പാട്ടൊക്കെ കേട്ട് കാറ്റൊക്കെ ആസ്വദിച്ചിട്ടിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരം ഒത്തിരി കാര്യമാണ്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഞാൻ പാർവതിയാണ്, എന്റെ ഒപ്പം
3: ഞാൻ ബീന ഗുവേരയാണ്.
2: നമ്മളോടൊപ്പം ഇന്ന് ശ്രീലക്ഷ്മിയാണ് ടെക്കായിട്ടിരിക്കുന്നത്.
3: അതെ.
2: അപ്പോൾ മെസ്സേജ് ഒക്കെ വന്നോ ബീന ശേഷി?
3: മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. മെസ്സേജുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഒന്ന് പറയണ്ടേ?
2: അതെ,
3: അപ്പോൾ പറഞ്ഞോളൂ.
2: 8848558785.
3: അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, 8848558785. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ്, സാധാരണ നമ്മൾ ഒരു കടങ്കഥ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ കടങ്കഥ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾ അത് മറക്കാതെ നമുക്ക് തരുന്നതായിരിക്കും. ഇന്നും നമ്മുടെ ബാബുരാജൻ സാറ് കടങ്കഥ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ കടങ്കഥ ഞാൻ പറയാൻ പോവുകയാണ്. അതാ പോകുന്നു, ഒന്നിങ്ങി പിടിച്ചാൽ 1000 പൊൻപണം സമ്മാനം. ഇതാണ് ഇന്നത്തെ കടങ്കഥ എന്ന് പറയുന്നത്. അതാ പോകുന്നു, ഒന്നിങ്ങി പിടിച്ചാൽ 1000 പൊൻപണം സമ്മാനം.
2: അപ്പോൾ കടങ്കഥയുടെയൊക്കെ ആൻസറുകൾ ചെലവിടാൻ അയക്കുക അല്ലേ? അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. ഇങ്ങനെ ആൻസർ കിട്ടിയോ ബീന ചേച്ചിക്ക്?
3: അതെ, ആൻസർ ഇങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എന്തായിരിക്കും പോകുന്നത് അല്ലേ? കിട്ടുന്നത് പൊൻപണമാണ്, പക്ഷെ എന്തായിരിക്കും പോകുന്നത് എന്നാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എല്ലാവർക്കും ചിന്തിക്കാനുള്ളൊരു ഒരു പിന്നെ ചോദ്യം തന്നെയാണ് നമ്മുടെ ബാബുരാൻ സാർ ഇട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കട്ടെ അല്ലേ, എന്തായിരിക്കും. ഏതായാലും കിട്ടുന്നത് പൊൻപണം തന്നെയാണ്. പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് ചിന്തിച്ച് മെസ്സേജുകളൊക്കെ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും ഇതിൻ്റെ ആൻസർ എന്താണെന്ന്. നോക്കാം നമുക്ക് ആരാണ് നമുക്ക് ആൻസർ ആദ്യം തരുന്നത് എന്നല്ലേ.
2: അതെ, അപ്പോൾ നമ്മുടെ ഫുട്ബോൾ

0: വിശേഷങ്ങളിലേക്ക് ഒന്ന് കടന്നാലോ?
1: ഉറപ്പായിട്ടും.
0: അതെ, ഇന്ന് സ്പെയിൻ ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി 9:30 അറ്റ്ലാന്റയിൽ കേപ് വെർദയെ നേരിടും. ബെൽജിയം ആദ്യ മത്സരത്തിൽ തിങ്കളാഴ്ച രാത്രി 12:30 ഈജിപ്തിനെ നേരിടും. ഫ്രാൻസിന്റെ ആദ്യ മത്സരം ചൊവ്വാഴ്ച രാത്രി 12:30 സെനഗലാണ് എതിരാളി വരുന്നത്. അപ്പോ ഈ ഫുട്ബോളിന്റെ വിശേഷങ്ങളും കളിയുടെ സമയമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചെറിയൊരു വിശേഷം നമുക്കും ഉണ്ടല്ലേ?
1: തീർച്ചയായും.
0: അപ്പൊ അത് പറഞ്ഞാലോ?
1: ഉറപ്പായിട്ടും.
0: അതെ,
1: നമുക്ക് നമ്മുടെ മാളികക്കലും നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM കൂടി ചേർന്ന് നമ്മൾ ഫുട്ബോൾ മത്സരത്തിന് നമ്മളൊരു നല്ലൊരു സമ്മാനങ്ങൾ നൽകാനായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ തയ്യാറാക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഒക്കെ ഒന്ന് കയറി നോക്കുക. നമ്മൾ പോസ്റ്റ് കാർഡിലായിരിക്കും നമ്മൾ ആൻസറുകൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ തരുന്ന ആൻസറുകൾ കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൈ നിറയെ മാളികക്കൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരുന്നതായിരിക്കും. മാളികക്കൽ ഇങ്ങനെ റെഡിയായി ഇരിക്കുകയാണ് നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ കയറി നോക്കുക. അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മളുടെ ബാക്കിയുള്ള വിശേഷങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ 8848555875 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വാട്സാപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയായി ഇങ്ങനെ ഇരുന്നോളുക. റേഡിയോ സാന്ത്വനം 90.4 FM അതുപോലെ തന്നെ മാളികക്കലിനും ഒപ്പം ഒരുപാട് ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ കൈ നിറയെ വാങ്ങാൻ നിങ്ങൾ തയ്യാറായി ഇരുന്നോളൂ അല്ലേ?
0: അതെ, ഫ്രീ കിക്ക് 90.4 എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ആ ഗെയിമിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടുതൽ ഡീറ്റെയിൽസും ക്വസ്റ്റ്യൻസും ഒക്കെ അറിയാനായിട്ട് ഞങ്ങളുടെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളൊക്കെ സന്ദർശിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 8848558785 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും മതി.
1: ലോകകപ്പിന്റെ ആവേശം ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ചൂടോടുകൂടി തന്നെ നിങ്ങളും സമ്മാനങ്ങൾ നേടാനായിട്ട് വാട്സപ്പിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ വാട്സപ്പ് നമ്മുടെ ഇൻസ്റ്റയും നമ്മുടെ ഫേസ്ബുക്കും ഒക്കെ നോക്കിക്കൊണ്ട് നമ്മൾ ഉത്തരങ്ങളൊക്കെ അയച്ചോളൂ. പോസ്റ്റ് കാർഡിൽ വേണം ഉത്തരങ്ങൾ അയക്കാൻ. ഞങ്ങളിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരായിരിക്കും ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഒരു ഭാഗ്യവതി എന്നുള്ളത്.
0: അതെ, ഞങ്ങളുടെ ശ്രോതാക്കളിൽ ആരായിരിക്കും ആ ഭാഗ്യവാനും ഭാഗ്യവതിയും എന്നിങ്ങനെ നോക്കി നോക്കി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും മത്സരിക്കുക അല്ലേ? അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ?
1: തീർച്ചയായിട്ടും.
0: നമുക്ക് 100% എത്തനോൾ നിയമപരമായ വാഹന ഇന്ധനമായി ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്. ഇന്നലെ June 12 ആണ് അത് ഔദ്യോഗികമായി ഒപ്പിട്ടത്. വാണിജ്യാടിസ്ഥാനത്തുള്ള വിതരണത്തിനും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിനും നിയമപരമായ വഴി തെളിയിക്കുകയാണ് ചെയ്തതെന്നാണ് നമ്മുടെ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അപ്പൊ എത്തനോൾ ഉപയോഗിച്ച് നമുക്കിനി മുതൽ നമുക്ക് പെട്രോളിനൊക്കെ ഇങ്ങനെ വില കൂടി വരികയാണ്. അപ്പൊ എത്തനോൾ ഉപയോഗിച്ച് നമുക്കിനി വാഹനയാത്ര ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനങ്ങളിൽ ഓടിക്കാനുള്ള ഫ്ലെക്സി ഫ്യൂവൽ വാഹനങ്ങളുടെയും പ്രത്യേക എഞ്ചിനുകൾ ഉള്ള വാഹനങ്ങളും വേണം എന്നാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ ഒരുപാട് കർഷകർക്ക് ഇതിലൂടെ നല്ല ബെനിഫിറ്റ് ഉണ്ട്. കാരണം എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സസ്യങ്ങളിൽ നിന്നാണ്.
1: അതെ, ഈ എത്തനോൾ എന്ന് കേൾക്കുമ്പോൾ പലരും ആയിരിക്കും ഇതൊരു രാസവസ്തുവാണ്, നമ്മളെല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലേ? ഇത് പക്ഷേ വാഹനങ്ങളുടെ ഇന്ധന രംഗത്തും ഊർജ്ജ മേഖലയിലും ഒക്കെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു പദാർത്ഥമായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അറിയുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കരിമ്പ്, ചോളം, ധാന്യങ്ങൾ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഒരുതരം ആൽക്കഹോളാണ് ഈ ഒരു എത്തനോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത് ഇന്ധനമായിട്ട് എത്തനോൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇത് പ്രകൃതിയിൽ നിന്നും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സാണ് എന്നുള്ളത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് പെട്രോളിൻ്റെയൊക്കെ വില ഇങ്ങനെ കൂടി കത്തിക്കട പടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇത് ഇങ്ങനെ ഒരു എത്തനോൾ എന്ന് പറയുന്ന ഈ ഒരു സമ്പ്രദായം വരുന്നത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്.
0: അതെ, കരിമ്പ് കർഷകർക്കും ധാന്യ ഉൽപ്പാദകർക്കും വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഇതിൽ നിന്നുണ്ടാകുന്നത്. അതായത് അധികമായി ഉപയോഗിക്കുന്ന കരിമ്പ്, ചോളം, കേടുവന്ന ഭക്ഷ്യധാന്യങ്ങൾ, സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു കൃഷി ചെയ്ത് കേട് വന്നു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതേ നമുക്ക് ഒരു ഇതുള്ളൂ. കാരണം അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഇല്ല. അത്രയും വർഷത്തെ അല്ലെങ്കിൽ അത്രയും മാസത്തെ അവരുടെ കഷ്ടപ്പാടിന് യാതൊരു വിലയില്ലാതെ അത് കേട് വന്നു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുകയാണ് പതിവ്. കാരണം വിപണിയിൽ അതിന് വില കിട്ടില്ല. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ഒരു സംഭവമില്ല. നമുക്ക് അതിൽ നിന്ന് എത്തനോൾ, അതായത് രണ്ടാം തലമുറ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാം എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ ബയോ റിഫൈനറികളിലേക്ക് അത് മാറ്റാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവഴി രാജ്യത്തിൻ്റെ ഒരു ഇറക്കുമതി ചെലവ് അല്ലെങ്കിൽ 10,000 കോടി രൂപയിൽ ലാഭം ഉണ്ടാകും എന്നാണ് നമ്മുടെ ഗവൺമെൻറ് അറിയിക്കുന്നത്. എത്രയും പെട്ടെന്ന് അല്ലേ, എത്രയും പെട്ടെന്ന് ഇത് നമ്മുടെ ഇടയിലേക്ക് ഇങ്ങനെ വരട്ടെ.
1: തീർച്ചയായിട്ടും ഇത് വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഒരു ആശ്രയം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല, വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന

0: മലിനീകരണം എത്രത്തോളമാണ്, അപ്പം അതൊന്ന് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ കർഷകരെ, അല്ലേ, കരിമ്പ് കർഷകരെയും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവരെയൊക്കെ അവർ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുന്നതാണ്. ഇതിലൊക്കെ ഉപരിയാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് വലിയൊരു പിന്തുണ നൽകുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പക്ഷേ എന്നാൽ ഇതിനകത്ത് കുറച്ച് വെല്ലുവിളികളും ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും അത് തന്നെയാണ്, പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില കൂടി കൂടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്, അല്ലേ, നമ്മുടെ ഊർജ സ്രോതസ്സിന് തന്നെ ഏറ്റവും വലിയൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്.
1: അതെ, പ്രത്യേക പമ്പുകൾ, ഇതിനായി പ്രത്യേക പമ്പുകൾ സ്ഥാപിക്കണം, അല്ലെങ്കിൽ പ്രത്യേക ഡിസ്പെൻസറുകൾ ഒരുക്കണം എന്നൊക്കെയാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. പെട്രോൾ എഞ്ചിനും എഥനോൾ എഞ്ചിനും അടിസ്ഥാന ഘടനയിൽ വലിയ വ്യത്യാസമില്ല. നിലവിലെ വണ്ടികളിൽ ഉയർന്ന എഥനോൾ ഇന്ധനം ഉപയോഗിക്കാൻ എഞ്ചിനുകളിലെ ഫ്യൂവൽ സിസ്റ്റം, അതായത് എഞ്ചിൻ നിയന്ത്രണ സംവിധാനം എന്നിവയിലൊക്കെ മാറ്റം വേണമെന്ന് ഗവൺമെന്റ് അതിന്റെ അടിസ്ഥാനങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. കുറേശ്ശെ അതൊക്കെ നടപ്പായി വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ.
0: നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ കാറ്റിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലേ. അപ്പോൾ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എടുക്കാൻ കഴിയുമെന്ന് വീണ്ടും വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ പാർവതി. കാരണം ഒരു കാലത്ത് പെട്രോളും ഡീസലും ഒക്കെ ആയിരുന്നു വാഹനങ്ങളുടെ ലോകമെങ്കിൽ ഇന്ന് സൗരോർജ്ജം, കാറ്റോർജ്ജം, വൈദ്യുതി വാഹനങ്ങൾ, എത്തനോൾ തുടങ്ങിയ പുതിയ സാധ്യതകളിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ. ഭാവിയിൽ നിങ്ങളുടെ വാഹനത്തിൽ ടാങ്കി നിറയ്ക്കുന്ന ഇന്ധനമൊക്കെ ഈ കരിമ്പ് പാടങ്ങളിൽ നിന്നാണ് എന്നുള്ളത് ഒന്ന് ഓർത്തു നോക്കിയേ.
1: നമ്മൾക്ക് ഇപ്പൊ തന്നെ നമുക്കൊരു രാജ്യത്ത് ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കാണ് ഏറ്റവും കൂടുതൽ അതിന്റെ തിരിച്ചടി ഉണ്ടാവാറുള്ളത്, അല്ലേ. ഗ്യാസ് ആണെങ്കിലും നമ്മളുടെ പെട്രോൾ ആണെങ്കിലും എല്ലാത്തിനും വില ഭയങ്കരമായിട്ട് ക്രമാതീതമായി കൂടുകയാണ്. അപ്പൊ ഇനി അതിലൊക്കെ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് ഉപയോഗിക്കുന്നതിലൂടെ ഊർജ്ജ സാന്ദ്രത കുറവായതിനാൽ മൈലേജും കുറയും എന്നാണ് പറയുന്നത്. ഫ്യുവൽ പമ്പിനും ഇഞ്ചക്ടറുകൾക്കും കേടുപാടുകൾ സംഭവിക്കുക, അങ്ങനെ ഓരോന്നിനും ഒരു പോസിറ്റീവ് ഉള്ളതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഈ നെഗറ്റീവ് ഒക്കെ ഒരു പോസിറ്റീവ് ആക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.
0: അതെ, കാരണം ഈ പറഞ്ഞതുപോലെ ഈ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം വെള്ളവും അതുപോലെ തന്നെ കാർഷിക വിഭവങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷ്യ വിളകൾ ഇന്ധന നിർമ്മാണത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ പക്ഷേ സുരക്ഷയെ അത് ബാധിക്കുമോ എന്നുള്ള ഒരു ചെറിയ ഒരു ചാഞ്ചാട്ടം എല്ലാവരുടെയും ചിന്തകളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു മനുഷ്യരാശിയുടെ യാത്രയിൽ ഈ ഒരു എത്തനോൾ ഒരുപാട് ഗുണപ്രദമായ പ്രധാനമായ ഒരു പങ്ക് തന്നെ വഹിക്കും എന്നാണ് നമുക്ക് വിചാരിക്കേണ്ടത്. കാരണം നമ്മുടെ പ്രകൃതിയെ നമ്മൾ അത്രത്തോളം സ്നേഹിക്കാൻ പഠിക്കുക. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടാത്തതായിട്ട് ഒന്നുമേ ഇല്ല നമുക്ക്.
1: അതെ അതെ അതെ, അടുത്ത 2 മാസത്തിനുള്ളിൽ ടൊയോട്ട, സുസുക്കി, ഹുണ്ടായി, MG കമ്പനികൾ ഈ 100 ഇന്ധന വാഹനങ്ങൾ പുറത്തിറക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്, അല്ലേ. കാരണം നമുക്ക് ഈ പെട്രോളിൻ്റെ ആണെങ്കിലും ഡീസലിൻ്റെ ആണെങ്കിലും ഈ ക്രമാതീതമായ വിലവർദ്ധനവ് നമ്മളെ സാധാരണപ്പെട്ടവരെ ഒരുപാട് അത് ബാധിക്കുന്നുണ്ട്. കാരണം ഒരു വണ്ടി ഉള്ളത് ഒരാളുടെ സ്വപ്നമാണ്, പക്ഷേ അത് വാങ്ങി വീട്ടിൽ വെക്കേണ്ട അവസ്ഥയിലേക്ക് വരെ നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവട്ടെ, അല്ലെ. എഥനോളിൻ്റെ ഇതൊക്കെ വരട്ടെ, നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ഉൽപാദനങ്ങളൊക്കെ സംഭവിച്ച് കർഷകർക്കും നമുക്കും ഒരു ലാഭം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ.
0: അതെ, ഈ പറയുന്നതുപോലെ പെട്രോളിൻ്റെ വില കൂടിയപ്പോൾ നമുക്ക് ടെൻഷനായിരുന്നു, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ വില. നമുക്കിപ്പം ഒരു മറ്റൊരു രാജ്യത്തൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് നമ്മളെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾക്ക് നമ്മുടെ ജീവിത മാറ്റങ്ങളെ തന്നെ ബാധിക്കും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് അതൊക്കെ മാറ്റി വെക്കാനായിട്ട് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ വക കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കി നിർത്താൻ നമുക്ക് കഴിയണം, അല്ലേ. അതാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാർഷിക വിളകളായാലും ശരി തന്നെ, നമ്മുടെ വെള്ളമായാലും നമ്മുടെ പ്രകൃതി ആയാലും ഒക്കെ സൂക്ഷിച്ചു വെക്കേണ്ട കടമ ഓരോ പൗരനും ഉള്ളതാണ്. ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കുക.
1: അതെ, ഈ ഒരു അവസരത്തിൽ നമുക്ക് അതും കൂടി ആഡ് ഓൺ ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലേ. നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുക, അതേപോലെ എല്ലാവരും കൃഷി ചെയ്യുക. ചില ചെറിയ സ്ഥലങ്ങളെ ഉള്ളെങ്കിൽ കൂടിയും എല്ലാവരും കൃഷി ചെയ്യുക. കാരണം ഇതിൽ നിന്നൊക്കെ ഓരോ കാലാതീതമായി ഓരോരോ ബെനിഫിറ്റുകൾ നമുക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. നമുക്ക് വരുന്ന തലമുറയിലേക്ക് നമുക്ക് എന്തെങ്കിലും കരുതാൻ വേണം, അല്ലേ. ഇപ്പം തന്നെ നമ്മുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിങ്ങൾക്കറിയാം, അപ്പോൾ ഭാവിയിലെ വില എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തലമുറകൾക്ക് ഇങ്ങനെ വണ്ടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാമായിരുന്നു എന്നൊക്കെ കാണിക്കണമെങ്കിൽ അത് നമ്മൾ ഇപ്പോഴേ സമ്പത്ത് പോലെ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ എല്ലാവരും അത് സൂക്ഷിച്ച് വെക്കുക.
0: അതെ, നമ്മൾ ഈ പറഞ്ഞതുപോലെ, പാർവതി പറഞ്ഞതുപോലെ, പണ്ട് കാലങ്ങളിൽ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സൈക്കിളിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് സൈക്കിളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഇത്രയും പെട്രോളിൻ്റെ വിലയോ അല്ലെങ്കിൽ ഡീസലിൻ്റെ വിലയോ ഒന്നും നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ നമ്മൾ വിറകടുപ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അന്ന് നമ്മൾക്ക് ഈ ഒരു ഗ്യാസിനെ കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. യാതൊരു അന്നൊക്കെ നമ്മൾ പ്രകൃതിയായിരുന്നു സ്നേഹിച്ചുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഒരു മരം വെട്ടുകയാണെങ്കിൽ മറ്റൊരു മരം നമ്മൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിയെ നമ്മൾ കാത്തു

0: സൂക്ഷിക്കാറുണ്ടായിരുന്നു. പണ്ടുള്ള കാലങ്ങളിൽ കുളങ്ങളുണ്ടായിരുന്നു, കിണറുകൾ ഉണ്ടായിരുന്നു, ഇല്ല നമ്മൾ വെള്ളമൊക്കെ കോരുകയായിരുന്നു പതിവ്. അപ്പോൾ അതുപോലെ തന്നെ കുളങ്ങളിലെ വെള്ളമൊക്കെ നമ്മൾ കുളിക്കാനും കഴുകാനൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ വെള്ളം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രകൃതിയിലെ നമ്മുടെ വായു, ശുദ്ധവായു, നമുക്ക് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ശുദ്ധവായു നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവനാണ് എന്ന് വരും തലമുറകൾ ഇനി മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് അവരെ, പ്രകൃതിയെ സ്നേഹിക്കാൻ അവരെ പഠിപ്പിക്കുക. ഇങ്ങനെയുള്ള ഗുണങ്ങൾ, ഇതുപോലെ നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും പെട്രോൾ ആയാലും ഗ്യാസ് ആയാലും എല്ലാം നമുക്ക് ഈ ഒരു പ്രകൃതിയിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വരും തലമുറയെ ഒന്ന് പറഞ്ഞു കൊടുക്കുക.
1: അതെ, കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ജനറേഷനിലെ മുമ്പത്തെ ജനറേഷൻ പറയാറുണ്ടായിരുന്നു, ഞങ്ങൾ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, റാന്തൽ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാളവണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണയും അവർ ചുമട്ട് എടുത്ത് കൊണ്ടുപോയി താങ്ങി വെക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നും ഇപ്പോൾ നമ്മളെ ഗ്രാമഭംഗിയിൽ ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നിരുന്നാലും ഇതൊക്കെ നമ്മൾ എൻ്റെ മുമ്പത്തെ ജനറേഷൻ എനിക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. കാരണം എനിക്കറിവില്ല കുളമായാലും എന്തായാലും. പക്ഷേ ഇനിയുള്ള നമ്മുടെ ജനറേഷന് നമ്മൾ ഇതേപോലെ ഒരു കഥ പറയാനൊരു അവസരം ഉണ്ടാക്കാതെ അവർക്കത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചെങ്കിലും വേണം എന്ന്, അതുകൊണ്ട് കുറച്ചെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി സംരക്ഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
0: തീർച്ചയായിട്ടും നമ്മുടെ വരും തലമുറകൾ ഈ പറയുന്നത് പോലെ ഒരു കേൾവിക്കപ്പുറം അവരുടെ ജീവിതത്തിലെ അവർ അറിഞ്ഞ് വളരട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം, അല്ലേ? അപ്പോൾ ഇനിയുള്ള തലമുറകളെങ്കിലും നമ്മുടെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ശുദ്ധമായ പരിസ്ഥിതിയിലേക്കും അതുപോലെ തന്നെ സ്വയം പര്യാപ്തമായ ഊർജ്ജ രംഗത്തിലേക്കുമൊക്കെ വരട്ടെ എന്ന്, ആ ഒരു യാത്രയിലൊരു പ്രധാന കൂട്ടാളിയാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാൻ സമയമായിരിക്കുകയാണ്. നമുക്കൊരു നല്ല പാട്ട് കേട്ട് തിരികെ എത്താം. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സന്ധുനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ തിരികെ എത്തുമ്പോൾ ഞാൻ ബിനാഗുവേരയും എന്നോടൊപ്പമുള്ളത്
2: പാർവതിയുമാണ്.
1: നമ്മളോടൊപ്പമുള്ളത്
2: നമ്മുടെ ശ്രീലക്ഷ്മിയാണ്.
1: അതെ, നമ്മൾ 3 പെൺതരികളും കൂടി ഇങ്ങനെ ലൈവിൽ ഇങ്ങനെ സെറ്റായിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ പാർവതി. അപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ കടങ്കഥ ചോദിച്ചു. നമ്മൾ ശ്രോതാക്കൾക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒന്ന് പറയാമല്ലേ? അപ്പോൾ 8848557585 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ മെസ്സേജുകളും പെട്ടെന്ന് അയച്ചോളൂ. അപ്പോൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ മെസ്സേജിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഷീജ ചേച്ചി, നമ്മളൊരു കടങ്കഥ ചോദിച്ചിരുന്നു അല്ലേ? നമ്മുടെ ബാബുരായൻ സാറായിരുന്നു കടങ്കഥ ചോദിച്ചിരുന്നത്. ഇതായിരുന്നു കടങ്കഥ, അതാ പോകുന്നു ഒന്നിങ്ങി പിടിച്ചാൽ 1000 പൊൻപണം സമ്മാനം എന്നായിരുന്നു കടങ്കഥ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ സാർ അയച്ചിട്ടുണ്ട്, നമ്മുടെ ഷീജ ചേച്ചി ആൻസർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷീജ ചേച്ചി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലൈവ് സൂപ്പറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഷീജ ചേച്ചിക്ക് ഒത്തിരി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ലീലാമണി ചേച്ചി അയച്ചിരിക്കുന്നത് കുറച്ച് ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇന്ന് എനിക്ക് ശുഭദിനം പറയാൻ പറ്റുന്നില്ല എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു, നമ്മുടെ അവയവദാനം ചെയ്ത നമ്മുടെ അരുൺ അല്ലേ, അപ്പുമോൻ എന്നാണ് വിളിക്കുന്നത്, അവൻ്റെ ആ ഒരു പക്ഷേ ലീലാമണി ചേച്ചിയുടെ വീടിനടുത്തുള്ള കുട്ടിയായിരുന്നിരിക്കാം. ആ കുട്ടിയെക്കുറിച്ച് നല്ലതാണ് പറഞ്ഞിരിക്കുന്നത് ചേച്ചി, സഹിക്കാൻ പറ്റുന്നില്ല, നല്ല സ്വഭാവമുള്ള ഒരു മോനായിരുന്നു. അവൻ്റെ ഫോട്ടോയും ഒക്കെ നമുക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു ഈ ഒരു നിമിഷം ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ലീലാമണി ചേച്ചിയുടെ ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ജോബി ചേട്ടൻ നമുക്ക് കറക്റ്റ് ആൻസറാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ബാബുരാൻ സാറ് ചോദിച്ചിരിക്കുന്ന ചോദ്യം നമുക്ക് കുറച്ച് ടഫായി തോന്നിയെങ്കിൽ പോലും എല്ലാവരും നല്ല പോലെ കറക്റ്റ് ആൻസറുകളാണ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജം ചേച്ചി അയച്ചിട്ടുണ്ട്. നമ്മുടെ രാജം ചേച്ചി കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിരുന്നു കുട്ടിയെ മകളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ മകൾ അഞ്ജന ഡെലിവറി കഴിഞ്ഞു എന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ ഫ്രൈഡേ ആയിരുന്നു, ബേബി ബോയ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൺകുട്ടിക്ക് അല്ലേ നല്ലൊരു ആശംസ ചെയ്യുകയാണ്. നമ്മുടെ നല്ലൊരു മോനായിട്ട് അവൻ വളരട്ടെ അല്ലേ.
2: ഒരാളും കൂടെ ആയി.
1: അതെ, തീർച്ചയായിട്ടും നമ്മുടെ അഞ്ജന കുട്ടി സുഖമായിട്ടിരിക്കുന്നു തന്നെ കരുതുന്നു അല്ലേ.
2: അതെ.
1: പിന്നീട് മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ബാബുരാൻ സാറാണ് അയച്ചിരിക്കുന്നത്, ബീന പാർവതി ശ്രീലക്ഷ്മി 3 പേർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ബാബുരാൻ സാറിനും ഞങ്ങളൊരു നല്ല ദിവസം ആശംസിക്കുകയാണ് അല്ലേ. ഓരോ ദിവസവും കടങ്കഥകളൊക്കെ തന്ന് ഞങ്ങളെങ്ങനെ അനർജറ്റിക് ആക്കി, നമ്മുടെ ശ്രോതാക്കളെയും അനർജറ്റിക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാബുരാൻ സാറ്. അപ്പോൾ സാറ് നമുക്ക് നല്ലൊരു ആശംസയാണ് തന്നിരിക്കുന്നത്. അടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ സുജചേച്ചിയാണ്. നമുക്ക് പാട്ടുകളൊക്കെ വെച്ച് തരണം, നല്ല ഒറിജിനൽ പാട്ടൊക്കെ തന്നെ വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് സുജചേച്ചി. പിന്നീട് നമുക്ക് നമ്മുടെ രാജൻ ചേട്ടൻ വയനാട്ടിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ബീന മാം പിള്ളേരെ എന്നാണ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗ് ചേട്ടനും ഒരു നല്ല ശുഭദിനം ഞങ്ങൾ നേരുകയാണ്. മഴയൊക്കെ ഉണ്ടോ അവിടെ അല്ലേ? വയനാട്ടിൽ മഴയൊക്കെ ഉണ്ടോ, തണുപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. രാജൻ ചേട്ടൻ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാർവതി. പാർവതി ഇംഗ്ലീഷ് അല്ലാതെ വാട്സപ്പ് നമ്പർ പറയുന്നത് കേൾക്കാൻ ഒരു താല്പര്യമുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് പറയാം അല്ലേ.
2: അതെ, നിങ്ങളുടെ വിലയേറിയ ഇതിനൊക്കെ തന്നെ നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585 ഇംഗ്ലീഷിലാണ് വരുന്നതല്ലേ.
1: അതെ. അപ്പോൾ പാർവതി ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞ് ഇംഗ്ലീഷിലേക്ക് തന്നെ വന്നു. പക്ഷേ രാജേട്ടൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ച് പാർവതി നമ്മൾ ഒരിക്കൽ കൂടി ആ ഒരു നമ്പർ പറഞ്ഞതാണ്. വീണ്ടും അതൊരു ഇംഗ്ലീഷിലേക്ക് പോയി. സാരല്ല, എന്നാലും മലയാളത്തിൽ ഒപ്പിച്ചെടുത്തു ഇല്ലേ പാർവതി?
2: ആ ഒരു ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
1: അപ്പോൾ അഭിപ്രായങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട് അല്ലേ. ജൂൺ 15 അപ്പോൾ ഇപ്പോൾ സമയം 11:01 നമ്മൾ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ പറയാനുള്ള ഇന്നത്തെ വിശേഷം എന്താണ് പാർവതി?
2: ഇന്നത്തെ വിശേഷം വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആണ്. അതായത് ലോക വയോജന പീഡന ബോധവൽക്കരണ ദിനം ആണ്.
1: അതെ. അപ്പോൾ ഈ ഒരു വയോജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇതൊരു ആഘോഷമല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണെന്ന് ഓർക്കുക. ഒരിക്കലും നമ്മൾ നമ്മുടെ വയോജനങ്ങളെ നമ്മൾ പീഡിപ്പിക്കുന്നത് അതൊരു ഒരിക്കലും നമുക്ക് ആഘോഷമാക്കി മാറ്റാൻ വേണ്ടിയല്ല ഈ ഒരു ദിനം എന്ന് പറയുന്നത്. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരിക്കലും അവരെ നമ്മളെ വളർത്തി വലുതാക്കിയ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്കൊപ്പം നിന്ന നമ്മുടെ മുതിർന്നവരോട്, നമ്മുടെ അച്ഛനോട്, നമ്മുടെ അമ്മയോട്, നമ്മുടെ മുതിർന്ന ഓരോരുത്തരോടും കരുതലും സ്നേഹവും കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ദിനമാണ് ഇന്ന് അല്ലേ.
2: അതെ. ജീവിതം മുഴുവനും നമ്മളെങ്ങനെ സ്നേഹിച്ചും സംരക്ഷിച്ചും നമ്മളെങ്ങനെ വളർത്തി വലുതാക്കി നമ്മൾ അവരോട് ചോദ്യം ചെയ്യേണ്ട അത്ര വരെ നമ്മളെ എത്തിച്ച് നമ്മുടെ മുതിർന്നവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ കൈകൊള്ളുന്നത്.
1: കാരണം നമ്മളൊരു ഇപ്പോൾ ഒരു കുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രാജം ചേച്ചി തന്നെ പറഞ്ഞു, അമ്മ എനിക്കൊരു മകനാണ്, ഒരു കൊച്ചു മകനാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹം, ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട്, ഒരു 9 കാത്തിരിക്കുന്ന ആ ഒരു കാത്തിരിപ്പ്, ഇതൊക്കെ അവൻ കുഞ്ഞായിരിക്കുമ്പോൾ നടക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അവന് സംസാരിക്കാൻ അറിയില്ല, അവൻ്റെ ഓരോ കരച്ചിലിനും അതിനെന്താണ് അവൻ കരയുന്നത്, കുഞ്ഞായിരിക്കുമ്പോൾ അവന് സംസാരിക്കാൻ അറിയില്ല, അപ്പോൾ അവൻ കരയുന്നത് എന്തിനാണ് എന്ന് ആ ഈ പറയുന്ന അച്ഛനായാലും അമ്മയായാലും മുത്തശ്ശനായാലും മുത്തശ്ശിയൊക്കെ ആയാലും അവരത് മനസ്സിലാക്കും. അവൻ്റെ കരച്ചിലിൽ, അവൻ്റെ ചലനങ്ങളിൽ മനസ്സിലാക്കിയെടുത്ത്, അതുപോലെ തന്നെ രാത്രിയിൽ അവൻ്റെ വല്ലായ്മയിൽ അവർ ഉറക്കമൊഴിഞ്ഞിരുന്ന് പകൽ അവരുടെ പുറകെ നടന്ന് കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി വലുതാക്കി ഈ ഒരു പ്രായത്തിൻ്റെ അവശതകളൊക്കെ മറന്ന് അവർ നമ്മളെ ഈ ഒരു പ്രായത്തിലേക്ക് എത്തിക്കുമ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ, അവർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് അതാണ് എന്ന് കരുതുക. അവരുടെ സ്നേഹവും കരുതലുമാണ് നമ്മുടെ ഒരു സമ്പത്ത് എന്ന് പറയുക. അല്ലെങ്കിൽ അവരെ ഇപ്പം ഈ ഒരു അവസരത്തിൽ അവരെ ഒന്ന് വിളിക്കുക. നമ്മളിപ്പം വളർന്ന് വലുതായി നമുക്ക് ജോലിക്ക് പോകണം അല്ലേ, നമുക്കും ഒരു കുടുംബമായി, ശരിയാണ്, നമ്മളും തിരക്കിലൊക്കെയാണ് എങ്കിൽ പോലും

0: ഒരു ഫോൺ കോളിൽ കൂടി അല്ലെങ്കിൽ ഒരു വാക്കിൽ കൂടി അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്നതിൽ കൂടി.
1: അതെ, നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ, നമ്മളുടെ തലമുറ അല്ലേ, നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഏറ്റവും മേജർ പാർട്സ് അവരാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വയജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനെയും അമ്മയും അവർ വളർത്തി, നമ്മളെയും അവർ വളർത്തുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അസുഖങ്ങൾ അല്ലെങ്കിൽ ഉറക്കക്ഷീണം ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം അവർ മറികടന്നിട്ട് നമ്മളെ എന്നും പറഞ്ഞിട്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത്. അതൊക്കെ പിന്നീട് മറക്കും. കാരണം ഈ പ്രായമാവുമ്പോൾ നമ്മുടെ വീട്ടിലെ പ്രായമായ മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ ഉള്ളവർക്ക് മനസ്സിലാവും കുറേ കൂടി ഇവർ കുഞ്ഞു കുട്ടികളുടെ സ്വഭാവമാണ്. അപ്പോൾ നമ്മളൊക്കെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഇവർക്ക് ഭയങ്കര എന്തോ പേടിയാണ്, പേടിച്ചിട്ടാണ് എവിടെ പോകുന്നത്, എന്തിനു പോകുന്നു എന്ന് അവർ ചോദിക്കുന്നത്. കാരണം അവർ ജനിച്ചു വന്നതും അല്ലെങ്കിൽ വളർന്ന സാഹചര്യത്തിലൂടെ ആയിരിക്കത്തില്ല നമ്മൾ ജനിച്ചതും വളരുന്നതും. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ചിലപ്പോൾ അവർക്ക് പറ്റില്ല, നമ്മൾക്കായിരിക്കും കുറച്ചും കൂടി അറിവും ബോധവും ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഇങ്ങനെ എവിടെ പോകുന്നത്, എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്താലും പ്രത്യേകിച്ച് ചെറുമക്കളോട് കൂടുതൽ കൂടുതൽ ഇങ്ങനെ ചോദ്യം ചെയ്യുക. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടമല്ല. കൂടുതലും ഗ്രാൻഡ് പാരൻസ് വീട്ടിൽ നിൽക്കുന്നവരോട് ഭയങ്കരമായിട്ട് കയർത്ത് കുട്ടികൾ സംസാരിക്കാറുണ്ട്. ഇപ്പം റീസെൻ്റ്ലി നമ്മളുടെ ഇൻസ്റ്റയിൽ കൂടി നമ്മളിപ്പോൾ ഒരു ഉഷേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ണി ആയിട്ടൊരു പാൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പേജ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു വയോധികരുടെ ഒരു തമാശക്കാണെങ്കിൽ കൂടി അവരത് ചെയ്യുന്നെങ്കിൽ കൂടിയും അവരുടെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയോ അവരുടെ ഒരു വിഷമങ്ങളോ ഒന്നും തന്നെ ആരും കേൾക്കുന്നില്ല. അത് കാരണം കൊണ്ട് ഈ കൊച്ചുമക്കളൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളുടെ പേരൻസ് ഗ്രാൻഡ് പാരൻസ് ഒക്കെ നീ എന്തിനാണ് പോകുന്നത്, നിനക്ക് അവിടെ നിന്നോടെ, നിനക്ക് ഇവിടെ ഇരുന്നോടെ, അല്ലെങ്കിൽ കൂടുതലും പെൺകുട്ടികളോടാണ്, അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സങ്കടമാണ്, എൻ്റെ ഈ വീട്ടിലൊരു അമ്മൂമ്മയുണ്ട് എന്നായിരിക്കും എല്ലാവരും പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അവരുടെ ഭാഗത്തുനിന്നും കൂടി ഒന്ന് ചിന്തിക്കേണ്ടതിരിക്കുന്നു അല്ലേ.
0: തീർച്ചയായിട്ടും പാർവതി പറഞ്ഞല്ലേ, പണ്ടൊരു പഴമൊഴി ഉണ്ടായിരുന്നു, വീട്ടിൽ വയോജനങ്ങൾ ഒരു അനുഗ്രഹമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് വീട്ടിലെ വിളക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതില്ലാത്തവർക്കേ അതിൻ്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. അവരുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അവരെ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയാത്ത പാഠങ്ങളാണ് അവരുടെ അനുഭവങ്ങളെന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ അവർ നേരിട്ട് വിജയിച്ച് മുമ്പോട്ട് വന്ന് അവരുടെ കുടുംബത്തെ നോക്കി ഇല്ലേ, അവർ പുതിയ തലമുറയ്ക്കൊരു പ്രചോദനമായി മുന്നോട്ട് വന്നവരാണ്. പണ്ട് കാലത്തുള്ളവർ അനുഭവിച്ചതുപോലെ ഇന്ന് സുഖസൗകര്യങ്ങൾ ഏറെയാണ്. ഈ ഒരു സുഖ സൗകര്യങ്ങൾക്കിടയിലും ഇന്ന് ഇല്ലായ്മയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് ഇല്ലാതിരുന്നിട്ട് പോലും അവർ സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത് മണ്ണിൽ വിയർത്ത് അല്ലെങ്കിൽ മണ്ണിനോടും പ്രകൃതിയോടും ഒക്കെ മല്ലിട്ട് പോരടിച്ച് അവർ സ്വന്തം മക്കളെ വേദനിപ്പിക്കാതെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരുടെ സന്തോഷങ്ങൾക്കനുസരിച്ച് അവർ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അല്ലേ. അപ്പോൾ ഇന്ന് അവർ ഇന്ന് നമുക്കറിയാം എല്ലാവരും തിരക്കാണ്, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജോലി, പഠനം, ബിസിനസ്, സോഷ്യൽ മീഡിയ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ അവരിങ്ങനെ ഓടുന്ന ആ ഒരു ഓട്ടത്തിനിടയിൽ നമ്മൾ മുതിർന്നവർ നമ്മുടെ വീട്ടിലിരിപ്പുണ്ട് എന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ മറന്നു പോകാം. അത് സ്വാഭാവികമാണ്, മനഃപൂർവ്വമല്ല, മനഃപൂർവ്വമല്ലാത്ത മറവികളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. എങ്കിൽ പോലും ആ ഒരു മറവിക്കും അപ്പുറം ഒരു മണിക്കൂർ അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ കിട്ടുന്ന ഒരു നിമിഷങ്ങൾ അവരോടൊപ്പം ചിലവഴിക്കുക. കാരണം ജീവിതകാലം മുഴുവനും അവർ നമുക്ക് വേണ്ടി ചിലവഴിച്ച നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മളും അങ്ങനെയാണ്, ഈ തലമുറകളും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയാണ് ഓരോ തലമുറയും ഇങ്ങനെ ജീവിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: അതെ, കാരണം ഒരുപാട് ശാരീരിക മാനസിക ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും പ്രായമാകുമ്പോൾ. അത് എല്ലാ ജീവജാലങ്ങളും പ്രായം ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെതായ മാറ്റങ്ങൾ ശരീരത്തിലും മനസ്സിലും ഉണ്ടായിരിക്കും. അതേ മാറ്റങ്ങൾ അവർക്കും ഉണ്ടാകും. അപ്പോൾ അവരെ ഒന്ന് ആദരിക്കുക, ചേർത്ത് പിടിക്കുക. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ദൂരെയൊക്കെ നിന്ന് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ആരും അവരെ ഗ്രാൻഡ് പേരൻസിനെ അല്ലെങ്കിൽ അതേപോലെ കാണുന്ന ആൾക്കാരെ ഒന്നും ആരും കോണ്ടാക്ട് ചെയ്യാറില്ല. അപ്പോൾ അവരെ ഒന്ന് വിളിക്കുക, സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുക, അതൊക്കെയാണ് അവർക്ക് ആവശ്യം. കൂടുതലും അവരെയും കൂടെ ചേർത്ത് നമ്മൾ നിർത്തുന്നുണ്ട്. നമ്മളുടെ ഒരു ഫാമിലിയിൽ അവരും നമ്മളൊപ്പം ഉണ്ട് എന്ന് നമ്മൾ കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മളെപ്പോഴും അവരെ മാറ്റി നിർത്തി, എപ്പോൾ നമ്മൾ ചിന്തിക്കും അവർ പ്രായമായല്ലോ. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് ഇന്ന് പച്ചില്ല നാളെയും പഴുക്കും. അപ്പം നമുക്കും ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളെ കൊച്ചുമക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ, ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോഴത്തേക്കും വിദൂരതയിലായിരിക്കും. ഇപ്പോഴാണെങ്കിൽ ഗ്രാൻഡ് പാരൻസിനെയൊക്കെ ആണെങ്കിൽ നോക്കാനാടില്ലാതെ മിക്കപ്പോഴും എല്ലാവരും വേറെ സ്ഥലത്തൊക്കെ കൊണ്ട് ആക്കാനാണ് പതിവ്. അതൊന്നും വേണ്ട അല്ലേ.
0: തീർച്ചയായിട്ടും പാർവതി പറഞ്ഞ സത്യമാണ്. കാരണം ഇപ്പം നമ്മളിപ്പം ഈ ഒരു വയോജന പീഡനം എന്നൊക്കെ പറയുമ്പോൾ അത് ശാരീരികമായിട്ട് മാത്രമല്ല, ശാരീരികമായിട്ടുള്ള ഉപദ്രവം മാത്രമല്ല ഈ പീഡനം എന്ന് നമ്മൾ പറയുന്നത്. അവർക്കുള്ള വികാരങ്ങളെ അവഗണിക്കുന്നത്, അതുപോലെ തന്നെ അവരെ ഒറ്റപ്പെടുത്തുന്നത്, അവരോട് സംസാരിക്കാതിരിക്കുന്നത്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് പരിഗണിക്കാതിരിക്കുന്നത്, ഇതൊക്കെ ഓരോ തരത്തിലുള്ള പീഡനങ്ങളാണ്. അതുപോലെ തന്നെ ചില

0: നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും ചെറുപ്പം പറയാനുണ്ടാകും, അവരുടെ ചെറുപ്പകാലങ്ങൾ പറയാറുണ്ടാകും, അവർ ഏതിലൂടെ സാഹചര്യത്തിലൂടെ ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയാൻ ഉണ്ടാകും. അപ്പോൾ എല്ലാം അവർക്ക് പറയാൻ ഇഷ്ടമായിരിക്കും, പക്ഷേ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കേൾക്കുക, കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ മനുഷ്യരുമായിട്ട് അടുത്തടുത്ത് വരുന്നത്. ആൾക്കാരുടെ സ്വഭാവം അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മളൊരു ഒരു കേൾവിക്കാരനാകുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ നമ്മുടെ മുതിർന്നവരോട് എടുത്ത് നമ്മൾ കൂടുതൽ കേൾവിക്കാരായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, ഒരുപാട് അനുഭവ സമ്പത്ത് പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സ് തുറന്ന് കേട്ട് തുടങ്ങിയാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം നമുക്ക് തീർന്നു കിട്ടും.
1: അതെ, നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട്, പണ്ടത്തെ അപ്പനും അമ്മയൊക്കെ നമ്മുടെ കുട്ടികളെ പിടിച്ച് ഇങ്ങനെ ഇരുത്തി അടുത്തിരുത്തിയിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ നാമങ്ങൾ ജപിക്കാൻ പഠിപ്പിക്കുക, അവരെ കൊഞ്ചുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് രസമാണെന്നറിയാം. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വീട്ടിലൊരു അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ? അതുപോലെ തന്നെ അവർക്ക് ഒരു 5 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കാറുണ്ടോ? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്.
0: ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാറുണ്ടോ? ഇല്ലേ, മിക്കപ്പോഴും ഓ പ്രായമായല്ലോ, അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട എന്ന ചിന്തയൊക്കെ ആയിരിക്കും. അല്ല, അവരും മനുഷ്യരാണ്, അവർക്കും അവർക്ക് അതിൻ്റെതായ നീഡ്സ് ഉണ്ട്, ആവശ്യങ്ങളുണ്ട്. അവർക്ക് പൈസയുടെ ആവശ്യമുണ്ട്, അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം വല്ലപ്പോഴും ഒക്കെ ഇപ്പോൾ ഷുഗറുണ്ട് പ്രഷറുണ്ടെന്ന് പറഞ്ഞ് ഒന്നും കൊടുക്കത്തേന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെറിയ രീതിയിലൊക്കെ കൊടുക്കുക. അല്ലേ, അവർ മനുഷ്യരല്ലേ, ആഗ്രഹങ്ങളില്ലാത്ത ആരാണ് ഈ ഭൂമിയിലുള്ളത്? അപ്പോൾ അവർക്കും അതിന് അർഹതയുള്ളവരാണ്.
1: ഇന്നത്തെ വയോജന പീഡന വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു സന്ദേശം പോലും മുതിർന്നവരെ ആദരിക്കുക, അവരെ കേൾക്കുക, അവരെ കരുതുക എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് അവർക്ക് കൊടുക്കുന്ന ഈ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ നാളെ ഒരിക്കൽ നമ്മളിലേക്ക് തന്നെ അത് തിരിച്ചെത്തും. കാരണം എന്ന് പറയുന്നത് ഒരു ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു ഗോളമാണ്, ഒരു റൗണ്ട് പോലെയാണ്. ഇത് നമ്മളെപ്പോഴും ഓർത്തു വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് യുവാക്കളാണെങ്കിലും നമ്മൾ നാളെ വയോജനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഓർത്തു വയ്ക്കുക, ഈ ഒരു ദിനത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രതിജ്ഞയൊക്കെ എടുക്കുക. അല്ലേ, നമ്മുടെ വീട്ടിലുള്ളവരുടെ ആയാലും സമൂഹത്തിലുള്ളവരുടെ ആയാലും അവരെയൊക്കെ നമുക്ക് പ്രായമായവരെ നമുക്കൊന്ന് കരുതാം. അല്ലേ, അത് അല്ലെങ്കിൽ നമുക്കൊന്ന് ഒറ്റപ്പെടുത്താതിരിക്കാം അവരെ. അവരുടെ സന്തോഷത്തിലും ആരോഗ്യത്തിലും ഒക്കെ നമുക്ക് ഒന്ന് കൂടെ നിൽക്കാം. അല്ലേ,
0: അതെ. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. കൂടെ നിൽക്കുന്നതും കറങ്ങാൻ കൊണ്ടുപോകുന്നതും അവരെ ഒപ്പം ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങളും, നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരുടെ കഥകളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848575. അപ്പം നമുക്ക് ശ്രോതാക്കളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. അല്ലേ,
1: തീർച്ചയായിട്ടും. നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ചിത്രചേച്ചി ആശ്രാമത്തിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് കുട്ടികളെ എന്ന് അയച്ചിട്ടുണ്ട്. താങ്ക് യു ചിത്രചേച്ചി. അപ്പോൾ ഞങ്ങൾ തിരിച്ചും ഒരു ഗുഡ് മോർണിംഗ് നേരുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രോഗ്രാം കേൾക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടം ചേച്ചിക്കുണ്ട്. സാരമെല്ലാം ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം. അല്ലേ, അപ്പോൾ ഇന്നലെ വയോജന പീഡനത്തെക്കുറിച്ചുള്ള പത്രവാർത്തകൾ ഉണ്ടായിരുന്നു. വയോജന കേന്ദ്രത്തിലും സുരക്ഷയില്ലേ എന്നാണ് ചേച്ചി ചോദിക്കുന്നത്. ദുഃഖകരമായ ഒരവസ്ഥയാണിത്. ഈ പ്രോഗ്രാമിൽ വളരെയേറെ പ്രാധാന്യം വയോജന ക്ഷേമത്തിന് നൽകുന്നുണ്ട്. അതിന് റേഡിയോ സാന്ത്വനത്തിന് ബിഗ് സല്യൂട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിത്ര ചേച്ചി. ഒത്തിരി ഒത്തിരി താങ്ക് യു ചിത്ര ചേച്ചി. മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ രാജൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാറുക്കുട്ടി ഗുഡ് ഗേൾ എന്ന് അയച്ചിട്ടുണ്ട്. വയനാട്ടിൽ മഴയുണ്ടോ എന്തോ, ഞാൻ കർണാടകയിലാണ്, ഇവിടെ മഴ കുറവാണ് എന്നാണ് രാജൻ ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഏതായാലും ശരി തന്നെ, പാറുക്കുട്ടിക്കൊരു നല്ല കുട്ടിയാണ് എന്ന് രാജൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ 10:11 ആയിരിക്കുകയാണ്. നമുക്ക് ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമൊക്കെ ആയിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരികെ എത്താം. അല്ലേ പാർവതി?
0: അതെ. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4. ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ഹേ ചുമ്മാ

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ ഞാൻ ബീന ഗുവേരയാണ്. എന്നോടൊപ്പം ഉള്ളത്
2: പാർവതിയാണ്. നമ്മളോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിക്ക് ഗ്രാൻഡ് എൻട്രി ആണല്ലേ?
1: അതെ അതെ. അപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ ഇന്ന് നമ്മൾക്ക് നമ്മളൊരു കടങ്കഥ ചോദിച്ചിരുന്നു അല്ലേ? നമ്മുടെ ബാബുരാൻ സാറ് ചോദിച്ചൊരു കടങ്കഥ ഉണ്ടായിരുന്നു. അതാ പോകുന്നു, ഒന്നിഞ്ഞു പിടിച്ചാൽ 1000

0: പിൻപണം സമ്മാനം ഇതായിരുന്നു കടങ്കഥ എന്ന് പറയുന്നത്. അപ്പോൾ കടങ്കഥയ്ക്ക് ഒരുപാട് പേര് എല്ലാവരും ശരിയ ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ആൻസറുകൾ അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8845557785, ഇല്ലേ? അപ്പോൾ ഇങ്ങനെ
1: നമ്പർ ഒരിക്കൽ കൂടി 8848558785.
0: അതെ, അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കവിത ചേച്ചി കടപ്പാക്കടയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബീന പാർവതി ശ്രീകുട്ടി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കവിത ചേച്ചിക്ക് തിരിച്ചും ഞങ്ങൾ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്, സുഖമായിട്ടിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. ചേച്ചി നന്നായിട്ട് വയോജനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വയോജനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ പോയി. മുതിർന്നവർ വീട്ടിലുണ്ടെങ്കിൽ അതൊരു ഐശ്വര്യമാണെന്നാണ് ചേച്ചി പറയുന്നത്. നമ്മൾക്കൊരു അസുഖം വന്നാൽ നമ്മുടെ കൂടെ വന്ന് നെറ്റിയിൽ തൊട്ടു നോക്കും, അതൊക്കെ ഒരു ഭാഗ്യമാണ്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിലൊരു വിങ്ങലാണ്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മളെ കൈപിടിച്ച് നടത്തിയവരുടെ കൈകൾ അവർക്ക് വയ്യാതാകുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കണം. പറയാൻ ഒരുപാടുണ്ട്, അത്രയ്ക്ക് എൻ്റെ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവരാണെന്നാണ് നമ്മുടെ കടപ്പാക്കടയിൽ നിന്നും കവിത ചേച്ചി കുറിച്ചിരിക്കുന്നത്. ശരിക്കും കവിത ചേച്ചി ഹൃദയം തൊട്ട് തന്നെയാണ് ആ ഒരു വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മുടെ സുജ ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ശ്രീ എന്ന് പറഞ്ഞിട്ട് ശ്രീക്കൊരു വലിയ ഒരു ഒരു ഒരു നീട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ കൂടുതലായിരിക്കാം, ഒരു പക്ഷേ പറഞ്ഞതുപോലെ ഒരു കെയറിങ് ആയിരിക്കാം. അതെ, ഏതായാലും ശ്രീക്കൊരു വലിയ നീട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ തിരിച്ചും കൊടുത്തിരിക്കുകയാണ് ശ്രീക്ക് തന്നെ. ആൻഡ് ബീന പാർവതി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് ശ്രീ എന്ന് പറഞ്ഞിട്ട് ബീന പാർവതിക്ക് എക്സ്ട്രാ ഒരു ഗുഡ് മോർണിംഗ് കൂടി തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ചേച്ചിക്ക് വേണ്ടിയിട്ട് തിരിച്ച് ഞങ്ങളും ഒരു ഗുഡ് മോർണിംഗ് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം വിഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി എല്ലാം കാറ്റുവീശാതെ എന്ന സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആ പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ചേച്ചിക്ക് വെച്ച് തരുന്നതായിരിക്കും. ഇതൊരു പക്ഷേ നിങ്ങൾക്ക്, ഞങ്ങളിപ്പോഴും പറയുന്നു, നമ്മളിപ്പോൾ ഒരു പാട്ട് ഈ ഒരു ലൈവിൽ വെച്ച് തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈവിൽ നിങ്ങളുടെ പാട്ട് പ്ലേ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പോകൂ. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. പാട്ടുകൾ ചോദിക്കുന്ന ആ പാട്ടുകൾ നമ്മൾ മാക്സിമം വെച്ച് തരാൻ തന്നെ ശ്രമിക്കുന്നതായിരിക്കും. ഏതായാലും നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സുജി ചേച്ചി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അപ്പോൾ നമ്മളുടെ മെസ്സേജുകളിൽ നമുക്ക് ആൻസറുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ബാബുരാൻ സാറ് ചോദിച്ചിരിക്കുന്നതിൻ്റെ ആൻസർ ഇനിയിപ്പോൾ റിവീൽ ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് അല്ലേ പാർവതി?
1: അതങ്ങ്
0: പറയാല്ലേ, ആൻസർ അങ്ങ് പറയാം അല്ലേ. ആൻസർ എന്ന് പറയുന്നത് കാറ്റാണ്. കാറ്റാണ് അതിൻ്റെ ആൻസർ. നമ്മുടെ ജോബിച്ചേട്ടൻ അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഷീജ ചേച്ചി അയച്ചിട്ടുണ്ട്, നമ്മുടെ സുജ ചേച്ചി അയച്ചിട്ടുണ്ട്, നമ്മുടെ രമേശ് ചേട്ടൻ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ഫോട്ടോ ഒക്കെ ഇട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിശേഷങ്ങളിൽ ിലേക്കൊക്കെ പോകുമ്പോൾ ഇനി എന്താണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, നമ്മുടെ അരവിന്ദാക്ഷൻ സാറ് നമുക്കൊരു അപ്ഡേറ്റ്സ് തന്നിട്ടുണ്ട് കേട്ടോ. സാർ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചും സാറിനൊരു നല്ല ദിവസം ആശംസിക്കുകയാണ്. സാർ എപ്പോഴും നമുക്ക് വേണ്ട അപ്ഡേറ്റ്സുകൾ സാറ് തരാറുണ്ട്. ഇന്ന് പറഞ്ഞിരിക്കുന്നത് 1949 അന്തരിച്ച ഉള്ളൂർ എസ് പരമേശ്വരയ്യരെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാള സാഹിത്യത്തിന് അല്ലേ അമൂല്യ സംഭാവനകൾ നൽകിയ ഒരു മഹാകവി തന്നെയായിരുന്നു നമ്മുടെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. കവിതയിലൂടെ അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യ ഗവേഷണങ്ങളിലൊക്കെ കൂടെ മലയാള ഭാഷയ്ക്ക് പുതിയ ഉയരങ്ങൾ സമ്മാനിച്ച അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ ആദരപൂർവ്വം നമുക്ക് സ്മരിക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ ഉള്ളൂരിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതികളിൽ ഒന്നാണ് ഉള്ളൂർ അവാർഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് അത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു 1971 അന്തരിച്ച അനുഗ്രഹീത നടനാണ് ശ്രീ സത്യൻ മാഷ് എന്ന് പറയുന്നത്. സത്യൻ മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചെമ്മി എന്ന് പറയുന്ന ആ ഒരു സിനിമയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നമ്മൾ ആ ഒരു കാലത്തെ ഏറ്റവും സൂപ്പർ താരങ്ങളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ സ്വാഭാവികത കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഏതാണ്ട് 1950-60 കാലഘട്ടത്തിലെ ഒരു മലയാള സിനിമയെ മുമ്പോട്ട് നയിച്ച ഒരു നടൻ തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു കഴിവുണ്ട്, അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു കഴിവുണ്ട്. അതായിരുന്നു അവരെ നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയ ഒരു പുതിയ ശൈലി എന്ന് പറയുന്നത്.
1: അതേപോലെ സിനിമയെ ഇത്രയധികം സ്നേഹിച്ച ഒരു വ്യക്തിയിൽ ഒരാളാണ് അദ്ദേഹം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവസാന കാലഘട്ടങ്ങളിലൊക്കെ തീരെ വയ്യാഞ്ഞിട്ട് പോലും അദ്ദേഹം അത് കവറപ്പ് ചെയ്ത് അദ്ദേഹം അത് സിനിമയിൽ അഭിനയിക്കാനായിട്ട് വന്നിട്ടുണ്ട്. കാരണം അത്രയും അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത്.
0: അതെ,

0: ത്തിൻ്റെയും സ്മരണാഞ്ജലിയാണ് ഇന്ന്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ 1976 അന്തരിച്ച ശ്രീ കുഞ്ചാക്കോ എന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഞ്ചാക്കോയെക്കുറിച്ച് പറയുകയാണെങ്കിലും നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അദ്ദേഹവും ഈ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട്, മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു നിർണായക പങ്ക് വഹിച്ച വ്യക്തികളിലൊരായിരുന്നു ഈ കുഞ്ചാക്കോ എന്ന് പറയുന്നത്. എന്തു പറയുന്നത്, ഉദയ സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ചാക്കോയുടെയാണ് അല്ലേ. അതിൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു നിർമ്മാതാവായിരുന്നു, സംവിധായകനായിരുന്നു, സ്റ്റുഡിയോ ഉടമ എന്ന നിലയിൽ ഇതൊക്കെയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ജനപ്രിയ ചിത്രങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പുതിയ പ്രതിഭകൾക്ക് അദ്ദേഹം അവസരങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കുഞ്ചാക്കയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ കുഞ്ചാക്ക ഭവനെ കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണ് അദ്ദേഹം. അദ്ദേഹം ഇത് ഇവരെയൊക്കെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ 11:24 സമയം, ഏകദേശം നമ്മളുടെ സമയം ഇങ്ങനെ കഴിയാറായിരിക്കുകയാണ് അല്ലേ പാർവതി.
1: അതെ.
0: അപ്പോൾ അതിനു മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനുണ്ട്.
1: നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു വിശേഷം കൂടെ ഉണ്ട്. അല്ല, ഒന്നല്ല, നമ്മൾ ഒത്തിരിയും വട്ടം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ മാലിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 ചേർന്നിട്ട് ഒരുക്കുന്ന ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നേരത്തെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫ്രീ കിക്ക് 90.4 FM 2026 എന്നാണ് നമ്മളതിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. 5 ചോദ്യങ്ങൾ 5 ഉത്തരങ്ങളുമാണ് നിങ്ങൾ തരേണ്ടത്. അല്ല, 5 ഉത്തരങ്ങളാണ് തരേണ്ടത്, 5 ചോദ്യങ്ങൾ ഞങ്ങൾ തരും. കൂടുതൽ വിവരങ്ങൾക്കും വിശദവിവരങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങളുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ പേജുകളൊക്കെ സന്ദർശിക്കുക. എന്നിട്ടും ഡൗട്ടുണ്ട്, ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ 8848558785 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അല്ലേ, ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് മാളിയിലും ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ആരാണ് നമ്മുടെ ശ്രോതാക്കളിൽ ആരാണ് സമ്മാനങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ.
0: അതെ, അടുത്ത വിജയി ആരായിരിക്കും? അത് മാത്രമല്ല, ഈ 5 ചോദ്യങ്ങൾക്കും ആൻസറുകൾ നൽകുന്ന ഒരാൾക്ക് ഒരു ബമ്പർ സമ്മാനം കൂടിയുണ്ട് അല്ലേ. അപ്പം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പോസ്റ്റ് കാർഡിൽ വേണം നിങ്ങളുടെ ആൻസറുകൾ അയക്കാൻ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു ആൻസറുകൾ മാത്രമേ ഞങ്ങൾ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളത് ആണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഞെറുക്കിൽ കൂടിയാണ് വിജയിയെ കണ്ടെത്തുന്നത്. ഇതിനൊക്കെ പുറമെ മാളിയേക്കൽ ഇങ്ങനെ സമ്മാന പെരുമഴയുമായി ഇങ്ങനെ നിൽക്കുകയാണ്
1: അല്ലേ. ഒരാൾക്ക് ഒരവസരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് അങ്ങ് മെസ്സേജ് അയക്കുക. കൂടെ വിവരങ്ങളൊക്കെ നോക്കുക. ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ റേഡിയോ സാന്ദ്രത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുക, അറിയാത്തവരിലേക്ക് എത്തിക്കുക. അപ്പോൾ സമ്മാനങ്ങൾ ആർക്കാണ് കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ കിട്ടേണ്ടവർക്കൊക്കെ കിട്ടട്ടെ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ആർക്കാണ് സമ്മാനം എന്നുള്ളത് അല്ലേ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആരായിരിക്കും സമ്മാനം കൊണ്ടുപോകുന്നത് ഇപ്പോഴത്തെ അല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സമ്മാന പെരുമഴയിൽ നിങ്ങൾ സമ്മാനം നേടിയെടുക്കുമെന്ന വാശിയോടുകൂടി തന്നെ അടുത്ത ഭാഗ്യവാൻ ഭാഗ്യശാലി ആരാണെന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ മുൻപോട്ട് തന്നെ പോവുക. ഞങ്ങളുടെ ഫേസ്ബുക്കും ഞങ്ങളുടെ ഇൻസ്റ്റയും ഒക്കെ പെട്ടെന്ന് തന്നെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ 8848555875 എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് വഴി നിങ്ങൾക്ക് അന്വേഷിക്കുകയോ ചെയ്യാവുന്നതാണ്.
1: അതെ, നമ്മളെ കളിക്കളത്തിൽ പന്തുരുളുന്ന പോലെ ഞങ്ങളൊരു പന്ത് അങ്ങോട്ട് ഇട്ടേക്കുകയാണ്. പന്ത് ആരാണ് ഉരുട്ടി ഗോൾ പോസ്റ്റിലോട്ട് എത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ.
0: തീർച്ചയായിട്ടും ഒന്ന് ഓർക്കുക, ഈ ഒരു സമ്മാനങ്ങൾക്ക് പുറമെയാണ് ഈ ഒരു 5 ക്വസ്റ്റ്യനും ആൻസറുകൾ ഒരുപോലെ തരുന്നവർക്ക് ഒരു ബമ്പർ സമ്മാനം കൂടി ഞങ്ങൾ കരുതിയിരിക്കുകയാണ്. ഞങ്ങളെന്ന് മാത്രമല്ല റേഡിയോ സാന്ത്വനവും മാളിയേക്കലും അല്ലേ. മാളിയേക്കൽ ഇങ്ങനെ തയ്യാറായി ഇരിക്കുകയാണ് ഇവർക്ക് സമ്മാനങ്ങൾ ഇങ്ങനെ കൊടുക്കാനായിട്ട്. അപ്പോൾ ആ സമ്മാനങ്ങളൊക്കെ ഞങ്ങൾ നേടുമെന്ന വാശിയോട് കൂടി തന്നെ ഓരോരുത്തരും ഇങ്ങനെ റെഡിയായി ഇരിക്കുക ഇങ്ങനെ സമ്മാനങ്ങൾ നേടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ഷീജ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, നമ്മുടെ താങ്ക് യു ലൈവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എൻ്റെ അമ്മ എൻ്റെ സൂപ്പർ ഹീറോ ആണ് എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് ചേച്ചിയുടെ അമ്മയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വയോജനങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മളൊരു കടങ്കഥ ചോദിച്ചിരുന്നു ഭവരാൻ സാറ് ചോദിച്ചതിൻ്റെ. അപ്പോൾ അതിന് ഒരുപാട് പേര് ആൻസറൊക്കെ തന്നു. അതുപോലെ തന്നെ നമ്മുടെ രാജം ചേച്ചിയുടെ ഒരു കൊച്ചുമകൻ പിറന്നിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിലൊക്കെ നമ്മൾ ചേർന്നു അല്ലേ. അപ്പോൾ ഇന്ന് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ 11:28 വിശേഷങ്ങൾ തീരുന്നതേ ഇല്ല. ഇനിയും വിശേഷങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഞങ്ങളുടെ ടൈം ഇവിടെ തീർന്നിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ
1: ഭയങ്കര ലിമിറ്റഡ് സമയമുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ വയ്യ അല്ലേ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അടുത്ത നമ്മുടെ സുജചേച്ചി പറഞ്ഞ ആ മനോഹര പാട്ടിലൂടെ നമ്മളുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിലൊന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിൻ്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിൻ്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-3-71-4, മൊബൈൽ 09-46.

0: 2027 2760.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്ത് പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധ ചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുകി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല.

0: പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ ഇ എം ഐ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ ഇ എം ഐ, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൻ. ഇന്ന് June 15 വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ, അതായത് ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനം. മുതിർന്ന പൗരന്മാർ നേരിടുന്ന പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും June 15 ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ: വയോധികർ നേരിടുന്ന വിവിധ തരത്തിലുള്ള അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹത്തെ ഓർമ്മിപ്പിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും ഈ ദിനം ലക്ഷ്യമിടുന്നു. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ, മുതിർന്നവരെ ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക, അവഗണിക്കുക എന്നിവ. സാമ്പത്തിക ചൂഷണം: അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പണവും സ്വത്തും കൈക്കലാക്കുക. അവഗണന: അടിസ്ഥാനപരമായ മരുന്നുകൾ, ഭക്ഷണം, പാർപ്പിടം എന്നിവ നിഷേധിക്കുക. 2006 ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് എൽഡർ അബ്യൂസ് INPEA ആണ് ഈ ദിനാചരണത്തിന് തുടക്കമിട്ടത്. തുടർന്ന് 2011 ഡിസംബറിലെ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിലൂടെ ഇതൊരു അന്താരാഷ്ട്ര ദിനാചരണമായി അംഗീകരിക്കപ്പെട്ടു. സമൂഹത്തിൽ വയോജനങ്ങളുടെ അന്തസ് ഉറപ്പാക്കാനും അവർ അർഹിക്കുന്ന സ്നേഹവും സംരക്ഷണവും നൽകാനും ഈ ദിനാചരണം ഓർമ്മിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
2: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.

0: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ചു ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. വിദേശ സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ 2nd പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. തലസ്ഥാന നഗരമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനും സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ തേടാനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക്യൻ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ബ്രാറ്റിസ്ലാവ കാസലിൽ എത്തും. ബ്രാറ്റിസ്ലാവ കാസലിലാണ് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകുന്നത്. ഇന്ത്യ സ്ലോവാക്യ പ്രതിനിധിതല ചർച്ചകളും ധാരണാപത്രങ്ങൾ ഒപ്പിടലും ഇന്ന് നടക്കും.
0: 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കും. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. മേഖലയിലുടനീളം സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. കരാർ ഒപ്പിട്ട് 60 ദിവസത്തിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യുഎസും ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലെബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കൂടുതൽ ചർച്ചകൾക്കും വെടിനിർത്തലിനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ സമാധാനപരമായ പരിഹാരത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ലോക നേതാക്കളും പ്രശംസിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർ കരാർ സുഗമമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ ഘടകങ്ങൾ വഹിച്ച പങ്കിനെ അഭിനന്ദിച്ചു. അമേരിക്ക ഇറാൻ കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെ ഏഷ്യയിലെ ഓഹരി വിപണികളിൽ കുതിപ്പ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 925 പോയിന്റ് ഉയർന്ന് 76,400

0: 53-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 282 പോയിന്റ് നേട്ടത്തിൽ 23,905-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,800 രൂപ വർദ്ധിച്ച് 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണർ വെള്ളം പരിശോധിക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പൊതുഗതാഗത ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പദ്ധതിയെന്ന് ഗതാഗതമന്ത്രി CP ജോൺ ചടങ്ങിൽ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ NEET.NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ മാസം 21-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുൻപ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കാഴ്ചവെച്ച് രാജ്യം നിരവധി പ്രമുഖ ജനക്ഷേമ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കി. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. SE.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താവുന്നതാണെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBJ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ സമയം.
2: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to June 30 വരെയാണ്. അപ്പൊ ഈ സമയത്തിൽ നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ് അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു കോഡ് നമുക്ക് ലഭ്യമാവും. അത് നമ്മൾ എന്യൂമറേറ്റേഴ്സ് ഹൌസ് ലിസ്റ്റിംഗിന് വേണ്ടി July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്യൂമറേറ്റേഴ്സിന്റെ ജോലിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സെൽഫ് എന്യൂമറേഷൻ കാരണം നമുക്ക് ആ ഡേറ്റ എല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. ഗ്രൂപ്പ് എഫിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ടുണീഷ്യ 1-5 സ്വീഡൻ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിലെ തന്നെ ജപ്പാൻ നെതർലൻഡ്സ് മത്സരം 2 ഗോളുകളുടെ സമനിലയിൽ അവസാനിച്ചു. രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലകളിൽ അടുത്ത ഒരാഴ്ച ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത 4 ദിവസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദേവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ കർട്ടൻ റൈസർ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 21-നാണ് യോഗാ ദിനം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്കിയയിലെത്തിയ പ്രധാന

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
3: 21st സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
4: സുർ മേ ഗാനാ സീഖിയെ പദനിസ ആപ്പ് കെ സാത്ത് AI പവർഡ് പേഴ്സണൽ മ്യൂസിക്.
5: ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, യു ആർ നോട്ട് റെഡി ഫോർ ദിസ്.

ella ahogar.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കെ മാംലെ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലെ മേ ഭാരത് ദുനിയ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. June 15 വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ, അതായത് ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനം. മുതിർന്ന പൗരന്മാർ നേരിടുന്ന പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും June 15 ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ: വയോധികർ നേരിടുന്ന വിവിധ തരത്തിലുള്ള അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹത്തെ ഓർമ്മിപ്പിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും ഈ ദിനം ലക്ഷ്യമിടുന്നു. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ, മുതിർന്നവരെ ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക, അവഗണിക്കുക എന്നിവ. സാമ്പത്തിക ചൂഷണം: അവരുടെ അറിവോ സമ്മതം

0: മോ ഇല്ലാതെ പണവും സ്വത്തും കൈക്കലാക്കുക. അവഗണന, അടിസ്ഥാനപരമായ മരുന്നുകൾ, ഭക്ഷണം, പാർപ്പിടം എന്നിവ നിഷേധിക്കുക. 2006 ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് എൽഡർ അബ്യൂസ് INPEA ആണ് ഈ ദിനാചരണത്തിന് തുടക്കമിട്ടത്. തുടർന്ന് 2011 ഡിസംബറിലെ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിലൂടെ ഇതൊരു അന്താരാഷ്ട്ര ദിനാചരണമായി അംഗീകരിക്കപ്പെട്ടു. സമൂഹത്തിൽ വയോജനങ്ങളുടെ അന്തസ് ഉറപ്പാക്കാനും അവർ അർഹിക്കുന്ന സ്നേഹവും സംരക്ഷണവും നൽകാനും ഈ ദിനാചരണം ഓർമ്മിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
2: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ, ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളു.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
7: കലയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോടൊത്തുള്ള ഹൃദയം തൊട്ട വർത്തമാനം.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 സമാഗമത്തിലൂടെ ഞങ്ങൾ നിരവധി പ്രതിഭകളെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇന്ന് സമാഗമത്തിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കേണലസ് ഡിന്നി സാറാണ്. ഞാൻ രജനി ഗിരീഷ്. ഏകദേശം 20 വർഷത്തിലേറെയായി ഇന്ത്യൻ ആർമിയുടെ ഇൻഫൻട്രി ഓഫീസറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിലെ സമാഗമത്തിൽ നമ്മോട് നിരവധി അനുഭവങ്ങളാണ് പങ്കുവച്ചത്. ലഡാക്കിലും കാശ്മീരിൻ്റെ നിയന്ത്രണ രേഖയിലുമൊക്കെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാന വക്താവാണ്. ഒപ്പം ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്ത്യൻ സെക്യൂരിറ്റി ആസ്പെക്ട്സിന്റെ അനലിസ്റ്റ് ഒക്കെയാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെയൊക്കെ ചാനലുകളിൽ നിരന്തരമായി നാം എന്നും കാണുന്ന ഒരു മുഖം കൂടിയാണ് അദ്ദേഹം. നമസ്കാരം സർ.
1: നമസ്തേ. നമസ്തേ മാം. താങ്ക് യു.
0: സാറെ, കഴിഞ്ഞ ആഴ്ചയിലെ സമാഗമത്തിൽ ഒരുപാട് അനുഭവങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവച്ചത്. അതില് നമ്മളെ കൊറേ സെലക്റ്റീവായ കാര്യങ്ങളൊക്കെ ചോദിച്ചു. സാറിന്റെ കോളേജ് ജീവിതം, വിദ്യാഭ്യാസം, പിന്നെ സാർ സേവനം അനുഷ്ഠിച്ച മേഖലയിലെ നിരവധി കാര്യങ്ങൾ, ചൈനയുമായുള്ള ശത്രുതാപരമായ ആ ഒരു ബന്ധം നിലനിന്ന സാഹചര്യത്തിൽ തന്നെ സാറ് സേവനം അനുഷ്ഠിച്ചിരുന്നു, അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒപ്പം തന്നെ ഈ ആഴ്ചയിൽ നമുക്ക് തമിഴ്നാട്ടിലെ കൂനൂരിലുള്ള വെല്ലിംഗ്ടൺ ടൗണിലുള്ള ഡിഫൻസ് സർവീസിലെ ഒരു സ്റ്റാഫ് കോളേജില് സാർ ഫാക്കൽറ്റി കൂടിയായിരുന്നു. അപ്പൊ നമ്മുടെ സാറിനെ കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. കാരണം പട്ടാളക്കാരുടെ ഇടയിൽ നിന്ന് ആ മേഖലയിലെ കൊടും ശൈത്യത്തിൽ നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അത്രയും പേരുടെ ജീവൻ കൈകളിലാണ് കേണലിന്റെ. അതോടൊപ്പം തന്നെ നമ്മളിതാ കടന്നു വരുന്നത് വേറൊരു മേഖലയിലെ ഒരു കോളേജിലെ ഫാക്കൽറ്റി ആയിട്ട് നിന്ന അനുഭവങ്ങളിലേക്കാണ്. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചപ്പോൾ ഞാൻ അത് സൂചിപ്പിച്ചായിരുന്നു. അതായത് ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതായത് സർവീസിൽ അല്ലെങ്കിൽ ആർമി, എയർഫോഴ്സ്, നേവിയിൽ കയറി കഴിഞ്ഞാൽ പഠിത്തമൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ ഒരു സൈനികനെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ഓഫീസേഴ്സിനെ സംബന്ധിച്ചോളം, പഠിത്തം ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ്. അപ്പൊ ആ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് സർവീസസിൽ നമ്മളൊരു എക്സാം നടത്താറുണ്ട്. അതിന് ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് അല്ലെങ്കിൽ വെല്ലിംഗ്ടണിലുള്ള ആ കോളേജിലേക്ക് ഒരു വർഷത്തെ ഒരു കോഴ്സാണത്. ആ കോഴ്സിൽ അതിനകത്ത് സ്ട്രാറ്റജിയും, അതൊരു മേജർ ലെവൽ ഓഫീസേഴ്സിന് വേണ്ടിയുള്ള ഒരു കോഴ്സാണ്. അതിനകത്ത് ഏകദേശം ഒരു 200 പേര് മാത്രമേ ആർമിയിൽ നിന്നും, 19 എയർഫോഴ്സ്, പിന്നെ ഒരു 10-50 നേവി, അതുപോലെ തന്നെ 40 വിദേശ രാജ്യത്ത് നിന്നുള്ള ഓഫീസേഴ്സും വരാറുണ്ട്. അമേരിക്കയിൽ നിന്ന് 1-2 അങ്ങനെയൊക്കെ ഉള്ള, അതുപോലെ തന്നെ IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഒക്കെ ഓരോ ഓഫീസേഴ്സ്, അങ്ങനെയുള്ള ഒരു ലോക പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ 2011 ആ എക്സാം ക്ലിയർ ചെയ്ത്, അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. 6 6 ക്ലിയർ ചെയ്ത് നമ്മൾ മെറിറ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ആ ഒരു വർഷത്തേക്ക് അവിടെ പോയി അവിടെ നിന്ന് പഠിക്കണം. അപ്പം ആ പഠിക്കുന്ന സമയത്ത് നമുക്ക് മദ്രാസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് അവിടുത്തെ ഫാക്കൽറ്റിയും വന്ന് നമ്മളെ പഠിപ്പിക്കാറുണ്ട് ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് MSc ഇൻ ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ കോഴ്സ് പൂർത്തിയാക്കും. പിന്നീട് നമ്മൾ സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ആർമിയിലേക്ക് പോയി, ആർമിയിൽ പോയി കഴിഞ്ഞ് നമ്മൾ കമാൻഡിങ് ഓഫീസറൊക്കെ ആയി നിന്ന സമയത്ത് നമ്മളുടെ ഈ നമ്മൾ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് നമ്മളെ ഒരു അസസ്മെന്റ് അവർ ചെയ്യും. ഈ ഒരു വർഷം നമ്മൾ അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരതിന് ഗ്രേഡ് ചെയ്യും. അപ്പൊ ഇദ്ദേഹത്തിന് തിരിച്ച് ഇവിടെ ഫാക്കൽറ്റിയൊക്കെ വരാൻ ഉള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലേക്കും, പിന്നീട് നമ്മൾ ഓൺ ഗ്രൗണ്ട് പെർഫോമൻസ്, ഓൺ ഗ്രൗണ്ട് പെർഫോമൻസും കൂടെ ബേസ് വെച്ചിട്ടാണ്, എന്നിട്ടാണ് അവിടെ തിരിച്ച് കേണൽ റാങ്കിൽ കമാൻഡിങ് ഓഫീസറായി കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ അവിടെ ഒരു ഫാക്കൽറ്റി ആയിട്ട് പോസ്റ്റ് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആ ഭാഗ്യം കിട്ടിയത്. കാരണം ആ അപ്പോയിന്റ്മെന്റ്, ഇപ്പൊ അവിടെ ഫാക്കൽറ്റി ആയിട്ട് വരുന്ന ഒരു എല്ലാവരും അവിടെ ഹയർ റാങ്ക്സിൽ പോകുന്ന ആളുകളാണ് സാധാരണ. അവിടെ ഫാക്കൽറ്റി ആയിട്ട് സ്റ്റുഡൻസ് ആയിട്ട് ധാരാളം പിന്നീട് വരുന്നു, പക്ഷെ ഫാക്കൽറ്റി ആയിട്ട് വരണമെങ്കിൽ അവിടെ വളരെ ഹയർ റാങ്കിൽ പോകുന്ന ആളുകളാണ്. ഇപ്പൊ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പം എന്റെ അന്നത്തെ ഞങ്ങളെ ചീഫ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ ജനറൽ രാജാ സുബ്രഹ്മണ്യം, അദ്ദേഹം ഇപ്പൊ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആവുകയാണ്, CDS ആവുകയാണ്. അപ്പൊ ഏറ്റവും ഹയർ ലെവലിൽ പോകുന്ന ആളുകൾ വരുന്ന ഒരു ഒരു ഒരു സെന്ററാണ് ഈ ഒരു കോളേജ്. അവിടെയാണ് ഞാൻ ഫാക്കൽറ്റി ആയിരുന്നത്. ആ ഫാക്കൽറ്റി ആയിരുന്ന സമയത്ത് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമുക്ക് വേണമെങ്കിൽ MPhil വേണ്ടി പഠിക്കാം, അഗെയിൻ മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി. അത് ഈ ഫാക്കൽറ്റി മെമ്പേഴ്സിന് വേണ്ടി മാത്രമല്ല, കുറച്ച് വേക്കൻസീസ് എല്ലാ വർഷവും വരാറുണ്ട്. അങ്ങനെ ഞാനത് അപ്ലൈ ചെയ്ത് അത് പെർസ്യൂ ചെയ്തു. അങ്ങനെ എംഫിൽ ഇൻ ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു.
0: അങ്ങനെ
1: അപ്പൊ അതുകൊണ്ടാണ് അത് അതിന്റെ ഒരു എംഫിൽ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് നമുക്ക് വേണമെങ്കിൽ പി എച്ച് ഡിയിലൊക്കെ പോകാമായിരുന്നു, പക്ഷെ ഞാൻ അത് പി എച്ച് ഡി കുറച്ചും കൂടെ ഒരു 3-4 years ഫുൾ ടൈം അത് ചെയ്താൽ മാത്രമേ അതിന്റെ ഉള്ള ഒരു അതിന്റെ ഒരു കിട്ടൂ എന്നുള്ള, അതല്ലെങ്കിൽ അങ്ങനെ നേടാവൂ എന്നുള്ളൊരു അതുണ്ടായിട്ട് പിന്നെ ഞാൻ അത് പോയില്ല.
0: ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇടയ്ക്ക് ഈ നമ്മുടെ ഈ ആ ഒരു ഡിഫൻസ് കോഴ്സിലേക്ക്, ഈ ഹയർ ഡിഫൻസ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് നമ്മളെ നാമനിർദ്ദേശം ചെയ്യണം അല്ലേ?
1: ഓഫീസേഴ്സിനെ പറ്റത്തുള്ളൂ. അതിന്റെയും ഈ ഹയർ ഡിഫൻസ് മാനേജ്മെന്റ് കോഴ്സിന്റെയും നാമനിർദ്ദേശം ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു 20 വർഷത്തോളം ചെയ്യുന്ന സർവീസിന്റെ ഒരു ഒരു റെക്കോർഡുണ്ട്. എല്ലാ വർഷവും എന്തൊക്കെ നമ്മൾ ചെയ്തെന്നുള്ള ഒരു റെക്കോർഡുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോഴ്സസ് നമ്മൾ ഏതൊക്കെ കോഴ്സസ് ചെയ്തു, ആ കോഴ്സിൽ നമ്മൾ എങ്ങനെയായിരുന്നു ഗ്രേഡിങ്, അതെല്ലാം വെച്ചിട്ടാണ് ഫൈനലി ഒരു ഒരു 100 പേരുണ്ടെങ്കിൽ അതിനകത്തൊരു 20 അല്ലെങ്കിൽ 10-15% ആളുകളെ ഇതുപോലെയുള്ള കോഴ്സിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഹയർ ഡിഫൻസ് മാനേജ്മെന്റ് കോഴ്സിൽ നോമിനേഷൻ വരുന്നത്.
0: അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു പാത്ത് ഒക്കെ അറിയണമെങ്കിൽ ആ അനുഭവത്തിലൂടെ വന്ന ഒരാളെ തന്നെ പറയുമ്പോഴേ ഇത് വരുന്ന ഒരു തലമുറയ്ക്കും അല്ലെങ്കിൽ ഡിഫൻസിലേക്ക് ഒന്ന് പോയാലോ എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ഇതൊരു വലിയ വാക്കുകളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ സമാഗമത്തിലും സർ പറഞ്ഞിരുന്നു. ഇന്നും കുറേ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി പത്രങ്ങളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഒക്കെ തന്നെ ലേഖനങ്ങൾ ഒക്കെ തന്നെ അഭിമുഖങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിലൂടെ എല്ലാവർക്കും കിട്ടുന്നത് വളരെ വിഭിന്നമായ അറിവുകളാണ്. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സാറിനോട് ഓരോന്ന് ചോദിക്കുമ്പോഴായിരിക്കും പഴയ പഴയ ഓരോ അനുഭവങ്ങളും ഇങ്ങനെ ഓർമ്മകളിൽ നിന്ന് പൊടിതട്ടിയെടുക്കുന്നത്. അത് വികാരപരമായ കാര്യങ്ങളുണ്ടാവാം, ബുദ്ധിയുടെ ഔന്നത്യത്തിൽ നിന്നെടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ടാകാം. അതൊക്കെ എപ്പോഴും ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്ന നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ ഹിന്ദി ഉപദേശക സമിതിയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം കൂടിയാണ് കെണൽ എസ് ഡിനി. അങ്ങനെ ഒരു അഭിമാനകരമായ കാര്യം കൂടിയുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാറേ?
1: അത് കഴിഞ്ഞ ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ള നോമിനേഷൻ വന്നിട്ട് അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഓരോ മിനിസ്ട്രിയിലും ഹിന്ദി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കമ്മിറ്റിയുണ്ട്, എല്ലാ മിനിസ്ട്രിയിലുണ്ട്. ആ മിനിസ്ട്രിയുടെ ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അതാത് മിനിസ്റ്റർ ആയിരിക്കും, യൂണിയൻ മിനിസ്റ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആ മിനിസ്റ്റർ, അത് ഏത് മിനിസ്റ്റർ ആണോ ആ മിനിസ്റ്റർ ആയിരിക്കും അതിൻ്റെ ചെയർമാൻ. പിന്നെ അതല്ലാതെ ഏകദേശം ഒരു 8 അതർ മെമ്പേഴ്സ് ഉണ്ട്, അതിനകത്ത് ഒരു 3 എക്സ്പേർട്സ് ആയിരിക്കും, പിന്നെ 2-3 വേറെ നോമിനേറ്റ്. 3 നോമിനേറ്റ് ചെയ്യുന്നത് ഹോം അഫയേഴ്സിൻ്റെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. അങ്ങനെ അത് ഇന്ത്യയിൽ നിന്ന് 3 അപ്പം എന്നെ നോമിനേറ്റ് ചെയ്യുന്ന മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിൽ നിന്ന് എന്നെയാണ് അതിനകത്ത് കേരളത്തിൽ നിന്ന് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയിൽ
0: നോമിനേറ്റ്
1: ചെയ്തത്, ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ട്. അതിനകത്ത് ഞാനിപ്പം കണ്ടത് അതിനകത്ത് ലോക്സഭാ മെമ്പേഴ്സ് ഉണ്ട്, രാജ്യസഭാ മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ലെറ്റർ വന്നപ്പോൾ അതിനകത്ത് മാഡം പി ടി ഉഷ മാഡം ഒരു അംഗമാണ് രാജ്യസഭയിൽ നിന്നുള്ള. അപ്പം അങ്ങനെ എല്ലാ മെമ്പേഴ്സും ലോക്സഭയിൽ നിന്ന് മെമ്പേഴ്സ്, രാജ്യസഭാ മെമ്പേഴ്സ്, എക്സ്പേർട്സ് ആൻഡ് ഹോം അഫയേഴ്സിൽ നിന്നുള്ള നോമിനേഷൻ, ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു കമ്മിറ്റിയാണ് അത് വരുന്നത്.
0: നല്ല കാര്യം. അപ്പം അതിലൊക്കെ പങ്കെടുക്കുന്നു, അതിലൂടെയൊക്കെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നമുക്കൊരുപാട് നയതന്ത്ര ബന്ധത്തിൻ്റെ ഒക്കെ തന്നെയായിട്ടുള്ള ഒരുപാട് കീ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. ഇതൊക്കെ പറയുമ്പോഴും സംഘടന ഏൽപ്പിച്ച ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. അപ്പം സംഘടനാ ഉത്തരവാദിത്വങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാന വക്താവാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ, കരിയറിലെ നിരവധി വഴിത്തിരിവുകൾ, ഇതിനെക്കുറിച്ചൊക്കെ സാറിന് പറയാൻ ഒരുപാട് കാര്യമുണ്ട്. നമ്മുടെ കൂടെ സമാഗമത്തിൽ ഇരിക്കുന്ന ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, കെണൽ എസ് ഡിന്നി സാറാണ്. സാറിൻ്റെ ഈ അനുഭവങ്ങളൊക്കെ നമുക്കൊരു വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അപ്പം നമുക്ക് സമാഗമത്തിൽ ഒരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമായിരിക്കുകയാണ്. സാറിന് ഇഷ്ടമുള്ള ഒരു പാട്ടൊക്കെ നമുക്ക് കേട്ടിട്ട് തിരികെ വരാം, ഏതാണ്?
1: ആക്ഷൻ ഹീറോ ബിജുവിലെ നല്ലൊരു പാട്ടുണ്ട്, പൂക്കൾ എന്ന് പറയുന്നത്. അപ്പം അത് ആ പാട്ട് കേൾക്കാം.

0: Music with Radio Santhvanam 90.4 FM. തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് ശ്രീ കേണൽ എസ് ഡിന്നി സാറാണ്. നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഏകദേശം 20 വർഷത്തിലേറെയായി ഇൻഫൻട്രി ഓഫീസറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന് പറയാൻ നിരവധി കാര്യങ്ങളാണുള്ളത്. അതുപോലെ തന്നെ പുതുതായി നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക്, ഡിഫൻസിലേക്കൊക്കെ പോകാനുള്ള കുട്ടികൾക്ക് ആ ഒരു പാത്ത് നമുക്ക് എങ്ങനെ അത് ഗൈഡ് ചെയ്ത് അവരെ കൊണ്ടുപോകാം, ഏത് വഴിയിലൂടെ പോയാൽ നമുക്ക് ആർമിയിലേക്കൊക്കെ കയറാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ സാർ കുറേ അനുഭവങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാന വക്താവ് കൂടിയാണ് അദ്ദേഹം. സാർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉപദേശക സമിതിയിലേക്ക് സാർ ഈ അടുത്ത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിനെ കുറിച്ചൊക്കെയാണ്. അപ്പം ഞാൻ മുന്നേ ചോദിച്ചൊരു ചോദ്യം എന്താ വെച്ചാല്, സംഘടനാ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് പാർട്ടി ഏൽപ്പിച്ച കുറെ ചുമതലകളുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാന വക്താവാണ്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: അത് എന്നെ സംബന്ധിച്ചോളം ജീവിതത്തിൽ പല ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ വരും, അതൊരു ചുമതലയാണ്. അപ്പം ആർമിയിലായാലും ശരി, ഭാരതീയ ജനതാ പാർട്ടിയിലായാലും ശരി, ഒരു ചുമതല എന്നുള്ള നിലയിൽ വന്നൊരു കാര്യമാണ്. അപ്പൊ അത് ബിജെപിയുടെ സ്പോക്സ് പേഴ്സൺ അല്ലെങ്കിൽ വക്താവാകുക എന്ന് വെച്ചാൽ ഒരു അഭിമാനത്തിന്റെ കൂടെ ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ധാരാളം തെറ്റിദ്ധാരണകളും ധാരാളം വർഷ കാലാകാലങ്ങളിൽ ഓരോ രീതിയിലുള്ള നരേറ്റീവ്സ് ഇവിടെ ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗത്തുള്ള സത്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ചിന്തകൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ള നിലയിൽ പറയുക എന്നുള്ള വലിയൊരു ദൗത്യമാണ്. അപ്പൊ ആ ദൗത്യത്തിന്റെ ഭാഗമാകുക എന്ന് വെച്ച് അഗൈൻ ഒരു വലിയൊരു അഭിമാനമാണ്. കഴിവിന്റെ പരമാവധി നമ്മളത് ശ്രമിക്കുന്നുണ്ട്. എന്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ ഒരു എക്സ്ട്രീം വ്യൂസ് എടുക്കാത്ത ഒരാളാണ്. അതായത് നമുക്കങ്ങനെ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ഒരു മിതത്വം എല്ലാത്തിലും വേണം. അപ്പൊ ഏത് കാര്യമാണെങ്കിലും സംസാരിക്കുമ്പം കഴിയുന്നതും അഗൈൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ സത്യമായിരിക്കണം, മിതമായിരിക്കണം, ഹിതമായിരിക്കണം എന്ന് പറയുന്ന പോലെ അത് കഴിയുന്നത് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ചില സമയത്ത് ചിലപ്പം നമ്മളെല്ലാം സ്വാഭാവികമായിട്ട് ചിലപ്പം എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ പറ്റാറുണ്ട്. പക്ഷെ ഒരു വക്താവ് എന്നുള്ള നിലയിൽ നമ്മൾ മാക്സിമം സത്യങ്ങൾ, അതായത് മാക്സിമം സത്യം പറഞ്ഞാൽ സത്യം മാത്രമേ പറയാവൂ. പക്ഷെ ഞാൻ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ എല്ലാ സത്യങ്ങളും പുറത്തുനിന്ന് പറയാൻ പാടില്ല. കാരണം നമ്മളെ രാജ്യത്തിന്റെ അത് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ നമ്മൾ അത് എല്ലാ
0: സത്യങ്ങളും
1: എന്ന് വെച്ച് കള്ളം പറയേണ്ട ആവശ്യമില്ല, അസത്യം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാ സത്യവും നിങ്ങൾ പുറത്തു പറയേണ്ട കാര്യം, കാരണം അത് കേട്ട് നമ്മുടെ ശത്രു രാജ്യങ്ങൾ നമ്മൾക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയിലൊക്കെ പോകും. അതുകൊണ്ട് ആ ഒരു പോളിസി അല്ലാതെ കഴിയുന്നതും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ അവരെ മോശക്കാരനാക്കിയിട്ടുള്ള രീതിയിലുള്ളൊന്നും എനിക്ക് ആ രീതിയിലുള്ള ഒരു ശൈലിയല്ല. പക്ഷെ ഇത് വലിയൊരു ദൗത്യമാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ്. അതിന് വലിയ ഒരു എന്താ പറഞ്ഞ വലിയൊരു ഹാർഡ് വർക്ക് എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്.
0: വലിയൊരു മുഖം മൂടി ഒന്നും എടുത്തണിയാതെ ഒരു നേർ ചിന്തയിലൂടെ നേർ വഴിയിലൂടെ നമ്മളൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന കൃത്യമായി കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു മുഖമാണ് നമ്മൾ കാണുന്നത്. പാർട്ടി ഏൽപ്പിച്ച ഒരു സംസ്ഥാന വക്താവിന്റെ ചുമതലകളെ കൃത്യമായി നിർവഹിച്ചു പോകുന്നു എന്ന് അദ്ദേഹം ചാരിതാർത്ഥ്യത്തോടെയാണ് പറയുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ധർമ്മത്തെ നിലനിർത്തിയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് സാർ എടുത്തു പറയുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും ഒരു ആർമി ഓഫീസറാണ്, ഒരു കേണലാണ്. ആ വാക്കുകളൊക്കെ തന്നെ ഒരു പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് കേൾക്കുമ്പോഴും നമുക്കതൊരു സത്യത്തിൻ്റെ വാക്കുകളായി എന്നും ഭാരതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയുടെ ചിത്രമായി എന്നും നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം. നമുക്കിങ്ങനെ

0: പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് സേവ് അവർ നേഷൻ, മയക്കുമരുന്നിനും സാമൂഹിക തിന്മയ്ക്കുമൊക്കെ എതിരെ പോരാടുന്ന സംഘടന, അതിന്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്?
1: അത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞിട്ടുള്ളൊരു സമയത്ത് നമുക്കറിയാം, ഇപ്പം നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്നിൻ്റെ ഒരു ഇഷ്യൂ ആണ്, ലഹരിയുടെ ഒരു ഇഷ്യൂ ആണ്. അപ്പം അങ്ങനെ ഒരു സംഘടന, അതായത് രാജ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ സമൂഹത്തിന് മുന്നിൽ കാണിക്കുക, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരിക, സ്കൂൾ കുട്ടികൾ അല്ലാത്ത ഇത്, അതിനൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ സമുദായങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ് അതിനെ മാറ്റാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ളത്. നമ്മളെല്ലാവരും ഒരേ രാജ്യത്തിന്റെ മക്കളാണ്. നിങ്ങളെ മതം ഏതായാലും, നിങ്ങളുടെ ജാതി ഏതായാലും, നിങ്ങൾ ബാക്കി സാമ്പത്തികമായിട്ട് നിങ്ങൾ ഏത് ശ്രേണിയിൽ നിന്നാലും, നമ്മളെല്ലാവരും ഒറ്റ ഒരു രാജ്യത്തിലുള്ളവരാണ് എന്നുള്ളൊരു ബോധ്യം സൃഷ്ടിക്കാനും, അങ്ങനെയുള്ളൊരു സംഘടനയായിരുന്നു. വളരെ നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്നാൽ ഇനിയും ധാരാളം ചെയ്യണം എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധ്യം കൂടി എനിക്കതിനകത്തുണ്ട്.
0: സാറ്, സേവാഭാരതിയുടെ കൊല്ലം ജില്ലയുടെ പ്രസിഡന്റായിട്ട് കുറേ വർഷങ്ങളുണ്ടായിരുന്നു, ഒപ്പം ചാണക്യ ഫോറത്തിന്റെ മുൻ എഡിറ്റർ കൂടിയായിരുന്നു. അതിലൊക്കെ ഉപരി നമ്മുടെ ബാംഗ്ലൂരിലെ തക്ഷശില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സ്ട്രാറ്റജിക് സ്റ്റഡീസിൽ ഒരു കോഴ്സൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു ഈ സ്ട്രാറ്റജിക് സ്റ്റഡീസ് വരുമ്പം, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം ഫിൽ ഞാൻ ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസിൽ ചെയ്തിരുന്നു, മദ്രാസ് യൂണിവേഴ്സിറ്റി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ സ്ട്രാറ്റജിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു പാഷനാണ്. കാരണം നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം അതിന് അക്കാഡമിക് ആയിട്ട് നമ്മൾ കാണുമ്പം അതിന്റെ അക്കാഡമിക് ആയിട്ടുള്ള റിസർച്ചും അതിന് അക്കാഡമീഷ്യൻസ് എങ്ങനെയാണ് അതിന്റെ ഏത് പരിവേഷ കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പഠിക്കാനും വായിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഈ തക്ഷശില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങളൊരു കോഴ്സ് ചെയ്തത്. വളരെ നല്ലൊരു കോഴ്സ് ആയിരുന്നു അത്. അതും ധാരാളം എക്സ്പീരിയൻസ് തന്നു, ധാരാളം അംബാസിഡേഴ്സ്, ചൈനീസ് സ്പെഷ്യലിസ്റ്റ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ അറിവ് കിട്ടി. അപ്പൊ ഞാൻ കാണുന്നത് എന്നെ ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിലാണ്. എക്കാലത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള സോൾജർ സ്റ്റുഡന്റ്. അപ്പൊ ആ സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ ഡിഫൻസ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് കൂടാതെ ഇപ്പോൾ ഞാൻ ആക്ച്വലി പറഞ്ഞ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ BA ഫിലോസഫിക്കും ചേർന്നിട്ടുണ്ട്. BA ഫിലോസഫി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് പറഞ്ഞിട്ട്. അപ്പൊ അത് ആ കോഴ്സ് വന്ന സമയത്ത് എനിക്കത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ അതിനകത്ത് ചേർന്നു. ഇപ്പൊ അതൊരു 6th semester ഫൈനൽ സെമസ്റ്റർ ആയി. ഇതുവരെയുള്ള എല്ലാം ക്ലിയർ ചെയ്ത് അങ്ങനെ പോയി. അതും നല്ലൊരു അറിവാണ്. അപ്പൊ ഫിസിക്സിൽ നിന്ന് ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് പിന്നെ ഇപ്പൊ ഫിലോസഫിയിലേക്ക്. അപ്പൊ അതുകൊണ്ട് അതൊരു ആജീവനകാലം ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ കാണാൻ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് മാഡം. അത്
0: സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ പാർട്ടിയിലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ, പിന്നെ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ അസസ് ചെയ്ത് പോകണം, അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഈ ഒരു ഇത്രയും സേവനം അനുഷ്ഠിച്ചു, ഇന്റർനാഷണൽ റിലേഷൻസ് ഒരുപാട് ഉണ്ടാകാം. കാരണം ഒരുപാട് ഇടങ്ങളിൽ നമ്മുടെ ഭാരതത്തിന്റെ ഒരു പ്രതിനിധിയായി പങ്കെടുക്കേണ്ടി വരുന്നു. അതൊക്കെ തന്നെ നിലനിർത്തുമ്പോൾ തന്നെ ആ ബന്ധങ്ങളൊക്കെ തന്നെ ഇപ്പോഴും സൂക്ഷിച്ചു കൊണ്ടുപോകാറുണ്ടോ?
1: തീർച്ചയായിട്ടും. ഇപ്പം ഞാനിപ്പം നേരത്തെ പറഞ്ഞ പോലെ ചാണക്യ ഫോറത്തിന്റെ എഡിറ്റർ ആയിരുന്നു. അപ്പൊ ആദ്യം ഞങ്ങൾ ആ ചാണക്യ ഫോറം വരാൻ കാരണം തന്നെ, അത് പലർക്കും ചിലപ്പോൾ അറിയായിരിക്കും, മേജർ ഗൗരവ് അറിയാന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഡിഫൻസ് അനലിസ്റ്റ് ആണ്, ഡൽഹി ബേസ്ഡ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ടീമായിരുന്നു അത്. ആ ടീമിൽ ഞാൻ അഗൈൻ ഈ എഡിറ്റർ ആയിരുന്നു. നമ്മൾ ആർട്ടിക്കിൾസിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ, അതിനെ എങ്ങനെയാണ് വരേണ്ടുള്ള, ഏതൊക്കെ ആർട്ടിക്കിൾസ് വരണം, അതിനെ കുറിച്ചുള്ള ഫുൾ ഉത്തരവാദിത്വം എനിക്കായിരുന്നു. അപ്പൊ ആ ചൈന ഇഷ്യൂ വന്ന സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സൈഡ് ഓഫ് സ്റ്റോറി, അതായത് നമ്മുടെ പക്ഷം പറയാൻ വേണ്ടി കൂടി ആളുകൾ വേണം എന്നുള്ള നിലയിലാണ് അത് ആക്ച്വലി വന്നത്. അപ്പൊ അത് ആ സമയത്ത് വലിയ സക്സസ്ഫുൾ ആയിരുന്നു. കാരണം നമ്മുടെ പക്ഷം, ഭാരതത്തിന്റെ പക്ഷം എന്താണെന്ന് ലോകത്തെ വിളിച്ച് പറയാനുള്ള ഒരു ഫോറം ആയിട്ട് അത് മാറിയിരുന്നു. അതുപോലെ തന്നെ മാഡം നേരത്തെ ചോദിച്ച പോലെ ഇന്റർനാഷണൽ റിലേഷൻസിൽ, ഇപ്പൊ ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് UAE നടന്ന ഒരു കോൺഫറൻസിൽ എനിക്ക് പങ്കുചേരാൻ പറ്റി. അത് ഇന്ത്യ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതായിരുന്നു. അവിടെയും നമ്മളൊരു ഡെലിഗേറ്റ് ആയിട്ട് പോയിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ചെല്ലുമ്പം ഈ ബന്ധങ്ങളെല്ലാം നമ്മൾ സൂക്ഷിക്കുകയും അവരുമായിട്ട് ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട്, ഇപ്പം TP ശ്രീനിവാസൻ സാറാണ് അംബാസിഡർ, TP അദ്ദേഹമൊക്കെ ഇത്രയും സീനിയർ ആയിട്ടുള്ള അംബാസിഡറാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സാർ ഇതിന്റെ ഒപ്പീനിയൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം നമുക്ക് പറഞ്ഞു ഇതാണ് അതിന്റെ വേറൊരു വശം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറഞ്ഞ ഒരു ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീഷണർ എന്നുള്ള നിലയിൽ നമുക്കത് ഒരു കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ നോളജ് ആണെന്ന് വേണമെങ്കിൽ പറയാം.
0: സാറേ, നമുക്ക് കുറെ കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. സാറിന് ഇഷ്ടമുള്ളൊരു പാട്ട്?
1: എനിക്ക് ചിത്ര ചേച്ചിയും എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടുകാരിയാണ്. ആ ചേച്ചിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള അതിവൻ സിനിമയിൽ ശ്യാമമേഘമേനി ആ ഒരു പാട്ട്,
0: നമുക്ക് ആ പാട്ടൊക്കെ ഒന്ന് കേൾക്കാം. സമാഗമം ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങളോടൊപ്പം ഇത്രയും

നേരം കൂടെ ഉണ്ടായിരുന്ന ഞാൻ രജനി ഗിരീഷാണ്. സമാഗമത്തിൽ നമുക്ക് കേണൽ എസ് ഡിന്നി സാറ് നിരവധി അനുഭവങ്ങൾ അടുത്ത ആഴ്ചയിൽ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതാണ്. ഒപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവരെയും അടുത്ത ആഴ്ചയിലെ സമാഗമത്തിലേക്ക് നിങ്ങളുടെ ഒക്കെ പ്രിയങ്കരനായ കേണൽ എസ് ഡിന്നി സാറിന്റെ വാക്കുകൾ കേൾക്കാനായി ഞാൻ ക്ഷണിക്കുകയാണ്. സമാഗമം ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഞാൻ രജനി ഗിരീഷ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
3: പറക്കുകയായിരുന്നു.
2: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
5: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
4: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
5: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
6: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM-ഉം ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.
6: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
7: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
6: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
7: 8848558785.
6: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.

0: നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% ശതമാനവും നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: ആത്മസമ്മാൻ ബഡ് ജാതാ വോ അപ്നാ വർത്തമാൻ സുധാർനേ കേ സാത് ഹി ബെഹതർ ഭവിഷ്യ കേ ബാരേ മേ സോച്നേ ലഗ്താ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.
1: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-714, മൊബൈൽ 9444-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-714, മൊബൈൽ 9444-20-27-60.
1: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കേ മാധ്യമ സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡെണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീകിക്ക് 90.4 FM 2026.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
4: 21st സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയേ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
5: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
6: റേഡിയോ സാന്ത്വനം 90.4 FM ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
7: ഹൃദയത്തിന്റെ ജാലകങ്ങൾ നാം തുറന്നിടണം. പതിയെ കടന്നുവരുന്ന പ്രകാശകിരണങ്ങൾ ഹൃദയത്തിൽ തട്ടി മഴവില്ലിന്റെ വർണ്ണങ്ങൾ പോലെ ജാലകങ്ങൾ കടന്ന് സഞ്ചരിക്കട്ടെ. സ്വാന്തനമായും ദയയായും പ്രണയമായും സ്നേഹമായും അത് ലോകമെങ്ങും പടർന്നു പിടിക്കട്ടെ. ഏറ്റവും മനോഹരമായ കാഴ്ചകൾ തുറന്നിട്ട ഹൃദയ ജാലകങ്ങളിലൂടെ നമുക്ക് ഒരുമിച്ച് കാണാം. റേഡിയോ സാന്തനം 90.4 FM കേൾക്കാം നാടകം ഹൃദയ ജാലകം.
8: ടീച്ചറേ, ടീച്ചറേ.
9: ദേ സുധീട്ടാ, ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ ടീച്ചറേ നിങ്ങൾ വിളിക്കരുതെന്ന്.
8: ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ടീച്ചറേ വിളിക്കൂ.
9: ഇതെന്താ ഇവിടെ
8: നിന്നെ നോക്കി നിന്നല്ലേ?
9: വലിയ പണിക്കാരൊക്കെ പോയോ? ഈ സമയത്ത് സുധീട്ടനെ ഇങ്ങനെ കാണാറില്ലല്ലോ.
8: സീത ടീച്ചറേ, നല്ല മഴക്കോളുണ്ടല്ലോ. രാത്രി മഴയങ്ങണം പെയ്താ നമ്മുടെ ഈ തോട്ടിൽ വെള്ളം കയറുമല്ലോ. നല്ല പെടക്കണ മീൻ പിടിക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് വലയിട്ട് വെക്കാൻ വന്നതാണേ.
9: എന്നിട്ട് എവിടെ? ഉണ്ടല്ലോ.
8: ദൂരെ നിന്ന് നീ വരുന്നത് ഞാൻ കണ്ടു. അപ്പൊ കരുതി ഒരുമിച്ച് പോവാന്ന്.
9: അയ്യോ, ദേ മഴ പെയ്യാൻ തുടങ്ങി.
8: ഒന്ന് വേഗം നടക്ക് ടീച്ചറേ. കഷ്ടം, കാത്തു നിൽക്കാതെ അങ്ങ് പോയാ മതിയായിരുന്നു. വേഗം ഒന്ന് അനങ്ങി നടക്കണ്ട ടീച്ചറേ. ടീച്ചറേ, നമ്മുടെ രാമേട്ടനല്ലേ അത്? ഓയ് രാമേട്ടാ, ആ കൊട ഇങ്ങ് തന്നെ. നമ്മളൊക്കെ തീ കുരുത്തവരാ, പക്ഷേ ഈ സീത ടീച്ചർ ഉണ്ടല്ലോ, അങ്ങനെയല്ലോ. ഇതാ കൂട നനയണ്ട.
9: കളിയാക്കിയതല്ലേ?
8: അല്ല ടീച്ചറേ, നാളെ പനി പിടിച്ച് കിടന്നാലേ ആര് നോക്കാനാ? വീട്ടിലെ കാര്യങ്ങളെല്ലാം ടീച്ചറുടെ തലയിലല്ലേ. നിന്ന എന്നെ ഇങ്ങനെ ഒരവസ്ഥയെ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. മനുഷ്യർ ഒരുപാട് ആഗ്രഹിക്കുന്നു, പക്ഷേ ദൈവം മറ്റൊന്ന് വിധിക്കുന്നു.
9: മഴ കുറഞ്ഞല്ലോ.
8: ടീച്ചറേ, ചെലവുണ്ട് കേട്ടോ.
9: സുധീട്ടിന്റെ പേര് വിളിച്ചാ മതി, ടീച്ചറെന്ന് വിളിക്കല്ലേ.
8: ടീച്ചറെ ടീച്ചറെ എന്നല്ലാതെ പിന്നെ മാഷേന്ന് വിളിക്കാൻ പറ്റൂ. ആ പ്രസാദം ഇങ്ങനെ തന്നെ
9: കുളിച്ചോ, അതിനെ കണ്ടിട്ട് തോന്നില്ലല്ലോ.
8: ഓ, ഇങ്ങത്താ, ഞാൻ തൊട്ടോളാം. എന്തായാലും ടി ടി സിക്ക് പോയത് കൊണ്ട് ഇയാള് ടീച്ചറായി. ഞാൻ പോവുക, പാലിനിയും കൊടുക്കാനുണ്ട്. ഇനി ചെലവ് അത് മറക്കണ്ട കേട്ടോ.
9: ഇല്ലേ, ഡിഗ്രിക്ക് തോറ്റെന്ന് കരുതി പഠിത്തം ഉപേക്ഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒന്നുകൂടി ശ്രമിച്ചിരുന്നെങ്കില് ഡിഗ്രി കിട്ടിയേനെ. കൃഷി മതിയും തീരുമാനിച്ചിട്ടല്ലേ.
8: അവൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം എനിക്കെന്താ ഒരു കുറവ്? സുന്ദരൻ, സുമുഖൻ.

0: ഇനി ലേറ്റാവുന്നത് ശരിയല്ല. ഇപ്പൊ തന്നെ അവളെ വീട്ടിൽ ചെന്ന് പറഞ്ഞില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുത്തൻ അവളെ കെട്ടിക്കൊണ്ടു പോകും.
1: സുധി, സുധി അല്ലേ അത്? നീ എന്താ കേറാതെ പോകുന്നത്? ഇനി വാടാ മോനെ. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് സുധി, എന്റെ മോനെ പോലെ തന്നെയാണ്. സീതയും സുധിയും ചെറുപ്പം തൊട്ടേ കൂട്ടുകാരാട്ടോ. ഇവനാ ഞങ്ങൾക്ക് എന്ത് സഹായത്തിനുമുള്ളത്, ഒരേ ഒരു ആൺതരി. എടാ മോനെ, സുധി ഇവര് സീതയെ പെണ്ണുകാണാൻ വന്നതാ. ദാ ഇതാണ് ചെക്കൻ, ഇത് അച്ഛൻ, ഇതമ്മ, ഇത് അമ്മാവൻ. ചെക്കൻ അധ്യാപകനാണ് കേട്ടോ.
2: ദുഃഖത്താൽ സുധി ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ മനസ്സുകൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു.
0: അവളവിടെ സീതേ, അല്ല ഞാനെന്തിനാ അവളെ വിളിക്കുന്നത്? സ്നേഹം അത് എനിക്ക് മാത്രമല്ലേ, അവൾക്ക് അവൾക്ക് എന്നോടൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം സ്നേഹിച്ചു. എന്തിനാ ഇങ്ങനെ, അല്ലെങ്കിൽ എന്തിനാ ഞാനിങ്ങനെ വിഷമിക്കുന്നത്? അവൾ അങ്ങനെ എന്നോടൊന്ന് കാണിച്ചിരുന്നില്ലല്ലോ.
3: സുധിയേട്ടാ, കണ്ട ഭാവമില്ലല്ലോ, എന്തു പറ്റി? എങ്ങോട്ടെങ്കിലും പോയിരുന്നോ? ഒരാഴ്ചയായിട്ട് കണ്ടതേയില്ല.
0: ചെറിയൊരു പനിയായിരുന്നു.
3: എന്റെ കല്യാണം?
0: ഞാൻ വന്നിരുന്നു ഒന്ന്. കല്യാണം അത് പെട്ടെന്നുണ്ടാവുമോ?
3: അച്ഛനെന്തോ പേടിയാണ്. അവര് വയസ്സായില്ലേ, അവർക്ക് പെട്ടെന്ന് എന്റെ കല്യാണം നടത്തണമെന്ന് വാശിയില്ല.
0: ഇയാൾക്ക് ഇഷ്ടമായോ?
3: അങ്ങനെ ചോദിച്ചാ അച്ഛന്റെ ഇഷ്ടം, അത്രേ ഉള്ളൂ.
0: അപ്പൊ നിനക്ക് ഇഷ്ടമായില്ലേ?
3: സുധിയേട്ടാ, ഞാൻ വിവാഹത്തെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേയില്ല. വീടും അച്ഛനും അമ്മയും അത്രേ ഉള്ളൂ എനിക്ക്. അറിയാലോ, അച്ഛന് ജോലി ചെയ്യാനൊന്നും കഴിയില്ല, എല്ലാം അവതാളത്തിലാ. വിധി ഇതാണെങ്കിൽ പിന്നെ
0: എല്ലാം വിധിക്ക് വിട്ടുകൊടുത്ത് ഒടുവില് വിധിയെ പഴിച്ച് കഴിയേണ്ടി വരും.
3: ഞാൻ പോവുക.
4: സീത, എന്താണ് ആകെ ടെൻഷനാണല്ലോ. കല്യാണമാകുമ്പോൾ സാധാരണ എല്ലാവരും ഹാപ്പി ആവാറാ പതിവ്.
3: ഞാൻ അത്ര ഓക്കെയല്ല ടീച്ചറെ, മനസ്സുകൊണ്ട് ഒട്ടും പ്രിപ്പയർഡ് അല്ല.
4: ഇത് ഏറ്റവും വലിയ കാര്യമാണ് സീതേ. വിവാഹം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആലോചിച്ച് ചിന്തിച്ച് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ.
3: ഞാൻ അച്ഛൻ്റെ ഇഷ്ടങ്ങളാണ് നോക്കിയിട്ടുള്ളത്. എൻ്റെ ഇഷ്ടം അതാരാണ് മനസ്സിലാക്കിയിട്ടുള്ളത്?
4: മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണ നീ. സീതേ, പിന്നെ നീ സങ്കടപ്പെടേണ്ടി വരും കേട്ടോ.
3: എന്റെ സങ്കടം? ടീച്ചർക്ക് ഈ അവർ ഫ്രീ ആണോ?
4: അല്ലടോ, 7th B അവർ.
1: മോളെ, സീതേ എന്താ നീ മിണ്ടാതെ പോകുന്നത്?
3: അയ്യോ അയ്യോ ചേച്ചി, ഞാൻ കണ്ടില്ല, ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പോ ജോലിക്ക് പോകുന്നില്ലേ? മക്കളെവിടെ?
1: എന്റെ വിശേഷം ഇവിടെ നിൽക്കട്ടെ. നിന്റെ കല്യാണത്തിന്റെ കാര്യമൊക്കെ ഞങ്ങളാരും അറിഞ്ഞില്ലെന്നാണോ? ഇന്നാ ദേവകിയമ്മ പറഞ്ഞപ്പോഴാ. എന്തോ ജാതക ചേർച്ച ഇല്ല എന്നൊക്കെ പറയുന്നല്ലോ.
3: ആണോ? ഞാൻ അറിഞ്ഞില്ല സുനിൽ ചേച്ചി. വീട്ടിലേക്ക് ചെല്ലട്ടെ. കല്യാണത്തിന്റെ കാര്യമെല്ലാം അച്ഛൻ്റെ അമ്മയുടെ തീരുമാനങ്ങളാ, എനിക്കൊന്നും അറിയില്ല.
1: നീ എങ്ങോട്ടായി ഓടുന്നത്? ഞാൻ പറയുന്നതൊന്ന് കേൾക്കു കുഞ്ഞേ. നിനക്ക് സുധിയോട് ഇഷ്ടമില്ലേ? മനസ്സിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞാൽ നിനക്കൊരാശ്വാസം കിട്ടും. വിവാഹമൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലുതാണ് കേട്ടോ. ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ നീറി കാലങ്ങൾ കഴിച്ചു കൂട്ടേണ്ടി വരും. എൻ്റെ അനുഭവം അതാ മോളെ. ജീവിച്ചു തുടങ്ങുമ്പോഴായിരിക്കും യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാതെ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുക.
3: ചേച്ചി, ചേച്ചി എന്താ പറയുന്നേ? എനിക്ക് സുധിയേട്ടനോട് അങ്ങനെയൊന്നുമില്ല.
1: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അതൊട്ട് തുറന്നു പറയുന്നതും ഇല്ല. കുട്ടിക്കാലം തൊട്ടേ ഞാൻ കാണുന്നതല്ലേ കുട്ടി. നിന്റെ കല്യാണമാണെന്നറിഞ്ഞ് സുധി ഉരുക്കി നടക്കുകയായിരുന്നു. ഇതൊക്കെ കണ്ട ഞങ്ങൾക്ക് മനസ്സിലാകും കുട്ടി.
3: വേണ്ട ചേച്ചി, ചേച്ചി ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട, ഞാൻ പോവാ.
5: നിങ്ങളുടെ കല്യാണം ഒന്നും ശരിയാവാത്തത് എന്താ? എനിക്കിതൊക്കെ ആലോചിക്കുമ്പോഴാണ്

0: ഇതൊന്നും വേണ്ടായിരുന്നു. സുധിയേട്ടൻ പണ്ട് തന്ന വളകളൊന്നും ഞാൻ ഇട്ടതേ ഇല്ലല്ലോ. പക്ഷേ ഇപ്പോഴും അവയെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഓർക്കും അതൊക്കെ എടുത്ത് ആർക്കെങ്കിലും കൊടുത്താലോ എന്ന്. ഏയ്, ഇത് എനിക്ക് മാത്രമുള്ളതാണെന്ന് പിന്നെ ഞാൻ ചിന്തിക്കും. അങ്ങനെ ഓരോ തവണയും സുധിയേട്ടൻ തരുന്ന വളകൾ ഞാനെൻ്റെ മേശവലിപ്പിൽ നിറച്ചു വയ്ക്കും.
1: സീത, എന്താ എന്താ ഇത്ര പിറുപിറുക്കാൻ? കിളി പോയോ?
0: അത് പിന്നെ ഞാൻ ക്ലാസ്സിലാണെന്ന് വിചാരിച്ചു.
1: കള്ളം പറയാനൊക്കെ അറിയാല്ലേ, പറയാനുള്ളത് തുറന്നു പറയണം. സീത, എന്തിനാ എല്ലാം മനസ്സിലൊളിക്കുന്നത്? നമ്മളോട് തന്നെ ചെയ്യുന്ന തെറ്റല്ലേ ഇത്?
0: നല്ല ആളാ ഉപദേശിക്കുന്നത്. സോള ചേച്ചി എന്നോട് എല്ലാം പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. സ്നേഹം മനസ്സിലൊളിപ്പിച്ചു വെക്കാൻ നല്ല കഴിവുണ്ടല്ലേ.
1: നിർത്ത് നിർത്ത്, ഇനി പുറകിലോട്ടൊന്നും പോണ്ട. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. കണ്ണുകൾ അടച്ച് ചെവി കൂർപ്പിച്ച് നിശബ്ദയായിട്ട് നീ ഒന്ന് നിന്നേ. പ്രകൃതി മന്ത്രിക്കുന്ന ഓരോ മൂളലിലും പ്രണയത്തിൻ്റെ ഈണവും സ്വാദും മണവും എല്ലാം ഉണ്ട്. നിനക്ക് എന്നെയും മനസ്സിലാക്കാൻ കഴിയും.
0: ഇപ്പൊ ആരാ സാഹിത്യം പറയുന്നേ? ഇനി ജോലി ഒന്നും ഇല്ലേ? സമയം കളയാതെ ഒന്ന് പോയേ.
1: ഓ, ഞാൻ പോക്കോളാം. പക്ഷേ അമ്മയും കുട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇനി ഒന്നും എനിക്ക് നഷ്ടമായിക്കൂടാ. സീതേ, ഞാൻ വരും കേട്ടോ.
2: ഹൃദയജാലകം എന്ന റേഡിയോ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. ശബ്ദം നൽകിയവർ സുധി, അബി, സീത, കൃഷ്ണ ബിജു, അമ്മ ബീന ഗുവയര, അച്ഛൻ റയാൻ ടൈറ്റസ്, ടീച്ചർ കാവ്യ, സുമതി ബീന ഗുവയര, അവതരണം ശരവൺ, സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല, ആശയം ആവിഷ്കാരം കാവ്യ, സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇന്ന് June 15 വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ, അതായത് ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനം. മുതിർന്ന പൗരന്മാർ നേരിടുന്ന പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും June 15 ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ: വയോധികർ നേരിടുന്ന വിവിധ തരത്തിലുള്ള അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹത്തെ ഓർമ്മിപ്പിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും ഈ ദിനം ലക്ഷ്യമിടുന്നു. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ, മുതിർന്നവരെ ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക, അവഗണിക്കുക എന്നിവ, സാമ്പത്തിക ചൂഷണം, അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പണവും സ്വത്തും കൈക്കലാക്കുക, അവഗണന, അടിസ്ഥാനപരമായ മരുന്നുകൾ, ഭക്ഷണം, പാർപ്പിടം എന്നിവ നിഷേധിക്കുക. 2006 ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് എൽഡർ അബ്യൂസ് INPEA ആണ് ഈ ദിനാചരണത്തിന് തുടക്കമിട്ടത്. തുടർന്ന് 2011 ഡിസംബറിലെ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിലൂടെ ഇതൊരു അന്താരാഷ്ട്ര ദിനാചരണമായി അംഗീകരിക്കപ്പെട്ടു. സമൂഹത്തിൽ വയോജനങ്ങളുടെ അന്തസ് ഉറപ്പാക്കാനും അവർ അർഹിക്കുന്ന സ്നേഹവും സംരക്ഷണവും നൽകാനും ഈ ദിനാചരണം ഓർമ്മിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഇന്നല്ലോ പുത്തിരുനാൾ, മകം പിറന്നൊരു മങ്ങ

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: You're listening an entertainment world. Radio Santhanam 90.4 FM. Tune.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു

0: മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
1: നോർത്ത് ഈസ്റ്റ്
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ,

0: കിക്ക് 90.4 FM 2026.
1: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മെയിൽ വിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഭാരത് സോളർ പവർ ഭാരത് ദുനിയാക്കെ ടോപ്പ് 5 ദേശമേ ആഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 वर्ष विश्वास विकसन जनक्षेम

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
2: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് लोगों तक पानी पहुंचाने का ही नहीं है, ये डिसेंट्रलाइजेशन का, विकेंद्रीकरण का उसका भी एक बहुत बड़ा मूवमेंट है. ये विलेज ड्रिवन, विमेन ड्रिवन मूवमेंट है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
3: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
2: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
3: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
4: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.
4: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ച് ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
5: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
4: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
5: 8848558785.
4: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങൾ

0: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-714, മൊബൈൽ 9446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-714, മൊബൈൽ 9446-20-27-60.
1: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ജനപഥം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജിജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM.

0: കഥാപഥം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്ന് ശ്രോതാക്കളോടൊപ്പം വിശിഷ്ട അതിഥിയായി നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത് കൊല്ലത്തിന്റെ ബഹുമാന്യായ പ്രിയപ്പെട്ട മേയർ ശ്രീ എ കെ ഹഫീസ് ആണ്. സർ, സ്വാഗതം റേഡിയോ സാന്ത്വനത്തിലേക്ക്. എനിക്ക് തോന്നുന്നു റേഡിയോ സാന്ത്വനത്തിൽ ആദ്യമായിട്ടാണ് അങ്ങ് ഇതുവരെ, ഇതിനു മുമ്പ് ഒരു പരിപാടിക്കൊക്കെ നമ്മൾ വരാൻ തീരുമാനിച്ചിരുന്നെങ്കിലും വരാൻ പറ്റിയില്ല. ഏതായാലും അങ്ങ് മേയറായിട്ട് തന്നെ, അത് മേയറാവുന്നതിന് മുമ്പായിരുന്നു, മേയറായിട്ട് തന്നെ അങ്ങ് ഇവിടെ സ്വാഗതം ചെയ്യാനും അങ്ങേയും അല്പനേരം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. അങ്ങ് കൊല്ലം സ്വദേശി തന്നെയാണ്, കൊല്ലത്ത് തന്നെ ജനിച്ച ആളാണെന്നറിയാം. അപ്പോൾ അങ്ങയുടെ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടി, ആരാണ് മാതാപിതാക്കളെ കുറിച്ച് കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം.
1: ശരി, ഞാൻ ജനിച്ചതും വളർന്നതും തുണക്കം എന്ന് പറയുന്നത് കൊല്ലം നഗരത്തിലെ ജോനകപ്പുറം എന്ന് പറയുന്ന ഒരു തീരപ്രദേശത്താണ്. അവിടെയാണ് എൻ്റെ അച്ഛനും അച്ഛൻ്റെ വാപ്പയും വാപ്പയുടെ വന്നെങ്കിൽ പിതാവിൻ്റെ വാപ്പയും ഒക്കെ താമസിച്ച് വളർന്നതൊക്കെ അവിടുന്ന്. അപ്പം ഞാൻ ശരിക്കും എൽ പി സ്കൂൾ, യു പി സ്കൂളൊക്കെ പഠിച്ചത് മുഹമ്മദ് സ്കൂൾ എന്ന് പറഞ്ഞ ജോനകപ്പുറം സ്കൂളിലാണ്. അതിനുശേഷമാണ് ഞാൻ സെൻട്രൽ അലോഷ്യസ് ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ പഠിത്തം ആരംഭിച്ചിട്ടുള്ളത്. അപ്പം അതിനുശേഷം കൊല്ലം എസ് എൻ കോളേജിൽ നിന്നാണ് ഞാൻ പ്രീ ഡിഗ്രി, ബി കോം, എം കോം ഏഴ് വർഷവും കൊല്ലം എസ് എൻ കോളേജിലാണ് കോളേജ് ലൈഫ് തുടങ്ങിയിട്ടുള്ളത്. അതിൽ ശരിക്കും പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ആരംഭിച്ച ആദ്യത്തെ ദിവസം തന്നെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് വന്ന ഒരാളാണ് ഞാൻ. സാധാരണ പലപ്പോഴും ഭംഗി വാക്കിന് സൂചിപ്പിക്കാറുണ്ട്, പക്ഷേ ഇതങ്ങനെയല്ല. ക്ലാസ് തുടങ്ങിയത് ഫസ്റ്റ് ഡേ നമുക്ക് സാധാരണഗതിയിൽ ടൈം ടേബിൾ കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ പിറ്റേ ദിവസമാണല്ലോ ഫുൾ ടൈം ക്ലാസ് ആരംഭിക്കുന്നത്. ഫുൾ ടൈം ക്ലാസ് ആരംഭിച്ച ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരിക്കുമ്പോൾ തന്നെ ഞാനൊരു കെ എസ് യു മെമ്പർഷിപ്പ് എടുത്ത് തുടങ്ങിയതാണ്.
0: അല്ല,
1: അങ്ങനെ എനിക്ക് ശരിക്കും എൻ്റെ പിതാവ് ഒരു ബിസിനസ്സുകാരനാണ്. പിതാവും പിതാവിൻ്റെ വാപ്പയും ഒക്കെ ചെറുപ്രായത്തിൽ അവരൊക്കെ വളരെ പാരമ്പര്യമായി ബിസിനസ് രംഗത്ത് നിൽക്കുന്നവരാണ്. പക്ഷേ എൻ്റെ മദർ, എൻ്റെ ഉമ്മയും കോട്ടയത്തുകാരിയാണ്. ഉമ്മയുടെ കുടുംബമൊക്കെ കോൺഗ്രസ് അനുഭാവികൾ, നേതൃത്വ രംഗത്തൊന്നുമില്ല, അവരൊക്കെ കോൺഗ്രസ് അനുഭാവികളാണ്. വാപ്പയും കോൺഗ്രസ് അനുഭാവിയാണ്, കാരണം വാപ്പയുടെ എ റഹീമിനൊക്കെ അടുത്ത് ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്, കുടുംബ ബന്ധങ്ങളുള്ളവരാണ്. അതുകൊണ്ടൊന്നും അല്ല ഞാൻ യഥാർത്ഥത്തിൽ, ഞാൻ സംഘടനാപരമായി കോൺഗ്രസിനോട് എനിക്കൊരു ആഭിമുഖ്യം തോന്നിയത് ഞാൻ കോളേജിൽ സെൻട്രൽ ഓഫീസിൽ പഠിക്കുമ്പോഴാണ്. ഈ 67 കാലയളവിൽ ഈ ഭക്ഷ്യക്ഷാമം വന്നപ്പോൾ വലിയ സമരം നടക്കുകയും അന്ന് ആ ഭക്ഷ്യക്ഷാമ സമരം എന്ന് പറഞ്ഞാൽ വലിയ തീവ്രതയുള്ള സമരമാണ്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കോളേജുകളിൽ നിന്നൊക്കെ കുട്ടികൾ ഇറങ്ങി എല്ലാ ഗോഡൗണുകൾ വരെ ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് എൻ്റെ ഞാനിങ്ങനെ കേൾക്കുന്നത് അന്ന് കാറിൽ ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകും. അപ്പോൾ അതിന് ശരിക്കും ആ കാറിൽ അനൗൺസ് ചെയ്യുമ്പോൾ കൊട്ടാര ഗോപാലകൃഷ്ണനും വയലാർ രവി, ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം ഉയർത്തി.
0: കൊട്ടഗോപാലകൃഷ്ണൻ അന്നത്തെ കാലത്ത് കൊല്ലത്തെ
1: ഏറ്റവും വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് അന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് കൊട്ടഗോപാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക വികാരമാണ്. അപ്പോൾ കൊട്ടഗോപാലകൃഷ്ണൻ കാണാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷേ കൊട്ടഗോപാലകൃഷ്ണൻ ചിറ്റാർ രാജൻ എന്നൊക്കെ പറഞ്ഞാണ് അന്നത്തെ കൊല്ലത്തെ നഗരത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ കെ എസ് രംഗത്ത്. അപ്പോൾ അവരെയൊക്കെ വിമൻസ് നമ്മുടെ ഫാത്തിമ കോളേജിൻ്റെ മുന്നിലിട്ട് പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചുവെന്നും അതിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം ഒക്കെ ഉയർത്തി കാറിലൂടെ തന്നെ ഇങ്ങനെ പ്രചരണ വാഹനം പോകുന്ന കേട്ടപ്പോൾ എൻ്റെ അങ്ങനെയാണ് എൻ്റെ മനസ്സിലേക്ക് ശരിക്കും പറഞ്ഞാൽ കെ എസ് യുവിനോടുള്ള താല്പര്യം തോന്നി തുടങ്ങിയത്.
0: അല്ല, ഈ കൊല്ലം എസ് എൻ കോളേജ് അന്നത്തെ കാലത്ത് അഞ്ച് പിൽക്കാലത്തും എസ് എഫ് ഐയുടെ വലിയൊരു ഉരുക്കു കോട്ടയെന്നായിരുന്നു അറിയപ്പെടുന്നിരുന്നത്. അതിനകത്ത് വളരെ ഒന്ന് രണ്ട് പേര് മാത്രമേ കൊല്ലത്ത് ചെയർമാൻമാരായിട്ടുള്ളൂ കെ എസ് യുവിന്റെ.
1: അപ്പം ആ കാലഘട്ടത്തിൽ ചിറ്റാർ രാജൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ കോളേജിൽ ചെന്ന ദിവസം തന്നെ ആദ്യം ഞാൻ പറയുന്നത് മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ ദിവസം എൻ്റെ ഒരു ആഗ്രഹം ഈ ഉച്ചയ്ക്ക് നമ്മുടെ ഈ ടൈം ടേബിളൊക്കെ തന്ന് ക്ലാസ് വിടുമല്ലോ, വിട്ടതിന് ശേഷം അന്ന് സെക്കൻഡ് എം എ പൊളിറ്റിക്സിന് പഠിക്കുകയാണ് ചിറ്റാർ രാജൻ. ഏറ്റവും കാണാൻ അതിസുന്ദരനാണ് ചിറ്റാർ രാജൻ, അതിസുന്ദരനാണ്, നല്ല വെളുത്ത് നല്ല സൗന്ദര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ഞാൻ അന്വേഷിച്ചപ്പം സെക്കൻഡ് എം എ പൊളിറ്റിക്സിലാണ് പഠിക്കുന്നത്. പൊളിറ്റിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അന്വേഷിച്ചപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എത്രയും ഇതിൻ്റെ കൊച്ചുകുട്ടിയാണല്ലോ ശരിക്കും പിടികിരിക്ക് വന്ന് കയറുന്ന ആദ്യത്തെ ഒരു ദിവസവും ഇത്രയും വലിയൊരു കോളേജ് ക്യാമ്പസ്, അന്ന് ഈ ക്വാഡ്രാങ്കുലർ പണി പൂർത്തീകരിച്ചിട്ടില്ല,
0: 15-16 വയസ്സേ ഉള്ളൂ,
1: അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ നടന്ന് ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിന് ദൂരെ നിന്ന് കണ്ടു ക്ലാസ്സിലിരിക്കുന്നത്. അങ്ങനെ അത് ആ ശരിക്കും അതൊക്കെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. പിന്നെ അദ്ദേഹവുമായിട്ട് അടുക്കാൻ കഴിഞ്ഞു, അതൊക്കെയാണ് വലിയൊരു ഭാഗ്യമായിട്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനൊക്കെ ഒരു സാഹചര്യം ഒരുക്കിയത് തേവള്ളിയിലുണ്ടായിരുന്ന ഒരു ബാലഗോപാൽ ഉണ്ടായിരുന്നു, ബാലൻ, പിന്നെ അദ്ദേഹം മരിച്ചുപോയി. അപ്പം ആ ബാലനാണ് ഇടയിൽ ഒരു ശരിക്കും ഒരു മധ്യസ്ഥൻ എന്ന പോലെ, അല്ലെങ്കിൽ മധ്യ

0: വൃത്തിയായിട്ട് നിന്ന് എന്നെ ചിറ്റാർ രാജനുമായിട്ട് അടുക്കാനും സംസാരിക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ശരിക്കും ഞാൻ KSU ജില്ലാ നേതൃത്വത്തിലേക്ക് വരാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ കൊല്ലം SN കോളേജിൽ. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് അന്നത്തെ കൊല്ലത്തെ കാലഘട്ടവും അന്നത്തെ രാഷ്ട്രീയ രംഗത്തെ കാലഘട്ടവും ഇന്നത്തെ ഒരു കാലഘട്ടവും തമ്മിൽ വ്യത്യാസം. അന്ന് ഒരാളും ആരുടെയും ജാതിയും മതവും ഒന്നും അന്വേഷിക്കില്ല. എത്ര പരിചയം ഉണ്ടെങ്കിലും എത്ര അടുപ്പമുണ്ടെങ്കിലും ഒരാളും അന്ന് നമ്മുടെ ചിന്തയിൽ പോലും വരില്ല. ഞാൻ SN കോളേജിൽ 3 പ്രാവശ്യം കോളേജ് യൂണിയൻ്റെ ഭാരവാഹിയായിട്ട് ജയിച്ചിട്ടുള്ളതാണ്. KSU അല്ല, കോളേജ് യൂണിയൻ്റെ ഭാരവാഹിയായിട്ട്. അപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ഫസ്റ്റ് BCOM കയറുമ്പോൾ അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലം SN കോളേജിൽ പഠിക്കുന്നുണ്ട്. ഉണ്ണിത്താൻ ഒരുപാട് മർദ്ദനമേറ്റിട്ടുണ്ട് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത് ചെയർമാനായി അടിയന്തരാവസ്ഥ. അന്ന് അദ്ദേഹം കോളേജ് യൂണിയൻ ഇനാഗുറേഷന് പകൽ കൊണ്ടുവന്നു, രാവിലെ കൊണ്ടുവന്നു. അന്ന് അതിൻ്റെ പേരിൽ ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായി. ഇതൊക്കെ അതിനുശേഷവും അദ്ദേഹം പലപ്പോഴും നിരന്തരമായി ഈ സംഘടനാ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നതിൻ്റെ ഫലമായി വലിയ മർദ്ദനമേറ്റിട്ടുണ്ട്. അപ്പം അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താനുമായിട്ടൊക്കെ അടുക്കാൻ കഴിഞ്ഞു. എൻ്റെ ഞാൻ പഠിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഭാവിയിൽ ഇപ്പോഴത്തെ UDF സംസ്ഥാന ചെയർമാനായിരിക്കുന്ന മുൻ റവന്യൂ വകുപ്പ് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ അടൂർ പ്രകാശ്. ഞങ്ങളെല്ലാം ഒരേ കാലയളവിലൂടെ KSU യൂണിറ്റ് ഭാരവാഹികളായിട്ട് പ്രവർത്തിച്ചവരാണ്. അന്ന് ശ്രീ പ്രതാപവർമ്മത്തമ്മ ഞങ്ങളുടെയൊക്കെ ജൂനിയറായിരുന്നു, എങ്കിലും ഞങ്ങളോടൊപ്പം ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ അന്ന് ഞാനും അന്ന് ഒരു യേശുദാസ് പുഷ്പവനം എന്നൊക്കെ പറഞ്ഞ് ഒരു ശാസ്താംകോട്ടക്കാരൻ, അദ്ദേഹമൊക്കെ ജനറൽ സെക്രട്ടറിയും ഈ അടൂർ പ്രകാശും പ്രതാപവർമ്മത്തമ്മാനുമൊക്കെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു അന്ന് ധാരണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷമാണ് ഞാൻ ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് SN കോളേജ് ജയിക്കുന്നു. അതും ഫസ്റ്റ് DC പഠിക്കുമ്പോഴാണ്. എനിക്കതിലെ 3rd DC മത്സരിച്ചൊക്കെ ഞാൻ പറയുന്നത്, ഇത് ഞാൻ എന്തിനു പറഞ്ഞത്, അന്നത്തെ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ രീതിയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി ഇന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പോലും ജാതിയും മതവും ഒക്കെ പരിഗണനയിലെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനുശേഷം ഞാൻ കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അവിടെ ജയിക്കാൻ പറ്റി. കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് മത്സരിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടു തൊട്ടടുത്ത വർഷം. അന്ന് ഈ നമ്മുടെ അടിയന്തരാവസ്ഥയ്ക്കൊക്കെ ശേഷം രാജൻ കൊലക്കേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ സംഭവവികാസങ്ങൾ ഉണ്ടായി. അന്ന് ആ ഒരു വിഷയം, അന്ന് കേരളം ഒട്ടാകെ KSU പരാജയപ്പെടുന്നൊരു വർഷമായിരുന്നു. ആ പാട് ആലപ്പുഴയിൽ 2-3 കോളേജ് ഒഴിച്ച് ബാക്കിയെല്ലാം പരാജയപ്പെട്ടു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് കൊല്ലം SN കോളേജിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള രാഷ്ട്രീയ ബാലപാഠം എന്ന് നമ്മളെന്നെ സൂചിപ്പിക്കാവില്ല. ഏറ്റവും വലിയ അനുഭവം, അതുകൊണ്ട്
1: രാഷ്ട്രീയ പരിശീലന കളരിയാണ് കൊല്ലം കോളേജ് എന്ന് പലരെ സംബന്ധിച്ചിടത്തോളം.
0: ഒരുപാട് ആളുകൾ നിരവധി കൊല്ലത്ത് ഇന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുന്നിൽ നിൽക്കുന്ന പലരും പഠിച്ചതും തുടങ്ങിയതും ഒക്കെ കൊല്ലം SN കോളേജിൽ നിന്നാണ്. കൊല്ലം SN കോളേജിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്.
1: ജനപഥം പരിപാടിയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
2: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ജനപഥം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ, എന്നോടൊപ്പം ഇന്ന് വിശിഷ്ടാതിഥിയായി ശ്രോതാക്കളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് കൊല്ലത്തിൻ്റെ ബഹുമാന്യായ മേയർ ശ്രീ AK ഹഫീസ്. അതിനുശേഷം പിന്നെ യൂത്ത് കോൺഗ്രസിലോട്ട്.
0: അത് കഴിഞ്ഞ് ഞാൻ യൂത്ത് കോൺഗ്രസിലേക്ക് വന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയായി. യൂത്ത് കോൺഗ്രസ്സിൽ അത് കഴിഞ്ഞിട്ടാണ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് 10-13 വർഷക്കാലം ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിട്ട് എന്നെ തുടരേണ്ടി വന്നു. 92 സംഘടനാ തെരഞ്ഞെടുപ്പിലാണ് ഞാൻ കൊല്ലം DCCയുടെ ജനറൽ സെക്രട്ടറിയായി. അന്ന് ഒരു KC രാജനായിരുന്നു, ഞങ്ങളുടെ ഇപ്പോഴത്തെ UDF ജില്ലാ ചെയർമാൻ KC രാജനാണ് അന്ന് പ്രസിഡന്റ്. അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾ 9 പേരായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ 10 പേരാണ് അന്ന് DCC ജനറൽ സെക്രട്ടറി ആവുന്നത്. അപ്പം ആ അന്ന് തൊട്ട് ഏകദേശം പിന്നെ 2003 DCC ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരുക. പിന്നെ DCC വൈസ് പ്രസിഡന്റായി. അതിനിടയ്ക്ക് ഞാൻ KPCC കെ മുരളീധരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം KPCC എക്സിക്യൂട്ടീവ് മെമ്പറായി. അങ്ങനെ ഓരോ ഘട്ടത്തിലായിട്ട്
1: എന്റെ ഒരു ഓർമ്മ അറിയപ്പെടുന്ന അങ്ങ് GK മനസ്സിൽ തിലേട്ടൊക്കെ ഏറ്റവും കൂടുതൽ
0: വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തന്നെ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ആ ഞാൻ ഒരു KS കോളേജിൽ നിന്ന് ഇറങ്ങി. ആ ഒരു 82 കാലയളവിൽ തന്നെ ഞാൻ 79 MCOM കഴിഞ്ഞിറങ്ങുന്നത്. 80-82 ആ കാലയളവിൽ തന്നെ GK രമേശ് ചെന്നിത്തലയുമായിട്ടും ഒരു വലിയ മാനസിക ബന്ധം ഉണ്ടാക്കാൻ പറ്റി. അതിൽ ഇവരൊക്കെ ഒരു കുടുംബബന്ധം പോലെ, എൻ്റെ ഒരു കുടുംബാംഗങ്ങളെ പോലെ ആയിരുന്നു ഇവരൊക്കെ. കൊല്ലം പോയി കടന്നു പോകുമ്പോൾ എന്നെ ഒന്നും കാണാതെ അല്ലെങ്കിൽ

0: സാന്ത്വനപ്പെടുത്തും. നമുക്ക് പലപ്പോഴും സുഖദുഃഖങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ. അതിൽ നമുക്ക് എന്തെങ്കിലും ദുഃഖകരമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് സ്വന്തമായി ഉണ്ടാകുന്ന അനുഭവത്തെ പോലെ കാണും. അതായിരുന്നു ഇത്രയധികം ആളുകളോട് ആത്മാർത്ഥത പുലർത്തിയിട്ടുള്ള, പറയുന്ന വാക്കിനും പ്രവൃത്തിയും തമ്മിൽ ഇത്രയും ആത്മാർത്ഥ പുലർത്തുന്ന ഒരു നേതാവ് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം.
1: അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും.
0: രമേശ് ചെന്നിത്തലയും തീർച്ചയായിട്ടും, രമേശ് ചെന്നിത്തലയും ഈ ചെറിയ പ്രായത്തിൽ, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ സ്ഥാനത്തും എത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. മന്ത്രിയായിട്ടാണെങ്കിലും എം എൽ എയും മന്ത്രിയും ഒക്കെ ആകുന്ന ആ സമയം വളരെ, അദ്ദേഹത്തിന്റെ വലിയ ചെറിയ കല്യാണത്തിന് മന്ത്രിയായാണ്. ആ മന്ത്രി ആ 26-ാമത്തെ വയസ്സിൽ മന്ത്രിയായിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയുള്ളത് അന്ന് വഴിയിൽ മന്ത്രിമാരെ തടയുന്ന സമരം ഉണ്ടായിരുന്നു DYFI. ആ സമരമുള്ള ദിവസം അദ്ദേഹം കളക്ട്രേറ്റിലൊരു മന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനെ വഴിയിൽ തടയാനായിട്ട് DYFI തീരുമാനിച്ച ദിവസം അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിലാണ് വരുന്നത്. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നു എന്നുള്ളതല്ല, അന്ന് ശരിക്കും കളക്ട്രേറ്റിൽ നിന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം അറേഞ്ച് ചെയ്തിരുന്നത് ഗസ്റ്റ് ഹൗസിൽ ആശ്രാമം. പക്ഷെ ആശ്രാമം ഗസ്റ്റ് ഹൗസിൽ പോകാതെ എൻ്റെ വീട്ടിൽ ഈ മന്ത്രിമാർ വഴിയിൽ തടയുന്ന സമരമൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും എൻ്റെ വീട്ടിൽ വന്ന ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പോയിട്ടുള്ളു. അപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു മാനസിക ബന്ധം അങ്ങനെയാണ്. അദ്ദേഹം എന്തെങ്കിലും ഏത് പാതിരാത്രിയും വന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നൊരു വീട് എന്നൊരു ധാരണ, ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ വന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്ന വളരെ പുട്ടും കടലയും, കടലയല്ല പുട്ടും പയറും, പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന പുട്ടും പയറും. പക്ഷെ ഇന്നത്തെ പോലെയും അല്ല, കാരണം വഴിനീളെ ഇങ്ങനെ ഇത്രയും ഹോട്ടലുകളും ഇല്ല. അപ്പം ഏത് പാതിരാത്രിയും വന്ന് അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല. ചിലപ്പോൾ കരുനാഗപ്പള്ളിയോ എവിടെയെങ്കിലും വന്നിട്ടായിരിക്കും, അന്ന് SD ബൂത്താണ്, ആ ബൂത്തിൽ ഇറങ്ങി നിന്നിട്ടായിരിക്കും ഡ്രൈവറോ ആരെങ്കിലും വിളിച്ചു പറയുന്നത് രമേശിനെതിരെ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ വീട്ടിൽ അന്ന് വൈഫാണെങ്കിൽ വൈഫ്, ഉമ്മയാണെങ്കിൽ ഉമ്മയെ വിളിച്ചുണർത്തി ആ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ ഒരു ബന്ധം, അന്നത്തെ ഒരു രാഷ്ട്രീയ ബന്ധം ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആളുകൾ തമ്മിലില്ല എന്ന് ഞാൻ പറയും. ഇപ്പം നമുക്ക് എല്ലാവർക്കും കൊടുക്കുന്നത് എൻ്റെ പ്രയോജനം എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടല്ലേ, അന്നൊന്നും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല.
1: താങ്കളുടെ ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പാർലമെന്ററി രംഗത്തൊക്കെ ഇതിലും ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എന്നും ഇത് ഒരുപാട് പ്രാവശ്യം പേരൊക്കെ കേട്ടിട്ടുണ്ട്, നിർഭാഗ്യവശാൽ അതൊന്നും സംഭവിച്ചിട്ടില്ല. 2015-20 കാലഘട്ടത്തിൽ കൊല്ലം കോർപ്പറേഷൻ കൗൺസിൽ ഉണ്ടായ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്നു. ഇപ്പം 25 ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ മഹത്തായ ഈ കൊല്ലം നഗരത്തിൻ്റെ നഗരപിതാവായിട്ട്, അതായത് ഒരു UDF പ്രതിനിധി, കോൺഗ്രസ് നേതാവ്, ആദ്യം കൊല്ലം 25 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കൊല്ലം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് നേതാവ് ഇപ്പോൾ മേയറായിരിക്കണം, അത് അങ്ങാണ് എങ്ങനെ കാണുന്നത് അതിനെ?
0: അല്ല, അത് ശരിക്കും 25 5 മുനിസിപ്പാലിറ്റി കൂടെ കൂട്ടുമ്പോൾ 30 കൊല്ലത്തെ UDFന് എത്തി നോക്കാൻ കഴിയാത്തൊരു ഭരണ സംവിധാനം പോലെയാണ് കൊല്ലം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോയത്. ഇപ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ആ ഒരു കാരണവശാലും എന്നെ അക്കാര്യത്തിലേക്ക് വലിച്ചെഴുക്കരുത് എന്ന് പലതരത്തിലും പലരും സംസാരിക്കുമ്പോഴും സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷെ ഞാൻ അവസാനം തെരഞ്ഞെടുപ്പ് സമയത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന അവസാന യോഗത്തിൽ ചർച്ചയ്ക്ക് ചെല്ലുമ്പോഴും എൻ്റെ പ്രതീക്ഷ ഞാൻ ഈ മത്സരിക്കുന്ന ഉദ്ദേശിച്ചല്ല. അപ്പോഴാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നെ നേരിട്ട് വിളിച്ചിട്ട് ഹഫീസ് ഇവിടെ മത്സരിക്കണം, കൊല്ലം കോർപ്പറേഷന് ഇതിന് നേതൃത്വം കൊടുക്കണം, മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്ന് പാർട്ടി പറയുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും വർഷക്കാലം പാർട്ടിക്കകത്ത് നിന്ന ഒരാളെന്ന നിലയിൽ
1: പാർട്ടി അർപ്പിച്ച വിശ്വാസം
0: മാത്രമല്ല,
1: മറ്റ് പൊതുവേ കോൺഗ്രസിന് അങ്ങനെ മുൻകൂട്ടി മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പതിവില്ല.
0: ഇപ്പൊ
1: ഉദാഹരണത്തിന് കൊച്ചിയിലും മറ്റ് സ്ഥലങ്ങളൊന്നും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല, കൊല്ലത്ത് മാത്രമാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുൻകൂട്ടി മേയർ.
0: അദ്ദേഹം അങ്ങനെ നിൽക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അദ്ദേഹം ത്തെ നമ്മൾ നിരസിക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ലല്ലോ. അങ്ങനെയാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിക്കുകയും പിന്നെ അക്കാര്യത്തിൽ പാർട്ടി എന്നെ എപ്പോൾ അംഗീകാരം തന്നു എന്ന് വെച്ചാൽ ഈ ചിലപ്പം വൈകി എന്ന് പറഞ്ഞാലും അതൊരു വലിയ അംഗീകാരമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുന്നു തീർച്ചയായിട്ടും. കാരണം ഇത്രയും നാളത്തെ നമ്മുടെ പൊതുപ്രവർത്തനത്തിൻ്റെ അവസാന കാലഘട്ടം എന്ന് വേണമെങ്കിലും സൂചിപ്പിക്കാം. നമ്മൾ ഞാൻ പലപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഇത് അവസാനത്തെ ലാപ്പാണെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം അങ്ങനെ നമുക്കൊക്കെ ജീവിച്ചിരിക്കാൻ കഴിയുന്നതിന് ഒരു കാലഘട്ടം വല്ല അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ കയ്യിലാണ്. ഈ പ്രായമൊന്നും ഒരു കാര്യമല്ലല്ലോ, മരണത്തിനും ഒന്നും പ്രായം ഒരു വിഷയമല്ല. പക്ഷേ എങ്കിലും നമ്മളിപ്പം ദൈവം തന്ന ഒരു ഭാഗ്യമായിട്ടും കൂടെ ഞാൻ, കാരണം ദൈവം ഒരു പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെയായിരിക്കാം.
1: അല്ല, ഇത് ആദ്യത്തെ

0: ലാപ്പാണ് എന്ന് വേണമെങ്കിലും പറയാം ഇല്ലേ. അങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഈ കിട്ടിരിക്കുന്ന ഈ ആദ്യത്തെ ലാപ്പിൽ കൊല്ലത്തെ വികസനത്തെ കുറിച്ചുള്ള അങ്ങയുടെ ഒരു പ്രധാന കാഴ്ചപ്പാട് എന്താണ് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഒന്ന് പങ്കുവെക്കാൻ?
1: തീർച്ചയായിട്ടും
0: ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓരോ ദിവസവും ഞാനതൊരു റേഡിയോ സാന്ത്വനത്തിൻ്റെ ഒരു ശ്രോതാക്കളോട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാനുള്ള ഭംഗിവാക്യൊന്നും വേണ്ടി പറയുകയല്ല. ഞാൻ ചില ആത്മാർത്ഥതയോടെ തന്നെ ഞങ്ങളൊരു ടീമായിട്ടുള്ള പ്രവർത്തനമാണ് കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോഴത്തെ ഭരണ സംവിധാനം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും ഞങ്ങൾ ആലോചിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ ഒരു വലിയ തകരാറായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. 25 വർഷക്കാലം കൊല്ലം കോർപ്പറേഷൻ്റെ നമുക്ക് ആ പേരും പെരുമയൊക്കെ ഉണ്ട്, കോർപ്പറേഷൻ്റെ അധികാരം കിട്ടി എന്നുള്ളതല്ലാതെ അതിനനുസരിച്ച് ഉയരാൻ നമുക്ക് നഗരത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതേസമയം ഈ കാലയളവിൽ തുടങ്ങിയ തൃശ്ശൂരായാലും ശരി കണ്ണൂരായാലും ശരി അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കൊല്ലത്ത് അതനുസരിച്ചുള്ള മാറ്റം ഇന്ന് തകർന്നു പോയി താഴോട്ട് പോയി എന്നുള്ളതല്ലാതെ കൊല്ലം നഗരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമായി നിൽക്കുകയാണ് മാലിന്യത്തിൻ്റെ സംസ്കരണവും മാലിന്യ സംഭരിക്കലും. അത് ഒരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുക ഇപ്പോഴും. അതുപോലെ തന്നെയാണ് ഇപ്പോഴും കുടിവെള്ള വിഷയം. ഇന്ന് നാളെ ഇതൊക്കെ ഉടൻ തീരും എന്നിങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ട് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇപ്പോഴും അതിനൊരു പൂർണ്ണമായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പം ഞാങ്കടവ് കുടിവെള്ള പദ്ധതി, ഞാങ്കടവ് കുടിവെള്ള പദ്ധതി 2017 മുമ്പ് തന്നെ ആരംഭിച്ചതാണ്, 2015 കാലയളവിന് ശേഷം. പക്ഷേ 2017 അവിടെ ഒരു തടയണ കെട്ടിയിട്ട് വേണമായിരുന്നു മസൂരിച്ചിറയിൽ കൊണ്ടുവന്ന ഫിൽറ്ററിംഗ് പ്ലാന്റ് കെട്ടാൻ. മസൂരിച്ചിറയിലെ ഫിൽറ്ററിംഗ് പ്ലാന്റ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇത് വെള്ളം നാട്ടുകാർക്ക് നമ്മുടെ പൊതു ഈ നഗരസഭയിലുള്ള ജനങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കണമെങ്കിൽ നമുക്ക് അവിടെ തടയണ നിർമ്മിക്കാതെ ഈ പ്രത്യേകിച്ച് വരൾച്ച സമയത്ത് വെള്ളം എത്താൻ പറ്റില്ല, ഉപ്പുവെള്ളമായി പോവല്ലെങ്കിൽ. അപ്പം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് തടയണയാണ്. 2017 ആ തടയണ നിർമ്മിച്ചിരുന്നെങ്കിൽ അന്ന് 25 കോടി രൂപ മാത്രം മതിയായിരുന്നു. ഇപ്പോൾ 2022 കണക്ക് അന്നത്തെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 60 കോടി രൂപയ്ക്കാണ് ഇപ്പം AS കിട്ടിയിട്ടുള്ളത്.
0: നമ്മുടെ പ്ലാനിങ്ങിലൊക്കെ ഉള്ള ഒരു മുൻകൂട്ടി കാര്യങ്ങൾ കാണുന്നത്.
1: സാറിപ്പോ ഒരു സ്വാഭാവികമായിട്ട് എഞ്ചിനീയർ എന്ന നിലയിൽ സാറാണല്ലോ, സാറിന് മനസ്സിലാക്കാമല്ലോ. ഇതിനകത്ത്
0: കൊല്ലത്ത് അങ്ങനെ പലരും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങും പോയി മുട്ടാതെ നിൽക്കുന്ന ഒരു പാലമുള്ളത് കൊല്ലത്താണല്ലോ.
1: അതെ, ഇത് യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗിൽ മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ളവരും ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം ഇത് ആദ്യം ചെയ്യേണ്ടത് തടയണയാണ്. വേറ് പണിയാതെ അതിനുശേഷം വേറെ പണിയുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രം നീണ്ടുപോയി ഈ സ്ഥലത്ത് തടയണ എവിടെ പണിയണമെന്നുള്ളതിനെ കുറിച്ച് പോലും അതിൻ്റെ ഡെപ്തിനെ സംബന്ധിച്ച് തർക്കമുണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ എവിടെയെങ്കിലും ഇതിനൊരു പരിഹാരം കാണണ്ടായിരുന്നു. ഇതിപ്പം 9 വർഷത്തിന് ശേഷമാണ്
0: ഇതിൻ്റെ ഫൈനാൻഷ്യൽ പ്രോഗ്രസും ഫിസിക്കൽ പ്രോഗ്രസും ശതമാന കണക്കിൽ പറയുമ്പോൾ 90-95 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു ഒറ്റ പിന്നെ ഒബ്സ്ട്രക്ഷൻ ഉള്ളത് കൊണ്ട് ഈ 100% പ്രോജക്റ്റും നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ.
1: ഇപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് അതിന് നമ്മൾ രാഷ്ട്രീയമായി കാണരുത് ഈ വിഷയം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പ്ലാന്റ് പൂർത്തീകരിച്ചു, ഫിൽറ്ററിംഗ് പ്ലാന്റ് പൂർത്തീകരിച്ചു. പക്ഷേ ഫിൽറ്ററിംഗ് പ്ലാന്റിന് അവിടെ ഇപ്പോഴും പമ്പ് വന്നിട്ടില്ല. പമ്പ് കസ്റ്റമൈസ്ഡ് പമ്പാണ്. പമ്പ് ഉടനെ താമസിയാതെ വരും, മെയ് മാസം വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ജൂലൈയിൽ വരുമെന്ന്, എനിക്കിപ്പോഴും ജൂലൈയിൽ വരുമെന്ന് വിശ്വാസമില്ലാണ്, നമ്മുടെ നാടായതുകൊണ്ട്. അപ്പോൾ ഇനി ഇത് അവിടെ വന്നു കഴിഞ്ഞാൽ പമ്പ് ചെയ്ത് നാട്ടുകാർക്ക് കൊടുക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ പമ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പമ്പിങ്ങിൻ്റെ പ്രശ്നം ഡ്രോട്ട് സമയത്താണല്ലോ വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം വരുന്നത്. നമുക്ക് കിണറുകളിലെല്ലാം വെള്ളം വറ്റുകയും നമ്മുടെ കുഴൽക്കിണറുകളിൽ വെള്ളം വറ്റുകയും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യം വരുന്നതും വരൾച്ചാ സമയത്താണ്. വരൾച്ചാ സമയത്ത് നമുക്ക് ഈ ഞാങ്കടവ് പദ്ധതി പ്രകാരം കല്ലടയാറ്റിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ എത്തത്തില്ല. എത്തണമെങ്കിൽ ഇത് വയറ് പണിയണം. വയറ് പൂർത്തീകരിക്കണമെങ്കിൽ ഇനി 2 വരൾച്ചാ കാലഘട്ടം കഴിയണമെന്നാണ്. 2 ഡ്രോട്ട് പീരീഡ് കഴിഞ്ഞെങ്കിൽ അവിടെ വയറ് പണിയാൻ പറ്റൂ. അപ്പം ഇനി വയറ് പണിയുമ്പോൾ എൻ്റെ കണക്കനുസരിച്ച് ഇനി 80-90 കോടി രൂപ ആയാലും അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം 17 ചെയ്തിരുന്നുവെങ്കിൽ അന്ന് 25 കോടി രൂപ മതിയായിരുന്നു.
0: ഓരോ ദിവസം കഴിയുന്നവരും കോസ്റ്റ്
1: കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം അത് കിട്ടാതെ ഇവിടുത്തെ വഴി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ആവശ്യം കുടിവെള്ളമാണ്.
0: ജനപഥം പരിപാടിയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.5.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ജനബന്ധം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ, എന്നോടൊപ്പം ഇന്ന് വിശിഷ്ടാതിഥിയായി ശ്രോതാക്കളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് കൊല്ലത്തിന്റെ ബഹുമാന്യായ മേയർ ശ്രീ എ.കെ. ഹഫീസ്. നിങ്ങൾ പറയുന്ന കേൾക്കുമ്പം സ്വല്പം ഒരു ആശങ്കയും തോന്നുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന ഇതിന് മുമ്പുള്ള കോർപ്പറേഷൻ അധികാരികളൊക്കെ പറഞ്ഞിരുന്നത് ഇത് ഏകദേശം എല്ലാം ശരിയായിരിക്കുകയാണ്, തീർന്നിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതൊരു പുതിയ അറിവാണ് എനിക്ക് തോന്നുന്നു അങ്ങ് ഈ പറയുന്നത്.
1: അല്ല, പത്രസമ്മേളനം നടത്തിയിട്ട് 6 മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് ഇവിടെ കമ്മീഷൻ ചെയ്യും, പൂർത്തീകരിക്കും തന്നെ കമ്മീഷൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എത്ര പത്രസമ്മേളനം നടത്തി. ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് പിന്നെ അവസാനത്തെ പത്രസമ്മേളനം നടത്തിയിട്ട് 9-10 മാസം കഴിയുന്നു, 10-ാം മാസം പോകുന്നു. ഇനിയും നിലവിലുള്ള ഫിൽറ്ററിംഗ് പ്ലാന്റിൽ നിന്നുള്ള പമ്പ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ്, ആവശ്യത്തിനനുസരിച്ചുള്ള ഓർഡറിനനുസരിച്ചും ആസ്പ്രദ ഓർഡറാണ് നമ്മൾ അവിടെ പമ്പ് ഉണ്ടാക്കുന്നത്. ആ പമ്പ് ഇതുവരെ എത്തിയിട്ടില്ല, കിർലോസ്കറാണ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പമ്പ് വരെ പമ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നാണ് നിലവിലുള്ള വെള്ളമെങ്കിലും കൊടുക്കാൻ കഴിയുക. അപ്പോൾ അവിടെയും പ്രശ്നം, നമുക്ക് ആവശ്യം വരുന്ന വരൾച്ച സമയത്ത് കൊടുക്കണമെങ്കിൽ ഇനി വേറെ പണിഞ്ഞ് നിൽക്കണം. വേറെ പണിഞ്ഞ് നിൽക്കണമെങ്കിൽ എൻ്റെ കണക്കനുസരിച്ച് ഇനി 2 വർഷക്കാലം കുറഞ്ഞതെടുക്കും, 2 വർഷക്കാലം ആ വേറെ പണി തീർക്കാൻ തുടങ്ങിയിട്ടില്ല.
0: കുറഞ്ഞത് ഒരു 3 വർഷത്തേക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ടായില്ലേ?
1: അങ്ങനെയാണെങ്കിൽ 24x7 എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വെള്ളം കിട്ടും. വയറ് പണിഞ്ഞ് തീരാതെ 24 മണിക്കൂറും വെള്ളം കിട്ടണമെങ്കിൽ ഈ വയറ് പണിഞ്ഞ് തീരണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലും പമ്പ് വന്നിട്ടില്ല. അതേ വിഷയം തന്നെയാണ് ഇപ്പുറത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ വിഷയത്തിൽ. വേസ്റ്റ് മാനേജ്മെൻറ്റ് വിഷയത്തിൽ അവിടെ കുരിപ്പുഴ ചണ്ടിടിപ്പോ
0: പ്രവർത്തനക്ഷമമാണ്.
1: SCP സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പണിയിട്ടിട്ടുണ്ട്, പക്ഷെ അവിടെയൊക്കെ വരാൻ പോകുന്ന ബുദ്ധിമുട്ട്, ആ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് തുരുമ്പെടുത്ത് നശിക്കാതിരിക്കണമെങ്കിൽ ഇടയ്ക്ക് വെറും വെള്ളം ഉപയോഗിച്ച് പമ്പ് ചെയ്യണം, പ്രവർത്തിപ്പിക്കണം. വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് 100,000 ഇപ്പോൾ അവർ ചോദിക്കുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത കമ്പനിക്കാർ ഇത് അല്ല, ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ഈ മെഷീനൊക്കെ തുരുമ്പെടുത്ത് പോകും. അപ്പം നേരത്തെ തന്നെ 2010 കുരീപ്പുഴ ചണ്ടിടിപ്പോയിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പണിഞ്ഞിട്ട് അത് തൂക്കി വെക്കേണ്ടി വന്നു, നഷ്ടം വന്നു. ഇനി അതിൻ്റെ രസം സാറ് മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയോ? ഇപ്പോഴും അവിടെ നെറ്റ്വർക്ക് ആയിട്ടില്ല. സിവേജ് നെറ്റ്വർക്ക് അവിടെ എത്തിയെങ്കിൽ ഇത് ഉപയോഗം അവിടെ നെറ്റ്വർക്ക് എത്തി ആ സാധനം അവിടെ
0: എത്തിയൊക്കെ
1: അത് അത് അതിപ്പോ ഉപയോഗപ്രദമല്ല. അവിടെയാണ് അത് പഴയ കാലത്ത് ഇട്ടിരുന്ന കുഴിച്ചിട്ട പൈപ്പ് എത്ര 1,000 കോടി രൂപയാണ്. ഞാൻ 1,000 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എക്സാഗ്രേഷൻ ധരിക്കണ്ട. വർഷങ്ങളുടെ പഴക്കം കൊണ്ട് പല ഘട്ടങ്ങളിലായിട്ട് കുഴിച്ചിട്ട പൈപ്പുകൾ ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ ആ പ്രോജക്റ്റ് തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥയില്ല. ഇപ്പൊ തക്കാലം ഉദ്ദേശിക്കുന്നത് തൊട്ട് കുരീപ്പുഴയ്ക്ക് തൊട്ട് അടുത്തുള്ള 5 ഡിവിഷനുകൾ, ആ 5 ഡിവിഷനുകളിൽ മാത്രം സീവേജ് കൊണ്ടുവന്ന് ഇവിടെ പ്രവർത്തിപ്പിക്കാം എന്നാണ്.
0: ഇനിയൊന്നും നഗരസഭയ്ക്ക് ചെയ്യാൻ നോക്കുന്നത് ഷോർട്ട് ടേം മെഷറും ഒരു ലോങ് ടേം മെഷറും എടുക്കുക. അപ്പൊ ഷോർട്ട് ടേമിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് ചെറിയ രീതിയിലായെങ്കിലും ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകാൻ ഒക്കെ നോക്കുക, അതോടൊപ്പം ലോങ് ടേമിലുള്ള തടസ്സങ്ങൾ മാറ്റിയിട്ട് അത് ഫുള്ളായിട്ട്.
1: എനിക്ക് തോന്നുന്നത് കുറെ കൂടെയൊക്കെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എഞ്ചിനീയറിംഗ് രംഗത്തും ശാസ്ത്രീയമായ തരത്തിൽ ചർച്ച ചെയ്ത് ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു ടീം ഓഫ് എഞ്ചിനീയേഴ്സ് നമുക്ക് ആവശ്യമാണ്.
0: പിന്നെ ഒരു ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം വലിയൊരു ഘടകമാണ് ഇതിന്റെ. എല്ലാവരും സാങ്കേതിക വിദഗ്ധർ മാത്രമായാലും പോരാ, എല്ലാവരുടെയും കൂടെ ചേർന്നൊരു പ്രവർത്തനത്തിന് വേണ്ടേ?
1: അല്ല, അത് ഞാൻ പറയുന്നത് ഇപ്പം പ്ലാനിങ് ഇല്ലാതെയാണ് പലതും ചെയ്തു വെച്ചിരിക്കുന്നത്.
0: ഇപ്പൊ നമ്മുടെ ശ്മശാനം പോലും ചെയ്തിട്ട് നമുക്ക് പ്രവർത്തനം അതിന്റെ
1: ഞാൻ പറഞ്ഞു വരുന്നത് അത്
0: തന്നെയാ.
1: നമ്മൾ ഓരോന്ന് പരിശോധിക്കുമ്പോഴും ഇതൊരു പ്ലാനിങ് ഉണ്ടാക്കാതെ, അപ്പം അതിനകത്ത് ഈ പറയുന്ന കണക്ക് ഇതെല്ലാം ബുദ്ധി രാക്ഷസന്മാരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന മാത്രമല്ലല്ലോ. എത്രയോ സാധാരണക്കാരായ രാഷ്ട്രീയക്കാര്, വലിയ വിദ്യാഭ്യാസമില്ലാത്ത മന്ത്രിമാർ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പേരൊന്നും പറയുന്നില്ല. വളരെ ശരിക്കും പറഞ്ഞാൽ കോളേജ് ലൈഫിലേക്ക് പോയിട്ടില്ലാത്ത വലിയ കഴിവുള്ള ഭരണാധികാരികൾ ഉണ്ടായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്ത്. ഇത് എല്ലാം അപ്പുറത്തായാലും ഇപ്പുറത്തായാലും
0: തീർച്ചയായിട്ടും
1: LDF-ലായാലും UDF-ലായാലും നിരവധി മന്ത്രിമാരുണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അവരൊക്കെ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ നാടിന് ഏറ്റവും അനുയോജ്യമായ തീരുമാനങ്ങളാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്യും. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ കോളേജ് കളക്ട് താലൂക്ക് ഓഫീസിനടുത്തുള്ള സ്ലോട്ടർ ഹൗസ് അവിടെ അല്ല വരേണ്ടത്, അതാണ് ആദ്യം. ഇനിയിപ്പോ പെട്ടെന്ന്
0: മനോഹരമായ ഒരു സ്ഥലത്ത്
1: കടക്കായൽ തീരത്ത് കൊണ്ടുവന്ന് അവിടെ സ്ലോട്ടർ ഹൗസ് കൊണ്ടുവന്ന് നടത്താൻ ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ വലിയ തെറ്റായി പോയി.
0: ഇപ്പോഴും സ്ലോട്ടർ ഹൗസ് ഇല്ലെങ്കിലും അനധികൃതമായ സ്ലോട്ടർ കശാപ്പ് നടക്കുന്നില്ലേ നമ്മൾ?
1: അതെ, അത് ഞാൻ പറയാം. സ്ലോട്ടർ ഹൗസ് വരുന്നപ്പോ അവിടെ സ്ലോട്ടർ ഹൗസ് വന്നു. ഇപ്പൊ 7 വർഷമായി സ്ലോട്ടർ ഹൗസ് പ്രവർത്തിക്കുന്നില്ല. ഒരുപക്ഷെ കൊല്ലം നഗരത്തിലെ ജനങ്ങൾ ഇത് എപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. സ്ലോട്ടർ ഹൗസ് എന്തിന്റെ പ്രവർത്തനം എന്താന്ന് പലർക്കും അറിയുന്നില്ല. കാരണം സ്ലോട്ടർ ഹൗസിന്റെ ഒരു ഉപയോഗം അവിടെ സ്ലോട്ടർ ഹൗസിൽ കൊണ്ടുവരുന്ന മൃഗങ്ങളെ പരിശോധിക്കാൻ ഡോക്ടർ ഉണ്ടാവും. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇതിനെ കശാപ്പ് ചെയ്യാൻ അനുവാദം കൊടുക്കുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്ന ഇന്നത്തെ ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണ യോഗ്യമല്ലാത്ത പല സാധനങ്ങളും നമ്മൾ ഭക്ഷിക്കുക. കാരണം ഇതൊരു ഡോക്ടറും പരിശോധിക്കുന്നില്ല. രോഗം പിടിച്ച മൃഗങ്ങളെ ആയിരിക്കും ചിലപ്പോൾ അവിടെ കൊണ്ടുവന്ന്
0: വെള്ളത്തിലെ ഈ രക്തവും.
1: അത് പറയുന്നത് അതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കമ്പനിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓർഡർ കൊടുത്ത് അവരെ മെഷീനും സ്ഥാപിച്ചു. അവർ മെഷീൻ സ്ഥാപിച്ചതിന് ശേഷം 1-2 പ്രാവശ്യം അവർ വന്ന് ട്രയൽ റൺ നടത്തി. ട്രയൽ റൺ നടത്തിയിട്ട് വീണ്ടും അവസാനം ഇത് എമിഷൻ വരുന്നത് ബ്ലഡ് കലർന്നത് മാത്രമാണ്. ബ്ലഡ് ഇല്ലാതെ വെറും വെള്ളം മാത്രമായിട്ടാണ് കായലിലോട്ട് തുറന്ന് വിടേണ്ടുന്നത്.
0: ഇത് ബ്ലഡ് ഉൾപ്പെടെയാണ്.
1: ഇതിപ്പോ ബ്ലഡ് ഉൾപ്പെടെ വിടേണ്ടി വന്നു. അങ്ങനെ നിർത്തി വെച്ചിട്ട് 7.5 വർഷമായി.
0: അല്ല, സ്വതേ മലിനമായിട്ടുള്ള നമ്മളെ കൊല്ലം തോട്ടിലെ ജലം വീണ്ടും
1: നമ്മൾ തന്നെ ഔദ്യോഗികമായിട്ട് ചെയ്യാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ കോർപ്പറേഷൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അവസ്ഥ അങ്ങനെയാണ്
0: ഇപ്പൊ നടക്കുന്നത്. അനധികൃതമായ കശാപ്പ് അത് കോർപ്പറേഷൻ അറിയാമല്ലോ.
1: അറിയാം.
0: പക്ഷെ നടപടികളൊന്നും
1: അല്ല, നടപടി എടുക്കാൻ പകരം സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റണ്ടേ? ഇപ്പൊ ഞാനിപ്പോ ഇതിനിടയ്ക്ക് ഞാൻ കോർപ്പറേഷൻ മേയർ സ്ഥാനം ഏറ്റുമല ഏറ്റെടുത്തതിന് ശേഷം ഈ അരീന സൊല്യൂഷൻസ് എന്നൊരു കമ്പനിക്കാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ അനുവാദം കൊടുത്ത ഓർഡർ കൊടുത്തിരുന്നത്. അവർ അവർ ഇൻസ്റ്റാൾ ചെയ്ത് പൈസയും വാങ്ങി പോവുകയും ചെയ്തു. പക്ഷെ ആ അവരുടെ ട്രയൽ റൺ ഇപ്പോഴും ശരി സക്സസ് അല്ല. ഇപ്പൊ വീണ്ടും ട്രയൽ റൺ നടത്താൻ പറയുമ്പോൾ അവർ പിന്നെ ഇലക്ട്രോഡിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അത് എത്ര ലക്ഷം രൂപ വേണം ഓരോ പ്രാവശ്യവും ടെസ്റ്റ് നടത്തുന്നതിന്? ഞാൻ ഇതിൻ്റെ ടെസ്റ്റ് നടത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഇത്രയും കോടി രൂപ മുടക്കിയിട്ട് ഇത്ര കോടിക്കണക്കിന് രൂപയാണ് പല ഘട്ടങ്ങളിലായിട്ട്. ഇപ്പം പെട്ടെന്ന് നോക്കണേ ഇത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇത് ചിലവാക്കുക. നമ്മൾ ടൗൺ ഹാൾ പോലെ ഇപ്പോഴും ഈ ടൗൺ ഹാളിലെ ടൗൺ ഹാൾ നവീകരിച്ച് പുതിയ ടൗൺ ഹാൾ ഉണ്ടാക്കുന്ന കാഴ്ചയായിക്കൊണ്ടിരിക്കും. നമുക്ക് എവിടെ നോക്കിയാലും ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് ശരിയായ ഒരു പ്ലാനിങ് ഇല്ലാതെ ഉണ്ടാക്കിയ പ്രവർത്തനമാണ് നമ്മുടെ ഇത്രയും നഗരത്തിൽ ഇത്രയും ദോഷം വന്നിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ നാളെ ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തിരിച്ചൊരു ചോദ്യം വരാമല്ലോ. അത്ര എളുപ്പമല്ല. പെട്ടെന്ന് ഇതങ്ങോട്ട് നമുക്കൊരു മജീഷ്യൻ ഒന്നും അല്ലല്ലോ നാളെ മുതൽ ഇതങ്ങോട്ട് ഇങ്ങനെ മാറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ശ്രമം നടത്തിക്കൊണ്ട് എല്ലാ ദിവസവും ഇന്നും ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സിനെയും സൂപ്പർ എഞ്ചിനീയറിംഗിൻ്റെയും ബാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ എല്ലാം കൂടെ യോഗങ്ങൾ പലതും പല പ്രോജക്റ്റുകളും എങ്ങും എത്താൻ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പല സ്ഥലത്തും സംഭവിക്കുന്നത് നമുക്ക് ഓരോ സ്ഥാപനം ഇപ്പം ശ്മശാനത്തിൽ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇപ്പം നമ്മൾ ലൊക്കേഷൻ പോലും തെറ്റിപ്പോയി എന്നുള്ളതാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാവർക്കും അറിയാവുന്ന ശവസംസ്കാര രംഗത്ത് കൊണ്ടുവന്ന ഒരാളെ ബോഡി സംസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് കിടത്തുന്നതെന്നുള്ളതിനെ കുറിച്ച് നാട്ടിൽ ആർക്കും അറിഞ്ഞുകൂടാത്ത. പക്ഷേ എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെ അവരുടെ സാന്നിധ്യത്തിൽ പണി തീർത്തിരിച്ചപ്പോഴത്തേക്കും ഈ തെക്ക് വടക്കിന് പകരം തിരിഞ്ഞുപോയി. അപ്പം അത് മാത്രമല്ല, ഇപ്പം ഗ്യാസ് ക്രിമറ്റോറിയവും ഭയങ്കര ബുദ്ധിമുട്ടില്ല, പ്രവർത്തനരഹിതമാണ്. ഇതെല്ലാം നമ്മൾ കൺവെൻഷൻ സിസ്റ്റത്തിൽ പഴയതുപോലെ ഇപ്പോഴും ഇറകിട്ട് കത്തിക്കേണ്ടി വരിക.
0: എല്ലാം ചെയ്തു വെച്ച ശേഷം
1: പഴയ രീതി ചെയ്യുക. അപ്പൊ ഇത് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നത് ഉത്തരവാദികളായ രാഷ്ട്രീയക്കാരെയും ശിക്ഷിക്കണം, ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും നടപടിയെടുക്കണം.
0: കൊല്ലം മേയർ ശ്രീ എ കെ ഹഫീസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. 2-ാം ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജനപഥം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: കാനഡയിൽ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്.

0: കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: ആത്മസമ്മാൻ വർത്തമാൻ
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8 1138 8 1138.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനേ വാലി പീഡിയോക്കോ സശക്ത കർനേക്കായി മഹാ അഭിയാൻ ആയ
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹേ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈഴവ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കായി നീക്കിവച്ചിട്ടുള്ള സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷാ ഫോം സ്കൂളിൽ ലഭിക്കും. വിശദവിവരങ്ങൾക്ക് 9447-4540-94 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9447-4540-94. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ കണ്ണനാശാൻ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം അനുമോദിച്ചു. ഗ്രന്ഥശാല അങ്കണത്തിൽ കഴിഞ്ഞ ദിവസം 3 പരിപാടി. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് പി വിജയൻ പിള്ള അധ്യക്ഷത വഹിച്ചു. മുട്ടക്കാവ് ഗവൺമെന്റ് LPSൽ LPST ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് June 19 രാവിലെ 11 അഭിമുഖം നടക്കും. ലോക ഫുട്ബോളിന്റെ ആവേശം കുട്ടികളിലേക്കും യുവതലമുറയിലേക്കും എത്തിക്കുന്നതിനായി കൊയിലോൺ ഫുട്ബോൾ അക്കാദമി കൊല്ലത്തെ ക്ലബ് വാമോസ് ടർഫിൽ ഫുട്ബോൾ ബോധവൽക്കരണ പരിപാടിയും സൗഹൃദ മത്സരങ്ങളും നടത്തി. സംസ്ഥാന ഫുട്ബോൾ താരം ചന്ദ്രബാബു ആദ്യ പെനാൽറ്റി കിക്ക് നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു. വടക്കേവിള റെസിഡൻസ് അസോസിയേഷൻ ഡോക്ടർ അഗർവാൾ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എ സദക്കത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വടക്കേവിള നഗർ പ്രസിഡന്റ് ഷൈലാൽ അധ്യക്ഷത വഹിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന നടപ്പിലാക്കി വരുന്ന സ്വയം തൊഴിൽ പദ്ധതികൾക്ക് പേര് രജിസ്റ്റർ ചെയ്തവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0474-2746-789 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474-2746-789. ശ്രീനാരായണ കോളേജിൽ സസ്യശാസ്ത്ര വിഭാഗവും വനം വകുപ്പും സാമൂഹിക വനവൽക്കരണ വിഭാഗവും പരിസ്ഥിതി ദിനാഘോഷം നടത്തി. വിഷ്ണുമോഹൻ MLA വൃക്ഷത്തെ നട്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഡെപ്യൂട്ടി മേയർ കരുമാലിൽ ഡോക്ടർ ഉദയ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

0: Yeah.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
3: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുകി ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: 21st സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: നേയർകളെ, റേഡിയോ സാന്ത്വനം 90.4 അലവരിസിയിൽ ഒലിപരപ്പും ഇന്നിസൈ നികഴ്ചയും അടുത്ത പാടലിൽ മീണ്ടും സന്ദിപ്പോം. உலகத்தின் கடைசி நாள் இன்றுதானோ என தோன்றும் அளவுக்கு படத்தின் நாயகன், நாயகி மற்றும் இளம் வயது கதாபாத்திரங்கள் மத்தியில் மலரும் உணர்வு பூர்வமான தருணங்களை இப்பாடல் விவரிக்கிறது. விண்ணிலவே, வெள்ளி வெள்ளி நிலவே, போகும் இடமெல்லாமே கூட கூட வந்தாய், மஞ்சள் வெயில் மாலை இதே, மெல்ல மெல்ல இருளுதே, பளிச்சிடும் விளக்குகள் பகல் போல் காட்டுதே. வேட்டையாடு விளையாடு என்ற திரைப்படத்தில் தாமரை எழுதிய வரிகளுக்கு ஹாரிஸ் ஜெயராஜ் இசையில் விஜய் நகுல் ஹரிஹரன் பாடிய மிக இனிமையான பாடல். பாடலை கேட்டு மகிழுங்கள்.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
1: അൻപ നേയർകളെ, റേഡിയോ സാന്ത്വനം 90.4 അലവരിശയിൽ ഒലിപ്പരപ്പും ഇന്നീസൈ നികഴ്ചിയും കടൈസി പാടൽ. വിക്രം മറ്റും എമി ജാക്സൺ നടിപ്പിൽ ചീനാവിൻ അഴകിയ ലാവൻഡർ തോട്ടങ്ങൾ മറ്റും ഇയർക്കൈ എഴിൽ കൊഞ്ചും ഇടങ്ങളിൽ ഈ പാടൽ കാഴ്ച അമൈന്നുള്ളത്. പൂക്കളെ സറ്റു ഓയ്വെടുങ്ങൾ, അവൾ വന്നുവിട്ടാൾ, അവൾ വന്നുവിട്ടാൾ. തലൈവിയൻ അഴകി വർണ്ണിക്കും വിധമാകവും അവളது அழகிற்கு ஈடிணையே இல்லை என்பதை விளக்கும் விதமாகவும் அமைந்திருக்கிறது இந்த பாடல். ஐ என்ற திரைப்படத்தில் கவிஞர் மதன் கார்கி எழுதிய வரிகளுக்கு ஏ ஆர் ரகுமான் இசையில் ஹரிஹரன் மற்றும் ஸ்ரேயா ஹோஷால் பாடிய இனிமையான பாடல் இது. பாடலை கேட்டு மகிழுங்கள்.

സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ ആശയം അവതരണം ഉമാനന്ദിനി ശിവപ്രകാശം MK സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഏക് ദശക് പഹലെ ഭാരത് സോളർ പവർ കെ മാംലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലേ മേ ഭാരത് ദുനിയാ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000 ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ക്കറിയാം ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലെ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ डिसेंट्रलाइजेशन का, विकेंद्रीकरण का, उसका भी एक बहुत बड़ा मूवमेंट है. ये विलेज ड्रिवन, विमेन ड्रिवन मूवमेंट है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 15. ആർക്കൻസാസ് അമേരിക്കയുടെ 25-ാമത് സംസ്ഥാനമായി മാറിയതും ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൽക്കട്ടയിൽ തുറന്നതും പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ മനുഷ്യരക്തപകർച്ച നടത്തിയതുമൊക്കെ ഒരു ജൂൺ 15-നായിരുന്നു. ജൂൺ 15-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 15. ഇന്ത്യ വിഭജനത്തിനുള്ള ബ്രിട്ടീഷ് പദ്ധതി ന്യൂഡൽഹിയിൽ വെച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് അംഗീകരിച്ചത് 1947 ജൂൺ 15-നായിരുന്നു. ആർക്കൻസാസ് അമേരിക്കയുടെ 25-ാമത്തെ സംസ്ഥാനമായി മാറിയത് 1836 ജൂൺ 15-നായിരുന്നു. ഹേഗ് സമാധാന സമ്മേളനം 2-ാം തവണ ഹേഗിൽ നടന്നത് 1907 ജൂൺ 15-നായിരുന്നു. ആയിരത്തി ശേഷം ആദ്യമായി സ്പെയിനിൽ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് 1977 ജൂൺ 15-നായിരുന്നു. ജൂൺ ഇന്നേ ദിവസമായിരുന്നു ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൽക്കട്ടയിൽ തുറന്നത്. ജൂൺ 15-നായിരുന്നു US കനേഡിയൻ അതിർത്തി സ്ഥാപിച്ചത്. പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ മനുഷ്യരക്തപകർച്ച നടത്തിയത് ഫ്രഞ്ച് വൈദ്യനായ ഡോക്ടർ ജീൻ ബാപ്റ്റിസ്റ്റ് ആയിരുന്നു. 1667 ജൂൺ 15-നായിരുന്നു ഇത് നടത്തിയത്. ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള ഉടമ്പടിയായ ഒറിഗൺ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് 1846 ജൂൺ 15-നായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ ചലിക്കുന്ന ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞത് 1878 ജൂൺ 15-നായിരുന്നു. ചിത്രം എടുക്കാൻ ഉപയോഗിച്ചത് 12 ക്യാമറകളായിരുന്നു.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സംബോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭ

0: भक्तं न विदुःसुरासुरगणाः देवाय तस्मै नमः यस्यां तं न विदुःसुरासुरगणाः देवाय तस्मै नमः
1: हरि ओम् ഇപ്പൊ കലിയുഗം വളരെ കുറവാ. ഇപ്പൊ കലിയുഗത്തിലാണെന്നാണല്ലോ, കലിയുഗം വളരെ കുറവാ. ഇങ്ങനെ 12,000 ദിവ്യ സംവത്സരങ്ങൾ, അതാണ് മഹായുഗം, ചതുർയുഗം. അങ്ങനെ 1,000 ചതുർയുഗം. ബ്രഹ്മാവ് ഉണർന്നിരിക്കും. ഇപ്പൊ സൃഷ്ടി ഇങ്ങനെ ആവിഷ്കൃതവും, ആ സൃഷ്ടിയിലെ ഇടയിൽ എന്ത് സംഭവിക്കും? നമ്മുടെയൊക്കെ കോശങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ട് പോണ പോലെ, നമ്മളൊക്കെ ഉണ്ടായി പോണതിന് അത്ര പോലും പ്രാധാന്യം കൽപ്പിക്കാൻ പറ്റില്ല. അഖണ്ഡ കോടി ബ്രഹ്മാണ്ടങ്ങളുടെ പശ്ചാത്തലത്തിലും നമ്മുടെ കോശമൊക്കെ എങ്ങനെ ഉണ്ടായി? അത് കഴിഞ്ഞൊന്ന് ചൊറിയുമ്പോഴേ കുറെ പോയി, പിന്നെ പുതുതുണ്ടായി. കാലസങ്കല്പം, ദേശസങ്കല്പം, അതിനിടയ്ക്കാണ് നമ്മൾ നമ്മുടെ ഒരു ചെറിയ പരിവൃത്തത്തിൽ ഇരുന്നു കൊണ്ട് നോക്കി, നുള്ളി, പിച്ചി, മാന്തി, തുറച്ചു നോക്കി എന്നിങ്ങനെയുള്ള പരാതികളൊക്കെ. ഗോ ബിയോണ്ട്, മാം അനുസ്മര യുദ്ധിയച്ച, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയെ, കഴിക്കുകയെ, വിളമ്പി കൊടുക്കുകയെ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അനുസ്മര എന്നുള്ളത് മുഖ്യം. ഇതിനുള്ള അധികാരം മനുഷ്യനുണ്ട്. ഈ ശാന്തിയും ഈ സന്തോഷവും ഈ സ്വാതന്ത്ര്യവും നുകർന്നുകൊണ്ട് വ്യാപരിക്കാൻ, വ്യവഹരിക്കാൻ, ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ അവകാശത്തെ അവഗണിച്ചുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒടക്കി സങ്കടപ്പെട്ട് കഴിയാനേ വിധി എന്നാവർത്തിച്ച് ഊട്ടി ഉറപ്പിക്കുക, എന്തൊരു ജീവിതം അത്! ഇനിയോ

അതിനു മുമ്പ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തതാണ് വിശദീകരിച്ചു. എന്താ ഒന്നാമത്? അകൃതാഭ്യാഗമ കൃത വിപ്രണാശ ദോഷപരിഹാരാർത്ഥം, ചെയ്തതിന് ഫലം കിട്ടുന്നില്ല, ചെയ്യാത്തതിന് ഫലമുണ്ടായി. ഈ വൈപരീത്യം കാണുമ്പോൾ നിങ്ങൾ പരിഗണിച്ചത് ചെറിയ ഒരു ടൈം സ്പാനിനെ മാത്രമാണ് എന്ന് പറയാൻ വേണ്ടി വിസ്തരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ന്യായം. രണ്ടാമത്തെ ന്യായം എന്താണ്? ബന്ധമോക്ഷ ശാസ്ത്ര പ്രവൃത്തി സാഫല്യ പ്രദർശനാർത്ഥം, ബന്ധമോക്ഷ ശാസ്ത്രത്തിന്റെ പ്രാബല്യത്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നു. ബന്ധം എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. പക്ഷേ there is a way out. ബന്ധം മുഴുവൻ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇൻ ദി ബേസിസ് ഓഫ് ഇഗ്നറൻസ്. Due to ignorance we suffer for yugas, for that matter etre yugangal sangadapadan sadhikkum. Kettalle pakshe adinte base enda? Ignorance. Due to ignorance you suffer. Clear? Any mottramo

0: കോഴിക്കോട് ഭാഗത്തൊരു പ്രയോഗമുണ്ട്, എനിക്കുള്ളത് തരിയേ എനിക്കുള്ളത് തരിയേ എന്ന് ചോദിച്ചു വാങ്ങിക്കുക. നമ്മൾ വാല്യൂ കൊടുത്തിട്ടാണ് ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ, നിങ്ങളുടെ അനന്ത വൈഭവത്തെ നിസ്സാരമാക്കി ചിന്തിക്കാൻ മറ്റുള്ളവയ്ക്ക് നിങ്ങൾ മൂല്യം കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ കൽപ്പിച്ച മൂല്യം ഏറ്റുവാങ്ങിയിട്ട് അത് അതിൻ്റെ പ്രഭാവം കാണിക്കുമ്പോൾ അതിനു മുന്നിൽ നിങ്ങൾ നിസ്സാരരാകുന്നു എന്നുള്ളതാണ് ശിക്ഷ എന്ന് പറഞ്ഞ അർത്ഥം. ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നിങ്ങൾ മൂല്യം കൽപ്പിച്ചു നൽകി ദ്രോഹം ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കുന്നു. കേട്ടില്ലേ? സ്വന്തം മഹത്വം ആലോചിച്ചു വേണം മറ്റുള്ളവയുടെ നിസ്സാരത മനസ്സിലാക്കാൻ. അതൊന്നിനെ ചെറുതാക്കി കാണലല്ല, ചെറുതാണ് എന്നുള്ള വസ്തുതയെ ഓർമ്മിക്കലാണ്. ഓക്കെ, ഇപ്പൊ വൈരാഗ്യം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് പറഞ്ഞത്. വിദുരര് ധൃതരാഷ്ട്രോട് പോയി പറയുന്നുണ്ട്, രാജൻ ഹേ മഹാരാജാവേ, മതിയാക്കി പോവാറായില്ലേ? രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം, അനുലംഘ്യമായ കാലഗതി ഇതാ വന്ന് ഭവിച്ചിരിക്കുന്നു, അറിഞ്ഞ് ഇറങ്ങി പുറപ്പെടൂ, ഇങ്ങനെ കെട്ടിക്കിടക്കരുതേ. സയേവ ഭഗവാൻ കാലഹ സർവേഷാം ന സമാഗത, നമുക്ക് എല്ലാവർക്കും കാലം ഭവിക്കാൻ പോകുന്നു. ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന സാധ്യല്ല, ശരീരത്തെ ഉപേക്ഷിക്കണം. അഹോ മഹീയസി ജന്തോഹോ ജീവിതാശായയാ ഭവാൻ, അത്ഭുതകരം തന്നെ അങ്ങയുടെ ഈ ഒരു ജീവിതാശ, അത്ഭുതകരം. ഭീമേനാവർജിതം പിണ്ഡം ആദത്തെ ഗൃഹപാലവത്, ഒരു നായയെ പോലെയല്ലേ ഭീമൻ വെച്ച് നീട്ടുന്ന പിണ്ഡവും ഉണ്ട് ഇവിടെ കഴിയുന്നത്? നായയെ പോലെ കഷ്ടമാണ്. എന്തൊക്കെ ദ്രോഹമാണ് ആ ഭീമസേനാദികളോട് ചെയ്തത്? ഭീമസേന ഇടയ്ക്കിടയ്ക്ക് ധൃതരാഷ്ട്രം കേട്ടോട്ടെ വെച്ചിട്ട് പറയൂ അത്രേ. എന്ത്, എന്റെ ഈ ഉരുക്കുപോലുള്ള കൈമുഷ്ടികളെ കൊണ്ടാണ് ഞാൻ 100 കൊന്നത്? നാണാവില്ലേ മനുഷ്യ, ഇത് കേട്ടിട്ടും നിർലജ്ജം ആ പിണ്ടുണ്ട് കഴിയാൻ. അതുകൊണ്ട് പുറപ്പെടുകല്ലേ. വിദുരര് ചോദിച്ചു, വൈരാഗ്യം ഉണ്ടാവട്ടെ ചുറ്റും പറഞ്ഞിരിക്കുന്നു, പിന്നെയോ മോക്ഷശാസ്ത്രം എത്രത്തോളം റെലവൻ്റ് ആണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ചെയ്തതിന് ഫലമില്ല, ചെയ്യാത്തതിന് ഫലമുണ്ടായി എന്നുള്ള ഒരു എന്താ പറയുക, ലിമിറ്റഡ് വ്യൂ പോയിന്റിന്റെ പ്രശ്നമില്ലേ, അത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ ഏത് ചെയ്തതിന്റെ ഫലമാണ് ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നത്, വെൻ യു കൺസിഡർ ദി ഹോൾ എപ്പിസോഡ്സ് then everything finds its place, everything is relevant. Okay, ബാക്കി നമുക്ക് നാളെ നോക്കാം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇത് കണ്ടോ,
1: ഹരിബന്ധ കുട്ട
0: കാണട്ടെ. വോ, എന്റെ ഫേവറേറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീനും. അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം July 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
7: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
5: ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന 52 G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചീഫ് സെക്രട്ടറി A.J. തിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
8: പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ SE.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ് നടക്കുന്നത്. ഒന്നാം ഘട്ടമായ

0: വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ ജൂലൈയിലും രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലുമാണ് നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്നത് June 16 to 30 നമ്മുടെ ഫോണിൽ തന്നെ ഹൗസിംഗ് സെൻസസ് അതുപോലെ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. എന്യൂമറേറ്റേഴ്സ് July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
0: സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. അതിനിടെ ഇന്ന് കോഴിക്കോട്ട് 2 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: സംസ്ഥാനത്താകെ ഇതിനകം 135 പേർക്കാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുന്നമംഗലത്ത് 1.5 കുട്ടിക്കും പുറമേരിൽ 10 ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പ് നേതൃത്വത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.
2: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘം നിപ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2 മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കയ്യേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
5: ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷേ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തതുകൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് അവർ സൈൻ ചെയ്താൽ പോലും, കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്ന തന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുകയുണ്ടായി. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം. അപ്പൊ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
2: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 പോയിന്റ് ഉയർന്ന് 76,264, നിഫ്റ്റി 231 പോയിന്റ് നേട്ടത്തിൽ 23,854 വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗെല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ആളപ്പെരുമഴ പെയ്യുന്ന ഒരു മേടപ്പുലരിയിൽ ഗ്രാമം പുതിയ മുഖത്തെഴുത്തിനായി കിടക്കുന്നു. ഇത് ഉത്സവമേള, ഇത് പൂരക്കാലം. കുന്നിൻ മുകളിൽ പനങ്കുലമുടി അണിഞ്ഞ കാറ്റിൻ്റെ തിരുത്തിയാട്ടം,

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഉണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമിനേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. സമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ സ്ലോവാക്യ സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है. मुझे खुशी है कि इस महत्वपूर्ण क्षेत्र में आज हमने लेटर ऑफ इंटेंट साइन किया. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
0: ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയെയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. UN രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലോവാക്യൻ പ്രാദേശിക സമയം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രാറ്റിസ്ലാവ കാസലിൽ നൽകിയ ആചാരപരമായ വരവേൽപ്പിന് ശേഷമായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം നൽകിയ പിന്തുണകൾക്ക് ശ്രീ നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്സോക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച സൂചനകൾ നൽകുന്നതായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച.
0: 52nd G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13th തവണയാണ് G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിന് ശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. കരാർ ഒപ്പിട്ട് 60 ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ US ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ വ്യാവസായിക സ്ഥാപന ഉപഭോക്താക്കൾ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
3: भारत सरकार ने 11 तारीख को एक गजट नोटिफिकेशन दिया है और उसके अनुसार एक आदमी को एक दिन में 200 लीटर डीजल देने की बात की गई है और इसके अलावा इंडस्ट्रियल और जो कमर्शियल कंज्यूमर्स हैं उनसे ये कहा गया है कि वो

0: അപ്പനി ആവശ്യകതക ഡീസൽ അപ്നെ കൺസ്യൂമർ പമ്പ്സിൽ ലേ.
1: ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG ദിശ എന്ന കപ്പൽ ഹോർമുസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്ത് തീരത്തെത്തും. രാജ്യത്ത് രാസവള ശേഖരം മതിയായ തോതിലുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരമുള്ളതിനാൽ എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കാലവർഷം ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റാബി സീസണിലേക്കുള്ള വളം വിതരണം നവംബർ മുതൽ ആരംഭിക്കുമെന്നും ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി അറിയിച്ചു.
3: This year, because of the El Nino, I think we are preparing for not so good a monsoon. Of course, we have enough buffer stocks. Since last year, we maintained, so there shouldn't be a food shortage. But for farmers, it'll have an impact because this year, his income will be stressed out.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ വികസന യാത്രയുടെ പ്രധാന ചാലകശക്തികളായി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉയർന്നുവന്നതായും ഭരണം, നവീകരണം, പൊതുജനക്ഷേമം എന്നിവയുടെ നെടുംതൂണായി അവ മാറിയെന്നും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ദേശീയ ദൌത്യങ്ങളുടെയും മുൻനിര പരിപാടികളുടെയും അവിഭാജ്യ ഘടകമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് 2 കുട്ടികൾക്കുകൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. 12th അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗ ദിനാഘോഷങ്ങൾക്ക് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ചടങ്ങിൽ പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൌദി അറേബ്യ ഉറുഗ്വേ പോരാട്ടം. 16 താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച് UK ഭരണകൂടം. യുവതലമുറയ്ക്ക് ബാല്യം തിരിച്ചു നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ഗെയിമിംഗ് വെബ്സൈറ്റുകൾ ഉൾപ്പെടെ വിവിധ ഓൺലൈൻ സേവനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. 22,000 നിക്ഷേപിച്ചാൽ പ്രതിദിനം 1,00,000 ഒരു മാസം 30,00,000 തിരികെ ലഭിക്കുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെയും വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഇത്തരമൊരു നിക്ഷേപ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക്

0: സ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം, രചന ജേക്കബ് എബ്രഹാം.
3: മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും സവിശേഷതയുള്ള ബന്ധമാണ് ദാമ്പത്യം. ദാമ്പത്യത്തിന്റെ പൂന്തോട്ടത്തിൽ പ്രേമത്തിന്റെ വസന്തം വിരിയിക്കാൻ ശ്രമിക്കുന്നവരാണ് സ്ത്രീ പുരുഷന്മാർ. എന്നാൽ ശ്രദ്ധയോടെയുള്ള പരിപാലനമില്ലെങ്കിൽ പെട്ടെന്ന് വാടുകയും കൊഴിയുകയും ചെയ്യുന്ന ഉദ്യാനത്തിലെ പൂക്കൾക്ക് സമമാണ് വിവാഹ ജീവിതം.
4: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: പോഡ്കാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.
1: മുത്തേ പൊന്നേ.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മുമായി ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹരമായ ഒരു പിടി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. വിഷാദ ഛായയുള്ള സുന്ദര സ്വരം അന്നു മുതൽ ഇന്നോളം ഇന്ത്യയുടെ മാനസ സ്വപ്നമാണ്. മുഹമ്മദ് റാഫി ഇന്ത്യയുടെ ഹൃദയമിടിപ്പുകളിൽ അനുപമ സുന്ദര നാദ തരംഗമായി അലയടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് കിഷോർ കുമാറും ഇന്ത്യൻ ജനതയുടെ ഹൃദയ താളങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രശസ്ത ബോളിവുഡ് ഗായകൻ ശ്രീ കിഷോർ കുമാറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഒരു ഐക്കോണിക് ഗായകരിൽ ഒരാളാണ് കിഷോർ കുമാർ. ഗായകൻ എന്ന നിലയിൽ മാത്രമല്ല, നടൻ, സംഗീത സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1929 August 4 മധ്യപ്രദേശിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ബോംബെ ടാക്കീസിൽ കോറസ് ഗായകനായി തുടക്കം. എന്നാൽ പിന്നീട് മികച്ച ഗായകനുള്ള ഫിലിംഫെയർ അവാർഡുകൾ ഏറ്റവും കൂടുതൽ നേടിയ വ്യക്തിയായി അദ്ദേഹം മാറി.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വിഷാദസുന്ദര ഗാനങ്ങളുടെ ഗന്ധർവൻ ശ്രീ കിഷോർ കുമാറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. 1950 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ റാഫി, മുകേഷ് എന്നിവരോടൊപ്പം അദ്ദേഹവും ഒരു പ്രമുഖ സ്ഥാനം അലങ്കരിച്ചു. അഭിസ് കുമാർ ഗാംഗുലി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം. അദ്ദേഹത്തിന്റെ സഹോദരൻ അശോക് കുമാർ ബോളിവുഡിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു. കിഷോർ കുമാറിന്റെ സ്വരം ആദ്യം കേട്ടതും സഹോദരൻ അശോക് കുമാർ അഭിനയിച്ച ശിക്കാരിയിലായിരുന്നു.

Wake up with Rhythm of Success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങളിലൂടെ നാം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. സംഗീതം, അഭിനയം, സംവിധാനം എന്നീ മേഖലകളിൽ ഒരുപോലെ തിളങ്ങിയ അദ്ദേഹം ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഗായകരിൽ ഒരാളാണ്. വ്യത്യസ്തമായ ശബ്ദങ്ങളിൽ പാടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഗായകനായി തിളങ്ങുന്നതിന് മുൻപ് 1946 ഷിക്കാരി എന്ന ചിത്രത്തിലൂടെ ഒരു നടനായാണ് അദ്ദേഹം സിനിമയിലെത്തിയത്. നിരവധി ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ഖേം ചന്ദ് പ്രകാശ് ഈണമിട്ട സിദ്ധിയിൽ മർനേ കി ദ്വായൻ എന്ന പാട്ടുപാടിയതോടെ അദ്ദേഹത്തിന് ഈണങ്ങളുടെ ഒരു വലിയ ലോകം തുറന്നുകിട്ടി.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. തിരികെത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിന്റെ ഈ സംഗീത സുന്ദര നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. രൂപ തേര മസ്താന, സാഗർ കിനാരെ, കൈകെ പാൻ ബനാറസ് വാല തുടങ്ങി എത്രയെത്ര ഗാനങ്ങളാണ് ആ സ്വരമാധുരിയിൽ നാം ആസ്വദിച്ചിട്ടുള്ളത്. ബോളിവുഡിന്റെ ഈ ഇതിഹാസ ഗായകൻ 1975 പുറത്തിറങ്ങിയ അയോധ്യ എന്ന മലയാള ചിത്രത്തിന് വേണ്ടി ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ആ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ മാഷും സംഗീതം ജി ദേവരാജൻ മാസ്റ്ററുമായിരുന്നു. ഹാസ്യത്തിന് പ്രാധാന്യം നൽകി ഒരുക്കിയ ഈ ഗാനം അക്കാലത്ത് വലിയ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. R.D. ബർമന്റെ സംഗീതമാണ് കിഷോർ കുമാറിനെ കൂടുതൽ ജനപ്രിയനാക്കിയത്. എങ്കിലും ഋഷികേഷ് മുഖർജി, സലീൽ ചൗധരി തുടങ്ങിയ പ്രതിഭകളും അദ്ദേഹത്തിനായി സംഗീതമൊരുക്കിയിരുന്നു.
1: अरे भंग का रंग जमा हो चका चक हिरला पान चबाए आ हा और

0: सुबहला, खुल जाए बंद अकल का ताला।
1: ओ मेम साहब हमरा संग नाचा।

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നിരവധി അതുല്യ പ്രതിഭകളാൽ സമ്പന്നമാണ് ഇന്ത്യൻ ചലച്ചിത്ര മേഖല. അഴകുള്ള നിരവധി മുത്തുകൾ കോർത്ത മാല പോലെ അത് മനോഹരമായിരിക്കുന്നു. ആ മാലയിലെ ഓരോ മുത്തുകളെയാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി എത്തിക്കുന്നത്. ഇന്ന് നിരവധി ഗാനങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ ശ്രീ കിഷോർ കുമാറിന്റെ ഗാനങ്ങളാണ് നാം ആസ്വദിച്ചത്. ഹിന്ദി ചലച്ചിത്ര ഗാനശാഖയിൽ ഒഴിച്ചുകൂടാനാകാത്ത രണ്ടു പേരാണ് മുഹമ്മദ് റാഫി, കിഷോർ കുമാർ എന്നത്. അവരുടെ ശബ്ദ സൗകുമാര്യം സമ്മാനിച്ച സുന്ദര നിമിഷങ്ങൾ ഒന്നും ഒരു സാധാരണക്കാരനും മറക്കാനാകാത്തതാണ്. ഇരുവരെയും വാഴ്ത്തിയും താരതമ്യം ചെയ്തും ഒരുപാട് വാദപ്രതിവാദങ്ങൾ വന്നിരുന്നെങ്കിലും സിനിമയ്ക്ക് പുറത്ത് ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. സംഗീത ജീവിതത്തിൽ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും കിഷോർ കുമാറിനെ തേടിയെത്തുകയുണ്ടായി. 1987 അദ്ദേഹം നമ്മെ വിട്ടു പിരിയുന്നത്, അതും തന്റെ സംഗീത ജീവിതത്തിന്റെ ഉന്നതിയിലായിരുന്ന സമയത്ത്. എങ്കിലും കാലത്തെ ജയിക്കുന്ന ശബ്ദമാധുരിയിൽ അമരത്വം നേടിയ ഗാനങ്ങൾ ഇന്നും ജനഹൃദയങ്ങളിൽ മുഴുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നോവുകളിലും സന്തോഷങ്ങളിലും പ്രണയത്തിലും സൗഹൃദത്തിലും കൂട്ടായി അവ തുടരും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം,

ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സബിത കാക്കനാടൻ.
2: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പ്രസിദ്ധമായ ഒരു മലയാള ശൈലിയെക്കുറിച്ചാണ്. ഏതാണെന്നോ അത് ഭഗീരഥ പ്രയത്നം. ശൈലിയുടെ അർത്ഥം കഠിനമായ പ്രയത്നം, അധ്വാനം എന്നാണ്. എങ്ങനെയാ അർത്ഥം വന്നുവെന്നല്ലേ പറയാം. പണ്ട് ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽപ്പെട്ട പ്രസിദ്ധനായ ഒരു രാജാവുണ്ടായിരുന്നു, സഗരൻ. ഇക്ഷ്വാകു വംശം എന്ന് പറയുമ്പോൾ അതാണ് ദിലീപൻ്റെയും ദശരഥൻ്റെയും ശ്രീരാമൻ്റെയും ഒക്കെ വംശം കേട്ടോ. സഗരന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ ഒരാൾക്ക് 60,000 പുത്രന്മാരും മറ്റേ ആൾക്ക് അസമജ്ഞൻ എന്ന ഒരേ ഒരു പുത്രനും. കേട്ടിട്ട് അത്ഭുതം തോന്നുന്നോ? ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരെന്ന് പറയുമ്പോലെ പുരാണമാണല്ലോ, നമുക്കതൊക്കെ അങ്ങ് വിട്ടുകൊടുക്കാം അല്ലേ. ഏതായാലും സഗരൻ ഗംഭീരമായൊരു യാഗം നടത്തി. ഇന്ദ്രൻ എന്ത് ചെയ്തെന്നോ, യാഗാശ്വത്തെ അപഹരിച്ച് പാതാളത്തിൽ ബന്ധിച്ചു. സഗരപുത്രന്മാർ യാഗാശ്വത്തെ അന്വേഷിച്ച് എല്ലായിടത്തും പോയി. ഒടുവിൽ പാതാളത്തിൽ അതിനെ കണ്ടെത്തി. യാഗാശ്വത്തെ കണ്ടെത്തിയ ആഹ്ലാദത്തിൽ അവർ 60,000 പേർ ആർത്ത് ബഹളം വെച്ചു. ആ സമയത്ത് അവിടെ കപിലൻ എന്ന മുനി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബഹളം കേട്ട് കോപിഷ്ഠനായ മുനി ആ സഗരപുത്രന്മാരെ ഭസ്മമാക്കി കളഞ്ഞു. മരിച്ചുപോയവർക്ക് ഉദയക്രിയ ചെയ്യണമല്ലോ, എങ്കിലല്ലേ ആത്മാവിന് മോക്ഷം ലഭിക്കൂ. സഗരൻ ആ ചുമതല അസമജ്ഞനെയും അസമജ്ഞൻ പുത്രനായ അംശുമാനെയും ഏൽപ്പിച്ചെങ്കിലും ഹലിച്ചില്ല. ഒടുവിൽ അംശുമാന്റെ പുത്രൻ ഭഗീരഥൻ അതിനായി പുറപ്പെട്ടു. അദ്ദേഹം അനേക വർഷം തപസ് ചെയ്ത് ഗംഗയെ പ്രത്യക്ഷയാക്കി. ഗംഗ ഭഗീരഥന്റെ അപേക്ഷ പ്രകാരം ഭൂമിയിലേക്ക് പതിക്കാൻ തയ്യാറായി. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്, ഭൂമിക്ക് ആ പതനം താങ്ങാനുള്ള കെൽപ്പില്ല. പിന്നെന്തു ചെയ്യും? ഭഗീരഥൻ വീണ്ടും 1,000 തപസ് ചെയ്ത് ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ശിവന്റെ ജടയിലേക്ക് പതിക്കാനുള്ള അനുവാദവും ഗംഗയ്ക്ക് നൽകി. അപ്പോഴേക്ക് ഗംഗയ്ക്ക് ഒരല്പം അഹങ്കാരം. അഹങ്കാരം ആർക്കായാലും നന്നല്ലോ. ഗംഗയുടെ അഹങ്കാരം എന്തായിരുന്നെന്നോ, താൻ ശിവന്റെ ശിരസിലേക്കാണല്ലോ പതിക്കുന്നത് എന്ന്. ശിവൻ എന്ത് ചെയ്തെന്നോ, ഗംഗയെ പുറത്തേക്ക് വിട്ടില്ല, ജടയിൽ ഒളിപ്പിച്ചു വെച്ചു. പാവം ഭഗീരഥൻ ധർമ്മസങ്കടത്തിലായി. അദ്ദേഹം പിന്നെയും കേണപേക്ഷിച്ചപ്പോൾ ശിവൻ ഒരു തുള്ളി ഗംഗാജലം ഭൂമിയിലേക്ക് ഒഴുകാൻ അനുവദിച്ചത്രേ. അങ്ങനെ ആ ഒരു തുള്ളി ജലം ശിവന്റെ ജടയിൽ നിന്ന് താഴെ ഭൂമിയിലേക്ക് ഒഴുകി, പിന്നെ പാതാളത്തിലേക്ക് ഒഴുകിയെത്തി. സഗരപുത്രന്മാരുടെ ഉദകക്രിയ സാധ്യമായി. ഭഗീരഥൻ എത്ര പ്രയാസപ്പെട്ടെന്ന് കേട്ടില്ലേ? വെറുതെയല്ല ഭഗീരഥ പ്രയത്നം എന്നാൽ കഠിന അധ്വാനമെന്ന് അർത്ഥം വന്നതെന്ന് സ്പഷ്ടമായല്ലോ. ഇനി മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സബിത കാക്കനാടൻ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ

0: കാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന 2026 ഫിഫ വേൾഡ് കപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ജൂൺ 11 കിക്കോഫോടെ തുടങ്ങിയ ഈ മഹാമേള ഇതിനകം തന്നെ ആവേശകരമായ മത്സരങ്ങൾക്കും മറക്കാനാവാത്ത മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളുടെ മണ്ണിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ടീമുകൾ കിരീട പോരാട്ടത്തിനായി ഏറ്റുമുട്ടുമ്പോൾ ഫുട്ബോൾ ജ്വരം ലോകമെമ്പാടും പടർന്നിരിക്കുകയാണ്. ഗോളുകളുടെ ആഘോഷവും ആരാധകരുടെ ആർപ്പുവിളികളും ലോകമെമ്പാടും മുഴങ്ങിക്കേൾക്കുന്ന ഈ ദിനങ്ങളിൽ പുതിയ ചാമ്പ്യന്മാരെ തേടിയുള്ള പോരാട്ടവും പുതിയ നായകന്മാരെ കണ്ടെത്താനുള്ള കാത്തിരിപ്പും ലോക ഫുട്ബോളിനെ കൂടുതൽ ആവേശഭരിതമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകകപ്പ് ആവേശത്തിനിടയിൽ ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയായ ഫിഫ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് ഒരു യാത്രയായാലോ? അപ്പോൾ ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ ഫിഫ വേൾഡ് കപ്പിന്റെ ചരിത്രത്തെപ്പറ്റി കൂടുതൽ അറിയാം. ഫിഫ ലോകകപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ് ഫിഫ എന്നതിന്റെ പൂർണ്ണ രൂപം. ഫ്രഞ്ച് ഭാഷയിലെ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ എന്നതിന്റെ ചുരുക്ക രൂപമാണ് ഫിഫ. ലോക ഫുട്ബോളിന്റെ നിയന്ത്രണവും നടത്തിപ്പും നിർവഹിക്കുന്ന ഈ സംഘടനയുടെ നേതൃത്വത്തിലാണ് ലോകകപ്പ് എന്ന മഹാമേള അരങ്ങേറുന്നത്. ഈ അന്താരാഷ്ട്ര സംഘടന 1904 രൂപം കൊണ്ടത്. എന്നാൽ ഒരു ലോക ചാമ്പ്യൻഷിപ്പ് എന്ന ആശയം യാഥാർത്ഥ്യമായത് 1930. ഫിഫയുടെ മൂന്നാമത്തെ പ്രസിഡന്റായ ജൂൾസ് റിമേയുടെ നേതൃത്വത്തിൽ ആദ്യ ഫിഫ വേൾഡ് കപ്പ് സംഘടിപ്പിച്ചു. ആദ്യ ലോകകപ്പിന് വേദിയായത് ഉറുഗ്വേ ആയിരുന്നു. വെറും 13 ടീമുകൾ മാത്രം പങ്കെടുത്ത ആ ടൂർണമെന്റിൽ ആതിഥേയരായ ഉറുഗ്വേ തന്നെയായിരുന്നു ആദ്യ ചാമ്പ്യന്മാർ. അർജന്റീനയെ 4-2 അവർ പരാജയപ്പെടുത്തിയത്. 1934 സ്വന്തം മണ്ണിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ ചെക്കോസ്ലോവാക്കിയെ 2-1 പരാജയപ്പെടുത്തി ഇറ്റലി ആദ്യമായി ലോക ചാമ്പ്യന്മാരായി. 4 ശേഷം 1938 ഫ്രാൻസിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ ഹംഗറിയെ 4-2 തോൽപ്പിച്ച് ഇറ്റലി കിരീടം നിലനിർത്തി. ഫിഫ ലോകകപ്പ് 4 സംഘടിപ്പിക്കുന്നത്. 1930 ഈ രീതിയിൽ തന്നെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം കാരണം 1942 1946 ലോകകപ്പ് നടന്നിരുന്നില്ല. 1950 ലോകകപ്പ് വീണ്ടും തിരിച്ചെത്തി. വേദി ബ്രസീൽ. ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായി കണക്കാക്കപ്പെടുന്ന മെറക്കനാസോ എന്ന മത്സരത്തിൽ ഉറുഗ്വേ ബ്രസീലിനെ പരാജയപ്പെടുത്തി കിരീടം നേടി. 1950 ലോകകപ്പിൽ മെറക്കന സ്റ്റേഡിയത്തിൽ ബ്രസീലിനെ 2-1 പരാജയപ്പെടുത്തി ഉറുഗ്വേ കിരീടം നേടിയ സംഭവം മെറക്കനാസോ എന്ന പേരിലാണ് ഫുട്ബോൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ബ്രസീലിയൻ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്നായും ലോകകപ്പിന്റെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായും ആ മത്സരം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. 1958 സ്വീഡനിൽ നടന്ന ലോകകപ്പ് ഒരു പുതിയ ഇതിഹാസത്തിന്റെ ഉദയത്തിന് സാക്ഷിയായി. വെറും 17 ലോകത്തെ വിസ്മയിപ്പിച്ച പെലെ ബ്രസീലിനെ ആദ്യ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചത് ആതിഥേയരായ സ്വീഡനെ തോൽപ്പിച്ചായിരുന്നു.

ലോക ഫുട്ബോളിന്റെ പുതിയ അത്ഭുതമായി മാറിയതും ഈ ലോകകപ്പിലൂടെയായിരുന്നു. പിന്നീട് 1962 1970 ബ്രസീൽ ലോക ചാമ്പ്യന്മാരായി. 1974 ലോകകപ്പിൽ ഫ്രാൻസ് ബെക്കൻബോയുടെ നേതൃത്വത്തിൽ വെസ്റ്റ് ജർമ്മനി ലോക ചാമ്പ്യന്മാരായി. എന്നാൽ ആ ലോകകപ്പിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്ന് യോഹാൻ ക്രൈഫിന്റെ നേതൃത്വത്തിലുള്ള നെതർലാൻഡ്സ് ആയിരുന്നു. ടോട്ടൽ ഫുട്ബോൾ എന്ന വിപ്ലവകരമായ ശൈലിയിലൂടെ അവർ ലോകത്തെ വിസ്മയിപ്പിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 1978 അർജന്റീനയിൽ നടന്ന ലോകകപ്പിൽ ആതിഥേയരായ അർജന്റീന മാരിയോ കെമ്പസിന്റെ മികവിൽ ആദ്യമായി ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. ഫൈനലിൽ വീണ്ടും നെതർലാൻഡ്സ് ആയിരുന്നു എതിരാളികൾ. തുടർച്ചയായി 2 ലോകകപ്പ് ഫൈനലുകളിൽ എത്തിയെങ്കിലും കിരീടം നേടാനാകാതെ പോയ നെതർലാൻഡ്സും സ്വന്തം മണ്ണിൽ ചരിത്രമെഴുതിയ അർജന്റീനയും ആ കാലഘട്ടത്തിലെ ഫുട്ബോൾ ലോകത്തിന്റെ പ്രധാന ചർച്ചാവിഷയങ്ങളായി മാറി. അങ്ങനെ 1974 1978 യൂറോപ്യൻ ഫുട്ബോളിന്റെ ശക്തി പ്രകടമായി. 1982 ഇറ്റലി വീണ്ടും ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തി. പൗലോ റോസിയുടെ അതുല്യ പ്രകടനമാണ് ആ കിരീടയാത്രയ്ക്ക് കരുത്തായത്. എന്നാൽ 1986 മെക്സിക്കോ ലോകകപ്പ് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്നത് ഡീഗോ മറഡോണയുടെ പേരിലായിരിക്കും. ഇംഗ്ലണ്ടിന് എതിരായ ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ, ഗോൾ ഓഫ് ദ സെഞ്ചുറിയുമൊക്കെ ഫുട്ബോൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ അർജന്റീന വീണ്ടും ലോക ചാമ്പ്യന്മാരായി. 1990 വെസ്റ്റ് ജർമ്മനി അർജന്റീനയെ പരാജയപ്പെടുത്തി കിരീടം തിരിച്ചുപിടിച്ചു. തുടർന്ന് 1994 അമേരിക്കയിൽ നടന്ന ലോകകപ്പിൽ ബ്രസീൽ 4ാം തവണ ലോകകപ്പ് സ്വന്തമാക്കി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലിയെ മറികടന്ന ആ വിജയത്തിന് പിന്നിൽ റൊമാരിയോയുടെ മികച്ച പ്രകടനമുണ്ടായിരുന്നു. 1998 ഫ്രാൻസ് സ്വന്തം മണ്ണിൽ ആദ്യമായി ലോകകപ്പ് ഉയർത്തിയപ്പോൾ സിനദീൻ സിദാൻ ലോക ഫുട്ബോളിന്റെ പുതിയ നായകനായി മാറി. ഈ ലോകകപ്പിലാണ് ആദ്യമായി 32 ടീമുകൾ പങ്കെടുത്തത്. 2002 ആദ്യമായി ലോകകപ്പ് ഏഷ്യയിലെത്തി. സൗത്ത് കൊറിയയും ജപ്പാനും സംയുക്തമായാണ് ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചത്. ആദ്യമായി 2 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ്. ഫൈനലിൽ ബ്രസീലും ജർമ്മനിയും ഏറ്റുമുട്ടിയപ്പോൾ റൊണാൾഡോ നസാരിയയുടെ ഇരട്ട ഗോളുകളുടെ കരുത്തിൽ ബ്രസീൽ 2-0 വിജയിച്ച് തങ്ങളുടെ റെക്കോർഡ് 5ാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. റിവാൾഡോയും റൊണാൾഡീനോയും റൊണാൾഡോ നസാരിയോയും ചേർന്ന ബ്രസീലിന്റെ ആക്രമണ നിര ആ ലോകകപ്പിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു. റൊണാൾഡോ നസാരിയോ 8 ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കി. ഇന്നും ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം ബ്രസീൽ തന്നെയാണ്. 2002 ബ്രസീൽ 5ാം കിരീടം നേടിയതിനു ശേഷം 2006 ജർമ്മനിയിൽ നടന്ന ലോകകപ്പിൽ ഇറ്റലി ഫ്രാൻസിനെ പരാജയപ്പെടുത്തി വീണ്ടും ലോക ചാമ്പ്യന്മാരായി. ഫ്രാൻസിന്റെ സിനദീൻ സിഡാൻ പെനാൽറ്റി ഗോളിലൂടെ ഫ്രാൻസ് ആദ്യം മുന്നിലെത്തിയെങ്കിലും മാക്കോ മെറ്ററാസി ഇറ്റലിക്കായി സമനില ഗോൾ നേടി. തുടർന്ന് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയും ഇറ്റലി 5-3 വിജയിച്ച് തങ്ങളുടെ 4ാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. സിനഡീൻ സിദാന്റെ റെഡ് കാർഡും വിവാദങ്ങളും നാടകീയതയും നിറഞ്ഞ ആ ഫൈനൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങളിലൊന്നായി ഓർമ്മിക്കപ്പെടുന്നു. 2010 ലോകകപ്പ് ആദ്യമായി ആഫ്രിക്കയിൽ എത്തി. സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ടൂർണമെന്റ് ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ മണ്ണിൽ നടന്ന ആദ്യ ലോകകപ്പ് എന്ന പ്രത്യേകത നേടിയിരുന്നു. 32 ടീമുകൾ പങ്കെടുത്തു. ഫൈനലിൽ സ്പെയിനും നെതർലാൻഡ്സും ഏറ്റുമുട്ടി. തങ്ങളുടെ ആദ്യ ലോകകപ്പ് കിരീടം സ്പെയിൻ സ്വന്തമാക്കി. മനോഹരമായ പാസിംഗ് ഫുട്ബോളിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച സ്പാനിഷ് സുവർണ തലമുറയുടെ ഏറ്റവും വലിയ നേട്ടമായിരുന്നു ആ ലോകകപ്പ് വിജയം. 2014 ബ്രസീലിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ ജർമ്മനിയും അർജന്റീനയും ഏറ്റുമുട്ടി. എക്സ്ട്രാ ടൈമിൽ മെരിയോ ഗോട്ട്സെ നേടിയ 1 ഗോളിന്റെ കരുത്തിൽ ജർമ്മനി 1-0 വിജയിച്ച് 4ാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. തുടർന്ന് 2018 റഷ്യയിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ

0: ഫ്രാൻസും ക്രൊയേഷ്യയും നേർക്കുനേർ വന്നപ്പോൾ 4-2 എന്ന സ്കോറിന് ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് തങ്ങളുടെ 2 ലോകകപ്പ് കിരീടം ഉയർത്തി. യുവതാരം കിലിയൻ എംബാപ്പയുടെ പ്രകടനവും ആ ലോകകപ്പിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു. 2022 ഖത്തറിൽ നടന്ന ഫിഫ ലോകകപ്പ് മിഡിൽ ഈസ്റ്റിൽ അരങ്ങേറിയ ആദ്യ ലോകകപ്പ് എന്ന പ്രത്യേകത നേടിയിരുന്നു. ഫൈനലിൽ അർജന്റീനയും ഫ്രാൻസും ഏറ്റുമുട്ടിയപ്പോൾ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഫൈനലുകളിലൊന്നിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ കളത്തിലിറങ്ങിയ അർജന്റീനയും കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും ഏറ്റുമുട്ടിയപ്പോൾ ആവേശകരമായ മത്സരത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീന വിജയിച്ച് 3 ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. 2022 ലോകകപ്പ് വിജയത്തോടെ അർജന്റീന തങ്ങളുടെ 3 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയപ്പോൾ ലയണൽ മെസ്സി തന്റെ ദീർഘകാല സ്വപ്നമായ ആദ്യ ലോകകപ്പ് നേട്ടവും കൈവരിച്ചു. 2026 ലോക ഫുട്ബോൾ മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ആദ്യമായി 3 രാജ്യങ്ങൾ, അമേരിക്ക, കാനഡ, മെക്സിക്കോ, സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ടീമുകൾ, കൂടുതൽ മത്സരങ്ങൾ, പുതിയ താരങ്ങളുടെ ഉദയം, പുതിയ ചരിത്രങ്ങളുടെ പിറവി, ഇതെല്ലാം ചേർന്ന് 2026 ലോകകപ്പ് കൂടുതൽ ശ്രദ്ധേയമാകുന്നു. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ രാജ്യം ബ്രസീലാണ്. 5 ലോകകപ്പ് കിരീടങ്ങളുമായി ബ്രസീൽ ഇന്നും ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാരായി തുടരുകയാണ്. തൊട്ടുപിറകിൽ 4 കിരീടം ചൂടിയ ജർമ്മനിയും ഇറ്റലിയും, 3 സ്ഥാനത്ത് 3 ജേതാക്കളായ അർജന്റീനയും. പെലെയുടെ മാന്ത്രികതയും റൊണാൾഡോയുടെ ഗോൾ വേട്ടയും മെസ്സിയുടെ പ്രതിഭയും നെയ്മറിന്റെ ഡ്രിബ്ലിംഗും എംബാപ്പയുടെ വേഗതയും ലോകകപ്പിന്റെ ചരിത്രത്തെ കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്. പുതിയ താരങ്ങളും പുതിയ ചരിത്രങ്ങളും പിറക്കുന്ന ഈ ഫുട്ബോൾ മഹോത്സവം ഇനിയും ലോകത്തെ ആവേശഭരിതമാക്കട്ടെ. ഫിഫ ലോകകപ്പ് ഒരു ടൂർണമെന്റ് മാത്രമല്ല, ലോകത്തെ ഒരുമിപ്പിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്. 2026 ലോകകപ്പിൽ ആരാകും സ്വർണ കിരീടത്തിൽ മുത്തമിടുക, ആരാകും പുതിയ ലോക ചാമ്പ്യന്മാർ എന്നറിയാൻ ലോകത്തിനൊപ്പം നമുക്കും കാത്തിരിക്കാം. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രീത സുഗതൻ അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: Music with Radio Sandhvanam 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. യാത്രകൾ എന്നത് വെറും സ്ഥലം മാറിപ്പോകലല്ല, മറിച്ച് പുത്തൻ അറിവുകൾ തേടിയുള്ളതാണ്. പൊതുവെ വിനോദസഞ്ചാരങ്ങൾ പുതുവഴികളെയും പുതു മനുഷ്യരെയും പരിചയപ്പെടുത്തി തരും. ചില അവസരങ്ങളിൽ യാത്രകൾ നമ്മളെ തന്നെ തിരിച്ചറിയാൻ അവസരമൊരുക്കും. ഓരോ മടക്കയാത്രയിലും കൈകളിൽ കരുതുന്ന സാധനങ്ങളെക്കാൾ ഹൃദയത്തിൽ സൂക്ഷിക്കാവുന്ന ഓർമ്മകളാണ് നിറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണ് പങ്കിട്ടുവരുന്നത്. അവിടുത്തെ ദ്വീപ് ചരിത്രവും തെരഞ്ഞെടുപ്പ് ചരിത്രവും പറഞ്ഞത് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. നാളികേരവും മത്സ്യവും മാത്രമാണ് ലക്ഷദ്വീപിൻ്റെ സമ്പത്ത്. ഈ വസ്തുക്കൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇവിടുത്തുകാർക്ക് കഴിയുന്നു എന്നതാണ് വിജയരഹസ്യം. എല്ലാ വസ്തുക്കളും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നതിനാൽ വില കൂടുതൽ സ്വാഭാവികം. എന്നാൽ രുചിയേറും ഭക്ഷ്യവിഭവങ്ങളുടെ നിർമ്മാണത്തിൽ മുൻപന്തിയിലുള്ള ലക്ഷദ്വീപിലെ ആഹാരത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാകില്ല. കുഴമ്പ് പോലെയുള്ള മീൻകറിയും കൂട്ടിയുള്ള ഊണിൻ്റെ മഹത്വം പറഞ്ഞപ്പോൾ തന്നെ നാവിൽ വെള്ളമൂറാൻ തുടങ്ങി. കിലാഞ്ചി എന്ന ലക്ഷദ്വീപിൻ്റെ സ്വന്തം പലഹാരത്തെക്കുറിച്ചും നേരത്തെ പരാമർശിച്ചിരുന്നു. സാഗര ജലകേളികളിൽ പ്രധാനിയാണ് സ്കൂബ ഡൈവിംഗ്. സമുദ്രാന്തർ ഭാഗത്തെ കാണാ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുവാൻ ഇതിലേറെ ഉപകാരപ്പെടുന്ന ഒരു സാഗര വിനോദം വേറെയില്ല എന്ന് പറയാം. കടലാഴം എന്തെന്നും അവിടെ കാണാൻ കഴിയുന്ന അത്ഭുത ലോകം നൽകുന്ന സമാനതകളില്ലാത്ത അനുഭൂതിയും പറഞ്ഞിരുന്നു. തുടർന്ന് നടത്തിയ കയാക്കിംഗ് വിശേഷങ്ങളും കടൽ നടത്തവും പ്രിയ ശ്രോതാക്കളുടെ മനതാരിൽ ഉണ്ടാകും എന്ന് കരുതുന്നു. ഗ്ലാസ് ബോട്ട് യാത്രയുടെ തുടക്കത്തിലാണല്ലോ കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. ഗ്ലാസ് ബോട്ട് യാത്രയിൽ കണ്ട കടലാമയുടെ വലിപ്പവും പവിഴാരാമത്തിൻ്റെ ഭംഗിയിൽ ഉല്ലസിക്കുന്ന നിറമത്സ്യങ്ങളുടെ കാഴ്ചയും പറഞ്ഞിരുന്നു. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. പച്ച നിറത്തിൽ പാഞ്ഞു നടക്കുന്ന പാരറ്റ് ഫിഷിൻ്റെ ദർശനം ആഹ്ലാദം സമ്മാനിച്ചു. ആൻഡമാനിലെ നേവൽ മറൈൻ അക്വോറിയത്തിലായിരുന്നു പാരറ്റ് ഫിഷിനെ ആദ്യം കണ്ടത്. എന്നാൽ കടലിനടിയിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നീന്തി തുടിക്കുന്ന പാരറ്റ് ഫിഷിൻ്റെ കാഴ്ച സമ്മാനിച്ച ആശ്ചര്യം ചെറുതല്ല. കാഴ്ച ബംഗ്ലാവിൽ കോട്ടിൽ കിടക്കുന്ന കടുവയെ കാണുന്നതും സഫാരി യാത്രയിൽ കാടിനുള്ളിൽ കാണുന്ന കടുവയും തമ്മിലുള്ള അന്തരം തന്നെയാണ് ഇവിടെയും കാണാനായത്. 2 മണിക്കൂറോളം നീണ്ട കടലാഴ കാഴ്ച അവസാനിപ്പിച്ച് ബോട്ട് കൽപ്പറ്റി ദ്വീപിലേക്ക് കുതിച്ചു. വളരെ വേഗത്തിലോടുന്ന ബോട്ടിലിരുന്നുള്ള സാഗര ദർശനം അതീവ ഹൃദ്യമായിരുന്നു. ദൂരെ ബംഗാരം ദ്വീപും കൽപ്പേനി ദ്വീപും കാണാനായി. എന്നാൽ ബംഗാരം ദ്വീപിൽ ഇപ്പോൾ ദ്വീപുകാർക്ക് പോലും പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. വളരെ അകലെയല്ലാതെ ധാരാളം ബോട്ടുകൾ കൽപ്പേറ്റി ദ്വീപ് ലക്ഷ്യമാക്കി മുന്നിലും പിറകിലുമായി ചീറിപ്പാഞ്ഞു വരുന്ന കാഴ്ച തീർക്കുന്ന ആനന്ദം ചില്ലറയല്ല. കടൽപ്പരപ്പിന്റെ വിശാലതയിൽ ആകാശ നീലിമ ചായം ചാലിച്ചിരുന്നു. ബോട്ടുകളുടെ വേഗയാത്രയിൽ ബോട്ടിന് പിന്നാലെ ഓടിമറയുന്ന വെളുത്ത ജലധാര, ആകാശത്തിന് സൗന്ദര്യമേകി കാറ്റിനൊപ്പം നീങ്ങുന്ന വെൺമേഘങ്ങൾ, അതാ കൽപ്പേറ്റി ദ്വീപ് ദൃശ്യമായി. ബോട്ടിന്റെ വേഗത കുറയാൻ തുടങ്ങി. കണ്ടൽ ചെടികൾ കൊണ്ട് സമ്പന്നമായ കൽപ്പേറ്റി ഐലൻഡിന്റെ തീരത്തണഞ്ഞ ബോട്ടിൽ നിന്നും അത്യാഹ്ലാദത്തോടെ ഓരോരുത്തരായി ദ്വീപിനെ സ്പർശിച്ചു. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞതോടെ ദ്വീപിൽ പാലിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായി ഗൈഡ് പറഞ്ഞു തന്നു. കൂട്ടം തെറ്റിപ്പോകാതെ ഓരോ ബോട്ടിൽ എത്തിയവർ ചിട്ടയോടെ ഒന്നിച്ച് ദ്വീപ് സന്ദർശനം പൂർത്തിയാക്കണമെന്നും സംശയ നിവാരണത്തിന് ഗൈഡ് കൂടെ ഉണ്ടാകുമെന്നും അറിയിച്ചുകൊണ്ട് ചെടികളുടെ ഇടയിലൂടെയുള്ള നടപ്പാതയിലൂടെ നടക്കാൻ തുടങ്ങി. അല്പദൂരം പിന്നിടും മുമ്പ് തന്നെ അച്ച എന്നുള്ള മകളുടെ ഉറച്ച വിളി കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. മോള് ചൂണ്ടിക്കാണിച്ച ചെടിത്തണ്ടിലേക്ക് നോക്കിയപ്പോഴാണ് വിളിയുടെ രഹസ്യം മനസ്സിലായത്. ഒരു ചെടിക്കൊമ്പ് നിറയെ കടന്നൽ കൂട്ടം, കൂടാതെ ചുറ്റും കറങ്ങി നടക്കുന്ന ചെറിയൊരു സംഘവും. തിരമാലയുടെ ഒച്ചയിൽ അവയുടെ മൂളിപ്പാട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല. വേഗം തന്നെ ഞങ്ങൾ ഗൈഡിനെ പിന്തുടർന്നു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. നാളിതുവരെ നിങ്ങൾ നൽകിയ പിന്തുണയാണ് സുന്ദരസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണല്ലോ നമ്മൾ സുന്ദരസഞ്ചാരത്തിലൂടെ ആസ്വദിക്കുന്നത്. ഗ്ലാസ് ബോട്ട് യാത്രയുടെ ആസ്വാദ്യതയും ഗ്ലാസിനുള്ളിലൂടെ സമുദ്രാന്തർഭാഗ ദർശനവും പറഞ്ഞിരുന്നു. കടലാമയും വർണ്ണ മത്സ്യങ്ങളും സമ്മാനിച്ച നേർക്കാഴ്ചയുടെ അനുഭൂതി ശ്രോതാക്കൾ ഓർക്കുമല്ലോ. അകലെ കണ്ട ബംഗാരൻ ദ്വീപിൽ ഇപ്പോൾ ദ്വീപ് നിവാസികൾക്ക് പോലും പ്രവേശനം ഇല്ല എന്ന ദുഃഖസത്യവും പറഞ്ഞിരുന്നു. വേഗത്തിലുള്ള ബോട്ട് യാത്രയിൽ ചുറ്റിലും സഞ്ചരിക്കുന്ന ബോട്ടുകളുടെ ഭംഗിയും പ്രയാണവും പറഞ്ഞിരുന്നത് ഓർക്കുമല്ലോ. ബോട്ടിൻ്റെ ലക്ഷ്യമായ കൽപ്പേറ്റി ദ്വീപിൽ കാലികുത്തി കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള നടപ്പാതയിലൂടെ ഗൈഡിനെ അനുഗമിക്കുന്ന വിവരം പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കൽപ്പേറ്റി വിശേഷങ്ങളിലേക്ക് കടക്കാം. മുറിച്ചിട്ട തെങ്ങുകൾ ചിലയിടങ്ങളിൽ വഴിമുടക്കി കിടക്കുന്നുണ്ടായിരുന്നു. സഞ്ചാരികളായ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു തടസ്സമായിരുന്നില്ല. നടന്ന് ഞങ്ങൾ എത്തിയത് കൽപ്പേറ്റി ഐലൻഡിൻ്റെ മറുഭാഗത്തെ കടൽ തീരത്തായിരുന്നു. ചെറിയ തിരമാലകൾ കരയെ തഴുകാൻ മത്സരിക്കുന്ന കാഴ്ചയുടെ കൗതുകം നിറന്ന് എല്ലാവരും കുറച്ചു നേരം നിൽപ്പായി. ഇവിടെ നിന്നുള്ള അസ്തമയ കാഴ്ച ആസ്വദിക്കുന്നതിനാണ് സഞ്ചാരികൾ ഈ ദ്വീപിൽ എത്തുന്നത്. അഗത്തി വിമാനത്താവളം വരുന്നതുവരെ ഈ ദ്വീപിൽ ജനവാസമുണ്ടായിരുന്നു. വിമാനങ്ങൾ താഴ്ന്നു പറക്കുമ്പോൾ അപകടം സംഭവിക്കാതിരിക്കുവാൻ ഈ ദ്വീപിലെ മുഴുവൻ തെങ്ങുകളും മുറിച്ചു മാറ്റിയിരുന്നു. കടലിലെ മത്സ്യസമ്പത്തും കരയിലെ നാളികേരവുമല്ലാതെ മറ്റൊരു കാർഷിക വിളയും ദ്വീപിൽ ഇല്ല എന്നത് അറിയാമല്ലോ. തെങ്ങെല്ലാം മുറിച്ചു മാറ്റിയതോടെ വരുമാനമാർഗം കുറഞ്ഞു, പോരാത്തതിന് ജലദൗർലഭ്യവും. കൽപ്പേറ്റി ദ്വീപിൽ താമസിക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ദ്വീപ്വാസികൾ ഇവിടം ഉപേക്ഷിച്ചു പോയി എന്നാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ് ഷഹീർ മുഹമ്മദ് പറഞ്ഞത്. ധാരാളം കണ്ടൽ ചെടികളും കുറ്റിച്ചെടികളുമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് കാണാനായില്ല. എന്നാൽ മുറിച്ചിട്ട ധാരാളം തെങ്ങിൻ തടികൾ പലയിടത്തും വഴിമുടക്കി കിടക്കുന്നത് കാണാൻ കഴിഞ്ഞു. ദ്വീപിൻ്റെ മറുപുറമുള്ള കടൽ തീരം മനോഹരമാണ്. തീരത്തുകൂടിയുള്ള നടത്തം സമ്മാനിച്ച നയന മനോഹര ദൃശ്യചാരുത പറയാതെ പോകുന്നത് ഉചിതമല്ല. മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ, സഞ്ചാരികളുമായി സാഗരദർശനത്തിനെത്തിയ ബോട്ടുകൾ ആകാശത്തിന് അതിര് പങ്കിട്ടുകൊണ്ട് ഒരു വെള്ളിരേഖ പോലെ അകലെ അഗത്തി വിമാനത്താവളത്തിൻ്റെ റൺവേ, സായന്തനത്തിൻ്റെ വരവറിയിക്കുന്ന നീലാകാശം, പരന്നുകിടക്കുന്ന അറേബ്യൻ സമുദ്രം, എന്തൊരു ഭംഗിയാണെന്നോ, കണ്ണെടുക്കാൻ തോന്നില്ല. ലക്ഷദ്വീപിലെ 36 ദ്വീപുകളിൽ നിന്നും കൽപ്പേറ്റി ദ്വീപിനെ വ്യത്യസ്തമാക്കുന്നത് കടലിലും തീരത്തുമുള്ള പാറക്കല്ലുകളാണ്. ലാറ്ററേറ്റുകളാണോ അതോ പാറയാണോ എന്ന് തിരിച്ചറിയാനാകാത്ത വിധം സുന്ദരമാണ് ഈ കല്ലുകൾ. കല്ലുകളുടെ ധാരാളിത്തമാണ് ഈ ദ്വീപിന് കൽപ്പേറ്റി ദ്വീപെന്ന് നാമകരണം ചെയ്യാൻ കാരണമായതെന്നാണ് പണ്ഡിത മതം. സംഗതി എന്തു തന്നെയായാലും ഈ ദ്വീപിൽ എത്തുന്നവരെ ഏറെ ആകർഷിക്കുന്നത് കടൽ തീരത്തെ കല്ലുകൾ തന്നെയെന്ന് ഉറപ്പിച്ച് പറയാം. കടൽ തീരത്തുകൂടിയുള്ള നടത്തത്തിൽ ഞങ്ങളും ചില കല്ലുകളിൽ കയറി നിന്ന് വീഡിയോയും ഫോട്ടോകളും പകർത്തി. ഒട്ടും അകലെയല്ലാതെ നിലം പറ്റി കിടക്കുന്ന ഒരു പാറക്കെട്ടിന് സമീപം നല്ല തോതിൽ ആൾക്കൂട്ടം. എന്താണെന്നറിയാനുള്ള ജിജ്ഞാസയുമായി അങ്ങോട്ടെത്തുമ്പോൾ സഞ്ചാരികളുടെ തിരക്ക് തന്നെ ഫോട്ടോ എടുപ്പും വീഡിയോ പകർത്തലും തകൃതിയായി നടക്കുന്നു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി സുന്ദര സഞ്ചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഇന്ന് വരെ ശ്രോതാക്കൾ നൽകിയ പ്രോത്സാഹനമാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കുന്നത്. ഇന്നോളം നൽകിയ പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848 5585 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ പങ്കുവച്ചു വരുന്നത്. അവിടുത്തെ ഏറ്റവും ചെറുതും ആൾവാസമില്ലാത്തതുമായ കൽപ്പേറ്റി ദ്വീപിലേക്കുള്ള ഗ്ലാസ് ബോട്ട് യാത്രയിൽ കടലിനടിയിലെ ദൃശ്യങ്ങൾ കാണാനായ അപൂർവ നിമിഷങ്ങൾ പ്രതിപാദിച്ചിരുന്നു. ദൂരെ കണ്ട ദ്വീപുകളുടെ ഭംഗിയും വിശേഷങ്ങളും പറഞ്ഞിരുന്നു. കണ്ടൽ കാടുകൾക്കിടയിലൂടെയുള്ള നടപ്പാതയിലൂടെ ഗൈഡിനെ പിന്തുടർന്ന് നടന്നപ്പോൾ ലഭിച്ച നയനാനന്ദകരമായ കാഴ്ചകളുടെ നിറശോഭയാണ് ഇടവേളയ്ക്ക് മുമ്പ് പങ്കുവച്ചത്. കടൽ തീരത്തുള്ള ഒരു കൂട്ടം പാറകൾക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുവാനുള്ള തിരക്കും പറഞ്ഞിരുന്നു. ഇനി കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ആളൊഴിയാൻ കുറച്ച് സമയം അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. ഈ പാറകൾക്ക് മുന്നിൽ തിരക്ക് വരാനുള്ള കാരണവും ആ പാറയുടെ പേരും ഞങ്ങളുടെ ഗൈഡ് വിശദീകരിച്ചു വന്നു. മറ്റൊരു പാറക്കെട്ടിനും അവകാശപ്പെടാനില്ലാത്ത പേരും കഥയും ഞങ്ങൾക്ക് കൗതുകവും അതിലുപരി അത്ഭുതവും ഉളവാക്കി. ഗൈഡിൽ നിന്ന് കേട്ട കഥ പ്രിയ ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നു. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ലക്ഷദ്വീപും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. കൽപ്പേറ്റിയിൽ താമസിച്ചിരുന്ന സുന്ദരിയായ ബി കുഞ്ഞിയിൽ അനുരക്തനായ ഒരു ബ്രിട്ടീഷ് നാവികൻ ബി കുഞ്ഞിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ബി കുഞ്ഞിയോട് വിവാഹാഭ്യർത്ഥന നടത്തി. എന്നാൽ പാരതന്ത്രത്തിൽ പൊറുതിമുട്ടിയിരുന്ന ദ്വീപുകാർക്ക് ബ്രിട്ടീഷുകാരെ വെറുപ്പായിരുന്നു. ബി കുഞ്ഞിയും അതിൽ നിന്നും ഒട്ടും പിന്നിലായിരുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബി കുഞ്ഞിയുടെ വീട്ടുകാരോട് നാവികൻ വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. എന്നാൽ പ്രസ്തുത ആവശ്യം ബി കുഞ്ഞിയുടെ മാതാപിതാക്കൾ നിരസിച്ചതോടെ ബലപ്രയോഗത്തിലൂടെ ബി കുഞ്ഞിയെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. ഭയവും ഒപ്പം വെറുപ്പും ഉള്ളിലുള്ള ബി കുഞ്ഞി വീട്ടിൽ നിന്ന് ഇറങ്ങി കടൽ തീരത്ത് കണ്ട ഒരു പാറക്കെട്ടിൽ ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. വിവരം മനസ്സിലാക്കിയ നാവികൻ ബി കുഞ്ഞിയുടെ കുടുംബാംഗങ്ങളെയാകെ വധിക്കുകയും ബി കുഞ്ഞിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയും ചെയ്തു. എന്നാൽ ഗുഹ പോലെയുള്ള പാറക്കെട്ടിൽ ഒളിച്ചിരുന്ന ബി കുഞ്ഞിയെ കണ്ടുപിടിക്കാൻ കഴിയാതെ നാവികൻ പിന്തിരിഞ്ഞെന്നും തിരികെ ബ്രിട്ടനിലേക്ക് പോയെന്നും അങ്ങനെ രക്ഷപ്പെട്ട ബി കുഞ്ഞി വിവാഹിതയായി ജീവിച്ചെന്നും ഒരു കഥയുള്ളപ്പോൾ തന്നെ ബി കുഞ്ഞി ഒളിച്ചിരുന്ന ഗുഹ പോലെയുള്ള പാറക്കെട്ടുകൾ കല്ലുകൊണ്ട് മൂടി ബി കുഞ്ഞിയെ അപായപ്പെടുത്തിയെന്നും ഒരു കഥ കേൾക്കുന്നുണ്ട്. കഥകൾ എന്തായാലും കൽപ്പേറ്റി ദ്വീപിൽ എത്തുന്നവരെല്ലാം ഈ കൽക്കുഴിയിൽ ഇറങ്ങി നിന്നും പാറയ്ക്ക് ചുറ്റും കൈകോർത്തു നിന്നും വീഡിയോയും ചിത്രങ്ങളും എടുക്കുന്നത് സർവ്വസാധാരണമാണ്. ഞങ്ങളും ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കാൻ മറന്നില്ല. കഥകളുറങ്ങുന്ന പാറക്കൂട്ടത്തിന് അടുത്തുകൂടി കുറച്ച് ദൂരം കൂടി നടന്നു. ആകാശം പ്രതിഫലിക്കുന്ന കടൽ കണ്ടുള്ള വെള്ള പഞ്ചാരമണലിലൂടെയുള്ള നടത്തം സമ്മാനിക്കുന്ന ആനന്ദം ചെറുതല്ല. തണുപ്പുമായി നമ്മെ വലയം ചെയ്യുന്ന കടൽക്കാറ്റിൻ്റെ ഉത്തേജനം ആവേശോജ്ജലം. കണ്ടൽ കാടുകളുടെ കൂടുതൽ ഉള്ളിലേക്ക് ചെറു നടവഴികളുണ്ടെങ്കിലും അങ്ങോട്ട് കടക്കാൻ മടി തോന്നി. തീരം തേടിയെത്തുന്ന തിരമാല കൈകളുടെ സ്പർശ സുഖം ഏറ്റുകൊണ്ടുള്ള മടക്കയാത്ര. ഈ യാത്രയിൽ തീരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ജണ്ട സമാനമായ സ്തൂപം ശ്രദ്ധിച്ചിരുന്നു. ഏകദേശം 2 ഉയരമുള്ള സ്തൂപം കടലിന് കാവലാളെന്ന പോലെ നമ്മുടെ ദേശീയ മുദ്രയായ അശോകസ്തംഭം പതിച്ച് അങ്ങനെ നിൽക്കുന്ന കാഴ്ച അഭിമാനകരമായി തോന്നി. സ്തൂപത്തിന്റെ പീഠത്തിൽ കൽപ്പേറ്റി, കൽപ്പേറ്റി ഐലൻഡ്, ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു. സ്തൂപത്തിന് മുന്നിൽ നിന്ന് കുറച്ച് ചിത്രങ്ങൾ എടുത്ത ശേഷം നേരെ ബോട്ട് അടുപ്പിച്ചിരിക്കുന്ന തീരത്തേക്ക് നടന്നു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
0: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഹേ ഹേ

0: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹരമായ ഒരു പിടി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്.

ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. വിഷാദ ഛായയുള്ള സുന്ദരസ്വരം അന്നുമുതൽ ഇന്നോളം ഇന്ത്യയുടെ മാനസ സ്വപ്നമാണ്. മുഹമ്മദ് റാഫി ഇന്ത്യയുടെ ഹൃദയമിടിപ്പുകളിൽ അനുപമ സുന്ദര നാദതരംഗമായി അലയടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് കിഷോർ കുമാറും ഇന്ത്യൻ ജനതയുടെ ഹൃദയതാളങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രശസ്ത ബോളിവുഡ് ഗായകൻ ശ്രീ കിഷോർ കുമാറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഒരു ഐക്കോണിക് ഗായകരിൽ ഒരാളാണ് കിഷോർ കുമാർ. ഗായകൻ എന്ന നിലയിൽ മാത്രമല്ല, നടൻ, സംഗീത സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1929 August 4 മധ്യപ്രദേശിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ബോംബെ ടാക്കീസിൽ കോറസ് ഗായകനായി തുടക്കം. എന്നാൽ പിന്നീട് മികച്ച ഗായകനുള്ള ഫിലിംഫെയർ അവാർഡുകൾ ഏറ്റവും കൂടുതൽ നേടിയ വ്യക്തിയായി അദ്ദേഹം മാറി.
1: ലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലലല

0: ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വിഷാദസുന്ദര ഗാനങ്ങളുടെ ഗന്ധർവൻ ശ്രീ കിഷോർ കുമാറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. 1950 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ റാഫി, മുകേഷ് എന്നിവരോടൊപ്പം അദ്ദേഹവും ഒരു പ്രമുഖ സ്ഥാനം അലങ്കരിച്ചു. അഭിസ് കുമാർ ഗാംഗുലി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം. അദ്ദേഹത്തിന്റെ സഹോദരൻ അശോക് കുമാർ ബോളിവുഡിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു. കിഷോർ കുമാറിന്റെ സ്വരം ആദ്യം കേട്ടതും സഹോദരൻ അശോക് കുമാർ അഭിനയിച്ച ശിക്കാരിയിലായിരുന്നു.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങളിലൂടെ നാം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. സംഗീതം, അഭിനയം, സംവിധാനം എന്നീ മേഖലകളിൽ ഒരുപോലെ തിളങ്ങിയ അദ്ദേഹം ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഗായകരിൽ ഒരാളാണ്. വ്യത്യസ്തമായ ശബ്ദങ്ങളിൽ പാടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഗായകനായി തിളങ്ങുന്നതിന് മുൻപ് 1946 ഷിക്കാരി എന്ന ചിത്രത്തിലൂടെ ഒരു നടനായാണ് അദ്ദേഹം സിനിമയിലെത്തിയത്. നിരവധി ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ഖേം ചന്ദ് പ്രകാശ് ഈണമിട്ട സിദ്ധിയിൽ മർനേക്കി ദ്വായൻ എന്ന പാട്ടുപാടിയതോടെ അദ്ദേഹത്തിന് ഈണങ്ങളുടെ ഒരു വലിയ ലോകം തുറന്നുകിട്ടി.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിന്റെ ഈ സംഗീത സുന്ദര നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. രൂപ തേര മസ്താന, സാഗർ കിനാരെ, കൈകേ പാൻ ബനാറസ് വാല തുടങ്ങിയ എത്രയെത്ര ഗാനങ്ങളാണ് ആ സ്വരമാധുരിയിൽ നാം ആസ്വദിച്ചിട്ടുള്ളത്. ബോളിവുഡിന്റെ ഈ ഇതിഹാസ ഗായകൻ 1975 പുറത്തിറങ്ങിയ അയോധ്യ എന്ന മലയാള ചിത്രത്തിന് വേണ്ടി ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ആ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ മാഷും സംഗീതം ജി ദേവരാജൻ മാസ്റ്ററുമായിരുന്നു. ഹാസ്യത്തിന് പ്രാധാന്യം നൽകി ഒരുക്കിയ ഈ ഗാനം അക്കാലത്ത് വലിയ സൂപ്പർ ഹിറ്റായിരുന്നു. R.D. ബർമന്റെ സംഗീതമാണ് കിഷോർ കുമാറിനെ കൂടുതൽ ജനപ്രിയനാക്കിയത്. എങ്കിലും ഋഷികേഷ് മുഖർജി, സലീൽ ചൗധരി തുടങ്ങിയ പ്രതിഭകളും അദ്ദേഹത്തിനായി സംഗീതമൊരുക്കിയിരുന്നു.
2: अरे भंग का रंग जमा हो चकाचक, हिर लो पान चबाए, आहा, और

0: वाला ओ छोरा गंगा किनारे वाला ओ छोरा गंगा किनारे वाला ओ छोरा गंगा किनारे वाला।
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നിരവധി അതുല്യ പ്രതിഭകളാൽ സമ്പന്നമാണ് ഇന്ത്യൻ ചലച്ചിത്ര മേഖല. അഴകുള്ള നിരവധി മുത്തുകൾ കോർത്ത മാല പോലെ അത് മനോഹരമായിരിക്കുന്നു. ആ മാലയിലെ ഓരോ മുത്തുകളെയാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി എത്തിക്കുന്നത്. ഇന്ന് നിരവധി ഗാനങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ ശ്രീ കിഷോർ കുമാറിന്റെ ഗാനങ്ങളാണ് നാം ആസ്വദിച്ചത്. ഹിന്ദി ചലച്ചിത്ര ഗാനശാഖയിൽ ഒഴിച്ചുകൂടാനാകാത്ത രണ്ടു പേരാണ് മുഹമ്മദ് റാഫി, കിഷോർ കുമാർ എന്നത്. അവരുടെ ശബ്ദ സൗകുമാര്യം സമ്മാനിച്ച സുന്ദര നിമിഷങ്ങൾ ഒന്നും ഒരു സാധാരണക്കാരനും മറക്കാനാകാത്തതാണ്. ഇരുവരെയും വാഴ്ത്തിയും താരതമ്യം ചെയ്തും ഒരുപാട് വാദപ്രതിവാദങ്ങൾ വന്നിരുന്നെങ്കിലും സിനിമയ്ക്ക് പുറത്ത് ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. തന്റെ സംഗീത ജീവിതത്തിൽ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും കിഷോർ കുമാറിനെ തേടിയെത്തുകയുണ്ടായി. 1987 അദ്ദേഹം നമ്മെ വിട്ടു പിരിയുന്നത്, അതും തന്റെ സംഗീത ജീവിതത്തിന്റെ ഉന്നതിയിലായിരുന്ന സമയത്ത്. എങ്കിലും കാലത്തെ ജയിക്കുന്ന ശബ്ദമാധുരിയിൽ അമരത്വം നേടിയ ഗാനങ്ങൾ ഇന്നും ജനഹൃദയങ്ങളിൽ മുഴുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നോവുകളിലും സന്തോഷങ്ങളിലും പ്രണയത്തിലും സൗഹൃദത്തിലും കൂട്ടായി അവ തുടരും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557885 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: பை பை கேள்கு ரேடியோ சாந்தனம் 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. യാത്രാ വിലക്കിന്റെ ഭാഗമായി മാസങ്ങളായി നിർത്തിവച്ചിരുന്ന 10,000 ഗ്രീൻ കാർഡ് അഭയ അപേക്ഷകൾ വീണ്ടും പരിഗണിക്കാൻ US ഭരണകൂടം തയ്യാറെടുക്കുന്നു. ചില രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ മരവിപ്പിച്ച US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് ഫെഡറൽ ജഡ്ജി ജോൺ മക്കോണൽ ഉത്തരവിട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 80th ജന്മദിന ആഘോഷങ്ങളുടെയും അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യ വാർഷികത്തിന്റെയും ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് വൈറ്റ് ഹൌസിൽ ചരിത്രത്തിലാദ്യമായി മിക്സ്ഡ് മാർഷൽ ആർട്സ് പോരാട്ടം സംഘടിപ്പിച്ചു. UFC ഫ്രീഡം 250 എന്ന് പേരിട്ട ഈ മത്സരത്തിനായി വൈറ്റ് ഹൌസ് വളപ്പിൽ പ്രത്യേകം താൽക്കാലിക സ്റ്റേഡിയവും കേജും ഒരുക്കിയിരുന്നു. വൈറ്റ് ഹൌസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രൊഫഷണൽ കായിക മത്സരം ഇവിടെ അരങ്ങേറുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 181 ഉയർന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 782 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ രോഗബാധ ഇതിലും കൂടുതലായിരിക്കാമെന്നാണ് വിലയിരുത്തൽ. May 15 രോഗം സ്ഥിരീകരിച്ചെങ്കിലും ആഴ്ചകൾക്ക് മുൻപേ തന്നെ പടർന്നു തുടങ്ങിയിരുന്നു. നിലവിൽ കോണ്ടാക്ട് ട്രേസിംഗ് 56% മാത്രമാണ്. ടെക്സസിൽ മാംസം തിന്നുന്ന മാരക പരാദജീവിയായ ന്യൂ വേൾഡ് സ്ക്രൂവേം ബാധിച്ച മൃഗങ്ങളുടെ എണ്ണം 10 ഉയർന്നതായി അധികൃതർ സ്ഥിരീകരിച്ചു. രോഗവ്യാപനം തടയുന്നതിനായി ടെക്സസ് അനിമൽ ഹെൽത്ത് കമ്മീഷൻ സംസ്ഥാനത്തെ 5 പ്രദേശങ്ങളെ രോഗബാധിത മേഖലകളായി പ്രഖ്യാപിച്ച് കർശന ക്വാറന്റൈൻ ഏർപ്പെടുത്തി. ടെക്സസിലുള്ള ഫ്രിസ്കോ നഗരത്തിൽ നടന്ന മേയർ റൺ ഓഫ് തെരഞ്ഞെടുപ്പിൽ മാർക്ക് ഹില്ലിന് ഉജ്ജ്വല വിജയം. പ്രമുഖ വ്യവസായിയായ റോഡ് വിൽഹോവറെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ആകെ രേഖപ്പെടുത്തിയ വോട്ടുകളിൽ 58% മാർക്ക് ഹിൽ സ്വന്തമാക്കിയപ്പോൾ വിൽഹോവറിന് 14,146 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. സീറോ മലങ്കര കത്തോലിക്ക മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ യൂറോപ്പ് UK കൺവെൻഷൻ 2026 വത്തിക്കാൻ സിറ്റിയിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെ തുടക്കം.

0: മായി സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ആൻഡ് മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കത്തോലിക്ക ബാവ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിലെ പയ്യോളി സ്വദേശിയായ 9 വയസ്സുകാരനാണ് രോഗബാധിതനായത്. തുറയൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. 4 വയസ്സുള്ള പെൺകുട്ടിക്കും 7 വയസ്സുള്ള ആൺകുട്ടിക്കുമാണ് രോഗബാധ കണ്ടെത്തിയത്. ഒമാൻ തീരത്ത് ഞായറാഴ്ച ഇന്ത്യൻ പതാകയുള്ള പായ് കപ്പൽ അപകടത്തിൽപ്പെട്ടു. 14 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച MSC Virat 1 എന്ന കപ്പലാണ് മുങ്ങിയത്. കപ്പലിൽ നിന്നുള്ള അപായ സിഗ്നൽ ലഭിച്ചയുടൻ സഹായത്തിനെത്തിയ US നാവികസേനയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാവികരെയെല്ലാം രക്ഷിച്ചു. സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. നാവിക ഉപരോധം ലംഘിച്ചെന്നാരോപിച്ച് ഒമാൻ തീരത്ത് കപ്പലുകളുടെ എഞ്ചിൻ റൂം ലക്ഷ്യമാക്കി US ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് സംഭവം. വാഹനങ്ങൾക്കായി പൂർണ്ണമായും എഥനോൾ അടങ്ങിയ ഇന്ധനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. എഥനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിൽപ്പനയ്ക്ക് നിർമ്മാതാക്കൾക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. അടുത്തിടെ 85% എഥനോൾ ചേർത്ത പെട്രോൾ അവതരിപ്പിച്ചിരുന്നു. എഥനോൾ വ്യാപകമാക്കുന്നത് കരിമ്പു കർഷകർക്കും ഗുണകരമാകും, മലിനീകരണം കുറയ്ക്കും. എന്നാൽ ഉൽപ്പാദനത്തിന് അരി വിട്ടു നൽകേണ്ടി വരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. നിലവിൽ അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ 1,00,000 കോടിയിലധികം ലാഭം നേടാൻ കഴിഞ്ഞെന്നും കർഷകർക്ക് ഏകദേശം 80,000 കോടിയുടെ വരുമാനമുണ്ടാക്കാനായതായും മന്ത്രി വ്യക്തമാക്കി. ചരമറിയിപ്പ്. ഫിലിപ്പ് ലൂക്കോസ് അന്തരിച്ചു. സംസ്കാരം നാളെ ന്യൂയോർക്കിൽ നടക്കും. ജോർജ് വർഗീസ് അന്തരിച്ചു. സംസ്കാരം നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ശരീരത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്ര

0: ഉപയോഗത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ഹൃദയ രാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.